ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:24. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 13, കൊല്ലവർഷം 1201, കർക്കടകം 19, 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു കൊട്ടാരം. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സംരക്ഷിത കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. സാധാരണ പനി വന്നാൽ എന്തു ചെയ്യണം? തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ.

7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. കാൽമടമ്പ് വേദന, കാരണവും ആയുർവേദ ചികിത്സയും. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ജി ശങ്കരകുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം മഹിത വർമ്മ. 7:50 ഹരിതം, വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ റോഡ് കോട്ടയ്ക്കൽ ഹരിതം. അധിനിവേശ സസ്യങ്ങൾ ആദ്യ ഭാഗം. 7:55 കോരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോടിലെ അധ്യാപികയുമായ കെ നിഷ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി.

0: 35-ന് സ്മൃതിഗീതങ്ങൾ, 9:20-ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55-ന് ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00-ന് റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15-ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00-ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10-ന് ഇശൽ. 12:25-ന് ജാലകം. 12:40-ന് പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00-ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 1:55-ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15-ന് തുടർ നാടകം, ഇരുട്ടിന്റെ ആത്മാവ്, രചന MT വാസുദേവൻ നായർ. 2:30-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45-ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, തുടർന്ന് ട്രെയിൻ സമയം. 3:00-ന് പ്രിയതര ഗീതങ്ങൾ. 3:57-ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00-ന് 4 മണിപ്പൂക്കൾ. 4:55-ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:20-ന് രാമായണ പാരായണം, 5:45-ന് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10-ന് വയനാട് ജില്ലാ വൃത്താന്തം, 6:50-ന് വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6:00 കഴിഞ്ഞ് 4:50. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashwani, the news read by Shagun Chopra. The Lok Sabha passed the Supreme Court Number of Judges Amendment Bill. The bill aims to increase the number of judges of the apex court from the present 33 to 37, excluding the Chief Justice of India. In May this year, President Draupadi Murmu had promulgated an ordinance in this regard. Union Minister of Law and Justice Arjun Ram Meghwal moved the Supreme Court Number of Judges Amendment Bill. He said the bill is an important step in that ongoing reform process within the judicial sector. The Lok Sabha was adjourned several times amid protests by opposition parties over several issues. Earlier, when the House began its proceedings at 11 a.m, Speaker Om Birla congratulated athletes for their outstanding performance at the 23rd Commonwealth Games at Glasgow. Mr. Birla expressed concern over the deliberate disruptions by some opposition members. The Rajya Sabha also passed the Micro, Small and Medium Enterprises Development Amendment Bill amid ruckus. The bill aims to further amend the Micro, Small and Medium Enterprises Development Act 2006. It aims to address payment delays and simplify dispute resolution. The second meeting of the BRICS Anti-Corruption Working Group and the BRICS Expert Network on Asset Recovery will begin in Hyderabad, Telangana today. The two-day meeting is being organized in line with the theme of India's BRICS presidency, Building for Resilience, Innovation, Cooperation and Sustainability. Secretary, Department of Personnel and Training, Rachna Shah, will inaugurate the meeting. The event is expected to witness participation from BRICS member countries, along with senior policymakers, experts, practitioners and representatives of anti-corruption and law enforcement agencies. The Parliamentary Standing Committee on Communication and Information Technology met Meta officials in New Delhi regarding the temporary removal of Prime Minister Narendra Modi's video from Facebook. BJP MP and chairperson of the committee, Nishikant Dubey, criticized Meta India for removing the social media post of the Prime Minister. Talking to reporters after the meeting, Mr. Dubey said that the committee has demanded Meta CEO Mark Zuckerberg to apologize for this, and if he does not do so, then the safe harbor protection under Section 79 should be withdrawn from him. BJP National President Nitin Naveen has said that the party accepts the mandate received in 3 assembly by-elections. In a social media post, he expressed gratitude to the people of Manjalpur Assembly constituency in Gujarat for expressing their faith in the BJP. He extended congratulations to all the dedicated workers and office bearers of the BJP for this victory. Mr. Nabeen said that in Bankipur, Datia, BJP did not receive the expected mandate. He said that the party will conduct a thorough inspection of the election results.

0: results in both these areas. The Supreme Court has clarified that the Delhi government and various state governments are free to close or withdraw FIRs registered against protesters involved in the recent student protests at Delhi's Jantar Mantar and elsewhere in the country. A three-judge bench led by Chief Justice Suryakant explained that its 28th of July order permitting the prosecution of voters, the protesters, with criminal antecedents was intended to apply only to those accused of grave and heinous offences. The top court was hearing pleas alleging excessive police action against students who participated in protests at Jantar Mantar on 20th of July and at other places across the country over the NEET examination paper leak issue. Food regulator FSSAI has prohibited Dabur India from selling many products such as honey, cow ghee and edible oils using 100% claims, saying that such labelling is against the law. In a social media post, FSSAI has informed that it has issued a prohibition order to Dabur India Limited over the sales of fruit products carrying misleading 100% claims including honey, apple cider vinegar, virgin coconut oil, sesame oil, cow ghee, coconut water, coconut milk and other such items. The India Meteorological Department, IMD, has issued a red alert for heavy to very heavy rainfall over Assam, Meghalaya, sub-Himalayan West Bengal and Sikkim till today. Heavy rainfall is also expected over Delhi, Haryana, Chandigarh, Punjab, Himachal Pradesh, Jammu and Kashmir, Ladakh, Uttar Pradesh and Uttarakhand during the next 3 to 4 days. And that is the end of this news bulletin.
1: Akashavani 102.7 Manjeri FM Malayalathinte Hrudayathalam Samayam 6 mani kazhinju 9 minute 58 second Satchindakalkkayi kelkam Subhashitam.
2: Subhashitam തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു കൊട്ടാരം.
3: പ്രായമായവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വൃദ്ധൻ എന്നാൽ ഉയർന്നവൻ, ജ്ഞാനി എന്നൊക്കെയാണ് അർത്ഥം. തൻ്റെ ദീർഘകാല ജീവിതം കൊണ്ട് അറിവും പരിചയവും നേടിയവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൃദ്ധൻ എന്നതിന് എല്ലാ തരത്തിലും ഉയർന്നു ചിന്തിക്കുന്നവർ എന്ന വിശേഷണവും നൽകാം. നമ്മുടെ ഭാരതീയ സംസ്കാരം വൃദ്ധജനങ്ങളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ആധുനിക സംസ്കാരത്തിന്റെ വക്താക്കളായ നാം വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? പണ്ട് കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് കാരണവന്മാർക്കായിരുന്നു സ്ഥാനം. വളർന്നു വരുന്ന കുട്ടികൾക്ക് വൃദ്ധജനങ്ങൾ കൂട്ടാളികളായിരുന്നു. അവരുടെ സാരോപദേശ കഥകൾ കുട്ടികൾക്ക് നല്ല ചിന്തകൾ വളർത്താൻ സഹായിക്കുന്നു. ഒറ്റപ്പെട്ട നിരാലംബരും രോഗികളുമായി അനാഥാലയങ്ങളിലും തെരുവിലും കഴിയേണ്ടി വരുന്ന വൃദ്ധജനങ്ങളുടെ കണ്ണീര് ഭാരതത്തിന്റെ സാംസ്കാരിക നിലവാരത്തിന് ഒരു കളങ്കമായിരിക്കും. മതസ്ഥാപനങ്ങളും സംഘടനകളും സർക്കാരും മാതാപിതാക്കളെ കൂടെ താമസിപ്പിച്ച് സംരക്ഷിക്കാൻ കുട്ടികളെ ഉദ്ബോധിപ്പിക്കണം. വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കാനും അവരുടെ അറിവിനെ തിരിച്ചറിയാനും നമുക്ക് കഴിയണം. ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകുകയാണ്. ശിശു സംരക്ഷണം എന്ന പോലെ വൃദ്ധസംരക്ഷണത്തിനും ശ്രദ്ധയൂന്നണം. ഇടശ്ശേരിയുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിൽ ഒരു ദരിദ്ര പിതാവിന് സമ്പന്നനായ മരുമകനെ കിട്ടി. മകളുടെ ഭർത്താവിന്റെ വ്യവസ്ഥ ഇടയ്ക്ക് മകളെ കാണാൻ വന്ന് ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. പിതൃഹൃദയം അത്ര കഠിനമല്ലല്ലോ. മകളെ കാണാൻ അച്ഛൻ വെമ്പൽ കൊണ്ടു. വിറ്റതല്ലല്ലോ, ചെന്ന് കണ്ടു പോന്നുകൂടെ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ അച്ഛൻ മകളെ കാണാൻ പുറപ്പെട്ടു. വഴിക്ക് മകൾ പഠിച്ച സ്കൂൾ കണ്ടപ്പോൾ അവളുടെ ബാല്യകാല സ്മരണകൾ അച്ഛന്റെ ഉള്ളിൽ കൗതുകമുണർത്തി. മകളുടെ ഭർത്താവ് പൂമുഖത്ത് കൂട്ടുകാരുമായി സല്ലപിച്ചിരിക്കുന്നു. അവിടേക്ക് എത്തിനോക്കിയ വയസ്സൻ ആരെന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോൾ അയാളെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി വല്ലതും കൊടുത്തേക്ക് എന്നായിരുന്നു ഭർത്താവിന്റെ കൽപ്പന. വൃദ്ധപിതാവ് ഉടനെ പടിയിറങ്ങി. എതിരെ വന്നയാൾ വിവരമന്വേഷിച്ചപ്പോൾ വഴിതെറ്റുന്നു, വയസ്സാകുമ്പോൾ അങ്ങേ വീട്ടിൽ കയറേണ്ടതായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. അശോകൻ ചരുവിലിന്റെ 70-കാരുടെ യോഗം എന്ന കഥയിൽ അനാവരണം ചെയ്യുന്നത് ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വഴിയിൽ വേച്ചു വീഴേണ്ടതല്ല വാർദ്ധക്യം എന്നതാണ്. മക്കളുടെ സ്നേഹവും സംരക്ഷണവും മാതാപിതാക്കൾ ഏറ്റവും അധികം

0: അധികം ആഗ്രഹിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. വീടും നാടും കടമകളും കടപ്പാടുകളും നാം മറന്നു പോകരുത്. വാർദ്ധക്യത്തിൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹവും പരിചരണവുമാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്.
1: ബിന്ദു കൊട്ടാരം തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8547639918. നമ്പർ ആവർത്തിക്കാം, 8547639918.
2: സുഭാഷിതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 14:32. ഇനി അല്പസമയത്തിനകം കേൾക്കാം രാമായണ പാരായണം.

0: മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 19-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമന്റെ വിരഹതാപം, ലക്ഷ്മണന്റെ പുറപാട്, ശ്രീരാമ സന്നിധിയിലെത്തുന്ന സുഗ്രീവൻ, സീതാന്വേഷണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ നവീൻ.

കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലനജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃ

അഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂകവൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷ

ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കളൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 25:04.
3: ട്രെയിൻ സമയം.
2: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 12081 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
1: ചരിത്രപഥം.
2: ഇന്ന് ഓഗസ്റ്റ് 4. ചരിത്രത്തിൽ ഇന്നാണ് 1956 ഭാരതത്തിന്റെ ആദ്യത്തെ പരീക്ഷണ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര പ്രവർത്തനക്രാന്തികക്ഷമമായത്. ഡോക്ടർ ഹോമി ഭാഭയുടെ നേതൃത്വത്തിൽ ട്രോംബെ ഭാഭ അണുഗവേഷണ കേന്ദ്രത്തിലാണ് ഈ അണുറിയാക്ടർ പ്രവർത്തനം തുടങ്ങിയത്. സംശുദ്ധ യുറേനിയം ഇന്ധനമായുള്ള വെള്ളം ശീതീകരണ മാധ്യമമായി ഉപയോഗിക്കുന്ന ഈ സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് റിയാക്ടറിനെ ജവഹർലാൽ നെഹ്റു ജലകന്യകയെന്നാണ് വിശേഷിപ്പിച്ചത്. ആണവോർജ മേഖലയിലെ അണുവിഘടന ശൃംഖല രീതികൾ പഠിക്കാൻ ഗവേഷകരെ വളരെയേറെ സഹായിച്ച പാരമ്പര്യം അപ്സരയ്ക്കുണ്ട്.
1: ചരിത്രപഥം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 7:10 ദൃശ്യം മൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യജാലകത്തിൽ സാധാരണ പനി വന്നാൽ എന്തു ചെയ്യണം. തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ സംസാരിക്കുന്നു.

7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യത്തിൽ കാൽമടമ്പ് വേദന, കാരണവും ആയുർവേദ ചികിത്സയും. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി സംസാരിക്കുന്നു.

7:50 വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കോട്ടക്കൽ, ഹരിതം. അധിനിവേശ സസ്യങ്ങൾ ആദ്യ ഭാഗം കേൾക്കാം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാം? അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
3: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വാക്കിൻ ടണലുകൾ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ധനസഹായം നൽകി വരുന്നു. ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു നൂതന കൃഷിരീതിയാണ് വാക്കിൻ ടണൽ പദ്ധതി. ടണൽ രൂപത്തിൽ ഉള്ള സ്ട്രക്ചറിന് UV ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്തുകൊണ്ട് അതിനടിയിൽ കൃഷി ചെയ്യുന്ന ഒരു നൂതന രീതിയാണ് വാക്കിൻ ടണൽ. ഒരു സ്ക്വയർ മീറ്ററിന് 720 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% സാമ്പത്തിക സഹായം നൽകുന്നു. ഇത്തരത്തിൽ 3 യൂണിറ്റുകൾക്ക് വരെ ഒരു ഗുണഭോക്താവിന് സഹായധനം നൽകാവുന്നതാണ്. ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ 800 സ്ക്വയർ മീറ്റർ വരെ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. സംരക്ഷിത കൃഷിരീതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷൻ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് പെർമനന്റ് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ഫോർ ആന്റി ബേർഡ് നെറ്റ്സ്. ഒരു സ്ഥിരം സംവിധാനം, പെർമനന്റ് സപ്പോർട്ട് സ്ട്രക്ചർ കൃഷിയിടത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ സ്ക്വയർ മീറ്ററിന് 20 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% പരമാവധി 2 ഹെക്ടർ വരെ ഓരോ ഗുണഭോക്താവിനും ധനസഹായമായി നൽകുന്നു. വിളകളുടെ സംരക്ഷണത്തിനു വേണ്ടി വേലി സ്ഥാപിക്കുന്നതിനും റണ്ണിംഗ് മീറ്ററിന് 300 രൂപ യൂണിറ്റ് കോസ്റ്റ് എന്ന രീതിയിൽ 50% ധനസഹായം സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്നുണ്ട്. ഇത്തരം വേലികൾ നിർമ്മിക്കുമ്പോൾ 4 ലൈനുകൾ സ്ഥാപിക്കേണ്ടതും 10 അടി അകലത്തിൽ അയൺ തൂണുകൾ സ്ഥാപിക്കേണ്ടതും അനിവാര്യമാണ്. കളകളുടെ നിയന്ത്രണത്തിനായി കൃഷിയിടങ്ങളിൽ വീഡ് മാറ്റ് സ്ഥാപിക്കുവാൻ ഹോർട്ടികൾച്ചർ മിഷൻ സഹായധനം നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 50 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി 50% സബ്സിഡിയാണ് കർഷകർക്ക് നൽകുന്നത്. ഇത്തരത്തിൽ 4000 സ്ക്വയർ മീറ്റർ വരെ ഒരു ഗുണഭോക്താവിന് സബ്സിഡി നിരക്കിൽ നൽകാവുന്നതാണ്. കേരളത്തിൽ നടപ്പിലാക്കുന്ന MIDH അഥവാ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ എന്ന പദ്ധതികൾക്ക് 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം നൽകി വരുന്നത്. കോൾഡ് സ്റ്റോറേജുകൾക്ക് ധനസഹായം നൽകുമ്പോൾ സിവിൽ വർക്കിനും PUF PIR പാനലുകൾ ഉൾപ്പെട്ട മേൽക്കൂരകൾ ഉൾപ്പെട്ട സ്ട്രക്ചറുകൾക്കും അതുപോലെ റെഫ്രിജറേഷൻ യൂണിറ്റുകൾക്കും ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സേഫ്റ്റി, ഫയർ സേഫ്റ്റി ആൻഡ് ഹസാർഡ്

0: ഹാർഡ് കൺട്രോൾ ആൻഡ് ബേസിക് മെസീൻ സ്ട്രക്ചർ തുടങ്ങിയവക്കും സാമ്പത്തിക സഹായം പ്രോജക്ട് അടിസ്ഥാനത്തിൽ നൽകി വരുന്നു. ഇത്തരം ഘടകങ്ങളുടെ ഗുണഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർ അതാതു പ്രദേശങ്ങളിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം പ്രാദേശികമായി തയ്യാറാക്കുന്ന പ്രോജക്റ്റുകളും കൂടി സമർപ്പിക്കേണ്ടതും ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ അതിന് താൽക്കാലികമായി അംഗീകാരം നൽകുന്നതുമാണ്.
1: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകി വരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാം? കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് പി ഷക്കീല. ആത്മയുടെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടറാണ് പി ഷക്കീല. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് കാലവർഷം സജീവമായിരുന്നു. നാളെ രാവിലെ വരെ വ്യാപകമായി മഴ പെയ്യും. അടുത്ത 24 മണിക്കൂറിൽ കേരളം കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: Al Rehan Eye Hospital, Bypass Road, Kondoti.
1: Drishti.
2: Prayojaka.
0: Al Rehan Eye Hospital, Kondoti. Kuranya Chelavil, Pragalbha Netra Roga Vidagdharude Nirathathil Chikitsa.
3: Thimirathinte Askitha Undo Ennoru Samshayam. Nee Ippo Entha Cheyya?
4: Thimirathokke Pedikkunna Kaalam Kazhinjille. Al Rehan Kannashupathriyil Onnu Poyi Nokku. അവിടെ ആകുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
5: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
0: ഫോൺ 0483271439.
6: ദൃഷ്ടി.
7: ദൃഷ്ടിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കാരണം 20 മരണം. വെള്ളപ്പാച്ചിലിൽ കാണാതായവർ 7 പേർ. മഞ്ചേരി KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് വീണ്ടും തുടങ്ങി. ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക പീഡനം, ബ്രിജ് ഭൂഷണെ വെറുതെ വിട്ട് ഡൽഹി കോടതി. സംസ്ഥാനത്ത് സമഗ്ര ഡിജിറ്റൽ പൊതു ആസ്തി രജിസ്റ്റർ വികസിപ്പിക്കാൻ തീരുമാനം. ട്രെയിനുകളിലെ മോശം ഭക്ഷണം, കാറ്ററിംഗ് കമ്പനികൾക്ക് 5.13 കോടി പിഴയിട്ടെന്ന് റെയിൽവേ മന്ത്രി. ഗ്രീസിൽ കാട്ടുതീ പടരുന്നു, വീടുകളും കൃഷിയിടങ്ങളും കത്തിയമർന്നു. US നിലവിൽ ചർച്ചയില്ലെന്ന് ഇറാൻ. ആക്രമണം ഒഴിവാക്കാനുള്ള അവസാന അവസരമെന്ന് ട്രംപ്. കോമൺവെൽത്ത് ഗെയിംസ് പതാകയും ബാറ്റണും ഏറ്റുവാങ്ങി ഇന്ത്യ. 2030 ഗെയിംസിന് വേദിയൊരുക്കാൻ അഹമ്മദാബാദ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ആഖിബ് നബിയെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തി.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
10: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
12: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
11: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ?

0: ഒക്കെ ശരിയാവുള്ളൂ. ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
1: സ്വർണം പവന് 105,760 രൂപ, വെള്ളി കിലോഗ്രാമിന് 224,600, തങ്കം 10 ഗ്രാമിന് 140,500 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 26,000, വടകര 28,230, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തവടി 16,000, വടകര 15,500, തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,800, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 29,000, പൊന്നാനി 21,000, കോഴിക്കോട് 20,000, മഞ്ചേരി ക്വിന്റലിന് 5,200, മാനന്തവാടി ക്വിന്റലിന് 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,600, മാനന്തവാടി 23,500, ഏലം കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500, പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 7,000, മഞ്ചേരി ക്വിന്റലിന് 7,500, കൊട്ടപ്പാക്ക ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട് കാവ്യധാര,
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: മാനസികാരോഗ്യം, സന്ധി, നടുവ്, കഴുത്തു വേദനകൾ, വാദരോഗങ്ങൾ, തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ,
5: കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം, പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം പ്രേമഗീതങ്ങൾ. യേശുദാസും എസ് ജാനകിയും ചേർന്നു പാടിയ ഗാനം. ഗാനരചന ദേവദാസ്, സംഗീതം ജോൺസൺ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മിഷനറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു. 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കളക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്ത് ടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞു.

0: ിട്ടുണ്ടെന്നും അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
0: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
1: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1,00,000 രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964. ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേരാണ്. 1,288 കുടുംബങ്ങളിൽപ്പെട്ടവരാണിവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്ധഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJPയും മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ

0: സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി വി എ അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് പി എസ് സി പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ പി ആർ ഒ ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൗൺഹാളിൽ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ കെ ജി ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവെച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ആർ രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ വി പി ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55:17.

ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വാർത്തകളിലേക്ക്. സർവകലാശാലയുടെ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഹിയറിംഗ് ഇംപയർമെന്റ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയം ഈ മാസം 10 വൈകിട്ട് 5 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് അഡ്മിഷൻ .uoc.ac.in ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0494-240-706, മറ്റൊരു നമ്പർ 0494-206-600. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0494-240-706, രണ്ടാമത്തെ നമ്പർ 0494-206-600.

എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലിക കേന്ദ്രീകൃത അലോട്ട്മെന്റ് ലിസ്റ്റും www.cee.kerala.gov.in പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് എന്ന വിഷയം പരാമർശിച്ചും ആർക്കിടെക്ചർ കോഴ്സിലേക്ക്

ുള്ള താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ ആർക്കിടെക്ചർ പ്രൊവിഷണൽ അലോട്ട്മെന്റ് എന്ന വിഷയം പരാമർശിച്ചും സീക്ക് ഇൻഫോ ഡോട്ട് സിഇഇ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഇമെയിലിലേക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് അറിയിക്കണം. അന്തിമ അലോട്ട്മെന്റ് സംബന്ധിച്ച വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കും.

കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, വീട്ടുപകരണ റിപ്പയറിംഗ് എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 0495237026, മറ്റൊരു നമ്പർ 8891370026. IHRD കീഴിൽ താമരശ്ശേരി കോരങ്ങാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ എംകോം, എംഎ ഇംഗ്ലീഷ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. പ്രവേശനത്തിന് ഇന്ന് കോളേജിൽ എത്തണം. ഫോൺ നമ്പറുകൾ 0495 222 3243, മറ്റൊരു നമ്പർ 8547005025. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0495 222 3243, മറ്റൊരു നമ്പർ 8547005025. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.

0: ഇനി അല്പസമയത്തിനകം കേൾക്കാം രാമായണ പൊരുൾ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ, സമയം 7:00. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
4: രാവണൻ വധിക്കപ്പെട്ടതോടെ രാമരാവണ യുദ്ധത്തിന് അന്ത്യമായി. ഇനിയുള്ളത് സീതയെ കൂട്ടിക്കൊണ്ട് രാമാദികൾ അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ ശ്രീരാമൻ ഇക്കാര്യത്തിൽ ഒട്ടും ധൃതി കാണിക്കുന്നില്ല. എന്നല്ല, യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ ശിംശവാ വൃക്ഷച്ചുവട്ടിൽ രാക്ഷസികളുടെ കാവലിൽ അപ്പോഴും ഭർത്താവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് കഴിയുന്ന ആ പതിവ്രതയെ കാണാൻ ശ്രീരാമൻ നേരിട്ട് പോകുന്നുപോലുമില്ല. അദ്ദേഹം വിഭീഷണനെ വിളിച്ച് സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത്. വിഭീഷണൻ ഏർപ്പാട് ചെയ്ത പല്ലക്കിൽ സീത എത്തിയിട്ടും രാമൻ അവളെ പെട്ടെന്ന് ചെന്ന് കാണാൻ തയ്യാറാകുന്നില്ല. രാമന്റെ ഈ ഉത്സാഹക്കുറവിന്റെ കാരണം ലക്ഷ്മണനും ഹനുമാനും പോലും മനസ്സിലാകുന്നില്ല. സീത അടുത്തെത്തിയപ്പോഴും രാമൻ ഒട്ടും ആഹ്ലാദം പ്രകടിപ്പിക്കുന്നില്ല. സീതയാവട്ടെ എന്തോ ആപത്ത് മുന്നിൽ കണ്ടെന്നതുപോലെ ശ്രീരാമനെ ആര്യപുത്ര എന്നൊന്ന് വിളിച്ചിട്ട് കരയുക മാത്രം ചെയ്തു. പിന്നെ ശ്രീരാമൻ പറഞ്ഞത് അത്രയും സീതയുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. വീടോ മതിലോ വസ്ത്രമോ ഒന്നുമല്ല സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന ആവരണം, അവളുടെ ചാരിത്രമാണ്. ചാരിത്ര സന്ദേഹം വന്നവളായി ഇവിടെ നിൽക്കുന്ന നീ നേത്രരോഗിക്ക് ദീപം പോലെ എനിക്ക് വേണ്ടാത്തവളായിരിക്കുന്നു. അതുകൊണ്ട് ജനകാത്മജേ, ഞാൻ ഇതാ നിന്നോട് വിട പറയുന്നു. നീ എനിക്കിനി സഹധർമ്മിണിയല്ല. ഞാൻ എന്തിനു വേണ്ടിയാണോ നിന്നെ വീണ്ടെടുത്തത് അക്കാര്യം സാധിച്ചു കഴിഞ്ഞു. ഇനി നിന്നിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അത്യന്തം സ്നേഹശൂന്യവും നിർദ്ദയവും ക്രൂരവുമായ ഈ വാക്കുകൾ കേട്ടിട്ട് സീത ഹൃദയം പിളർന്ന് മരിച്ചു വീണില്ലെന്നത് അത്ഭുതമായിരിക്കുന്നു. അവൾ തീർത്തും നിസ്സഹായയാണ്. രാമൻ തന്റെ ഭർത്താവ് മാത്രമല്ല, നാളെ മുതൽ അയോധ്യ അധിപതിയുമാണ്. പറയുന്നത് അനുസരിക്കുകയേ നിർവാഹമുള്ളൂ. ഇവിടെ സീതയുടെ പ്രതികരണം എന്താണ് എന്നുകൂടി നോക്കാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആര്യപുത്ര, ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും അങ്ങേക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ.

0: ഇനി ഞാൻ എന്തിനു ജീവിക്കണം? അനുജ ലക്ഷ്മണ, എനിക്കൊരു ചിത ഒരുക്കി തരൂ. ഭർത്താവ് പരിത്യജിച്ച് ഞാൻ അഗ്നിപ്രവേശം ചെയ്യട്ടെ. ലക്ഷ്മണൻ രാമന്റെ മുഖത്തേക്ക് നോക്കി. ചിതയൊരുക്കാനുള്ള മൗന അനുവാദമാണ് ലക്ഷ്മണൻ അവിടെ കണ്ടത്. അദ്ദേഹം സീത പറഞ്ഞതുപോലെ ചിതയൊരുക്കി. രാമനെ പ്രദക്ഷിണം വെച്ച് സീത ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തുചാടി. കണ്ടു നിന്നവരെല്ലാം ഉറക്കം നിലവിളിച്ചു. രാമൻ മാത്രം അക്ഷോഭ്യനായി കണ്ടു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സീതയെ കൈക്ക് പിടിച്ചുകൊണ്ട് അഗ്നിദേവൻ ചിതയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ രാമനോട് പറഞ്ഞു, രാമ, ഇതാ അങ്ങയുടെ വൈദേഹി. അവൾ പരിശുദ്ധയാണ്. അവളെ തൊടാൻ പോലും അഗ്നിക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അങ്ങയെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പതിവ്രതയെ സ്വീകരിച്ചാലും ഇതെന്റെ ആജ്ഞയാണ്, മറുത്തൊന്നും പറയേണ്ട. അപ്പോൾ രാമന്റെ ഭാവം മാറി. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് അഗ്നിദേവനോട് പറഞ്ഞു, മഹാപ്രഭു, ക്ഷമിച്ചാലും എനിക്കറിയാമായിരുന്നു സീത പരിശുദ്ധയാണെന്ന്. എന്നാൽ ദീർഘകാലം ദുഷ്ടനും ബലശാലിയുമായ രാക്ഷസന്റെ അന്തപുരത്തിൽ കഴിഞ്ഞ ഇവൾ നിഷ്കളങ്കയാണെന്ന് ലോകം കൂടി അറിയണമല്ലോ. അതുകൊണ്ടാണ് അഗ്നിപ്രവേശം ചെയ്യാൻ ഒരുങ്ങിയ സീതയെ ഞാൻ തടയാതിരുന്നത്. യുദ്ധകാന്ഡം 114, 15, 16, 17 സർഗങ്ങളിലൂടെ കടന്നുപോകുന്ന ആരും ഒന്ന് സംശയിക്കാതിരിക്കില്ല ശ്രീരാമൻ എന്തു പറ്റിയെന്ന്. വർത്തമാനകാലത്തെ നൈതിക മൂല്യങ്ങളുടെ അളവുകോൽ വച്ചുകൊണ്ട് 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്ന നൈതിക വിധികളെ അളന്നു നിർണ്ണയിക്കാൻ ശ്രമിക്കരുത്. അന്ന് സീത അത്തരത്തിലുള്ള ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. എങ്കിലും സീത അനുഭവിച്ച മനോവേദനയും അപമാനവും നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര തീവ്രമായിരുന്നു. എന്നാൽ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് ഉള്ളിലൊതുക്കി ലോകബോധ്യത്തിനു വേണ്ടി മാത്രം തന്റെ പ്രിയതമയെ അഗ്നിപരീക്ഷയിലേക്ക് തള്ളിവിടാൻ നിർബന്ധിതനായ ശ്രീരാമൻ അനുഭവിച്ച മനോവേദനയും എത്ര തീവ്രതരമായിരുന്നിരിക്കണം. അക്കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ?
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 16 സെക്കൻഡ്.

ചിന്താവിഷയം. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തരാക്കും. ശ്രീബുദ്ധൻ. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ശ്രീബുദ്ധന്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയത്തിന് ആധാരം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 52nd G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? ചോദ്യം ആവർത്തിക്കാം. 52nd G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് പറയാം.

0: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
3: എഫ് എം ശുഭദിനത്തിൽ ഇനി കേൾക്കാം മധുരം ഗീതം.
4: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
6: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്.
2: ആരുടെ മാനസമുരളിയിൽ ആർദ്രയായി ഉണരുന്നു രാധ. സി രാമചന്ദ്ര മേനോന്റെ വരികൾക്ക് രമേശ് സദാശിവ സംഗീതം പകർന്ന ഗാനം. പാടിയത് മിൻമിനി.

0: സി രാമചന്ദ്രൻ മേനോന്റെ വരികൾക്ക് രമേഷ് സദാശിവ സംഗീതം നൽകി മിൻമിനി ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ട്രെയിൻ സമയം.
5: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
4: ട്രെയിൻ സമയം.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.

0: கண்டங்குளத்தி ஆயுர்வேத ஹாஸ்பிட்டல், ஏர்போர்ட் ஜங்ஷன், குளத்தூர், கொண்டோட்டி.
1: போன் 9744555024.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആന്റ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
4: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
5: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
6: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
5: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. സർജറിയും മരുന്നുകളും ലാബും എല്ലാം മെഡിസെപ് പദ്ധതിയിൽ തികച്ചും സൗജന്യ.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: സാധാരണ പനി വന്നാൽ എന്തു ചെയ്യണം? ആരോഗ്യ ജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ.
8: പൊതുവെ ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ ഗുളിക നമ്മുടെ ശരീരത്തിന്റെ തൂക്കത്തിനനുപാതമായി 10 to 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നുള്ളൊരു തോതിൽ കഴിച്ച് പനി കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദിവസത്തിൽ ഒരു 4 തവണ വരെ ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുളിക തന്നെ 2-3 ദിവസം കഴിച്ചതിന് ശേഷം പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് മറ്റു വേറെ ഏതെങ്കിലും ഇതിന്റെ കൂടെ ഒരു മരുന്ന് കഴിക്കണോ എന്നൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നനച്ചു തുടയ്ക്കാൻ പറയാറുണ്ട്. ഇപ്പൊ ചില കുട്ടികൾക്ക് ചില സമയത്ത് ചില കുറുകുറുപ്പ് ഉണ്ടാവും, ചില ജലദോഷം ഉണ്ടാവും, കഫക്കെട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ശ്വാസംമുട്ടൽ പോലെ വരണമെന്നില്ല. ഒരു ചുമയുണ്ടെങ്കിൽ കൂടി ഒരു വലിവ് ചിലപ്പോൾ വരണമെന്നില്ല. പക്ഷെ അതൊരു ഡോക്ടറെ കാണിച്ച് ശ്രദ്ധ വെച്ച് നോക്കിയാൽ മാത്രമാണ് കുട്ടികൾക്ക് വലിവുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ പനി കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറുതായിട്ട് ചെറിയ കുട്ടികൾക്ക് മൂക്കടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു കുറുകുറുപ്പ് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറുകുറുപ്പാണ് എന്നുണ്ടെങ്കിൽ സെലൈന പോലുള്ള വല്ല നെയ്സൽ ഡ്രോപ്സ് ഒറ്റിച്ച് കമഴ്ത്തി കിടത്തി ഒന്ന് തലക്ക് ഉയർത്തി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമാധാനം കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി കിട്ടാറുണ്ട്. പിന്നെ ആന്റിബയോട്ടിക് വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് എസ്പെഷ്യലി നമ്മളൊരു ഡോക്ടറെ സമീപിക്കണമെന്ന് ഞാൻ പറയുന്നത്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ആവി പിടിപ്പിക്കാം. പിന്നെ നനച്ചു തുടയ്ക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം ഈ നനച്ചു തുടയ്ക്കുന്ന സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ നനച്ചു തുടയ്ക്കാൻ പാടില്ല. ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് അതിൽ തുണി മുക്കി, കോട്ടൺ തുണിയാണെങ്കിലും അത് മുക്കി അത് പിഴിഞ്ഞതിന് ശേഷം ചെറിയൊരു നനവോടുകൂടി മേലിലൊക്കെ നനച്ചു തുടച്ചു കൊടുക്കാം ഇവർക്ക്. പിന്നെ ചില സമയത്ത് കക്ഷത്തിനും തുടക്കിടയിലൊക്കെ കുറച്ചു നേരം ഈ ഒരു തുണി ഇതുപോലെ വെക്കുന്നതിനും പനി കുറഞ്ഞു വരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പൊ ചില ചെറിയ കുട്ടികൾക്ക് പനിയുടെ ഒപ്പം തന്നെ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഈ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ മുമ്പേ വന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫിസിയം പോലെയുള്ള ടാബ്ലറ്റ്സ് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ദിവസം വേറെ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കാതെ ഈ ഫെബ്രൽ സീഷസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മരുന്ന് അപ്പം തന്നെ കൊടുക്കേണ്ടത് നല്ലതാണ്. പനി ഒരു ലക്ഷണമാണ് എന്ന് ഞാൻ പറയണ്ടായി, മറ്റ് പല ലക്ഷണങ്ങളുടെ കൂടെ ഒന്നിച്ച് ഒരു പനിയും കൂടി വരുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസത്തിൽ കൂടുതലുള്ള പനിയാണ് എന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചിട്ടും ഒന്ന് നനച്ച് തുടച്ചിട്ടും നമുക്ക് പനി കുറയുന്നില്ല, റെസ്റ്റ് എടുത്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഡോക്ടറുടെ അടുത്ത് വന്ന് സംസാരിച്ചതിന് ശേഷം, അവരെ കാണിച്ചതിന് ശേഷം നമ്മൾ വേണ്ട മരുന്നുകൾ ഉപയോഗിക്കേണ്ടതാണ്.
7: സാധാരണ പനി വന്നാൽ എന്തു ചെയ്യണം? ഇതുവരെ സംസാരിച്ചത് തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ,
10: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
11: രംഗഗീതം ബുധൻ രാവിലെ 8:20.
12: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
10: 9847341588.
13: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
14: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം,
15: IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
16: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
16: ഫോൺ 0483280500.
17: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
18: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
17: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
19: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
1: അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം മാധവനും ഇന്ദുലേഖയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കെ മാധവൻ താൻ വെക്കേണ്ട കരു കയ്യിലെടുത്ത് ഇന്ദുലേഖയുടെ മുഖത്തേക്ക് അസംഗതിയായി നോക്കിക്കൊണ്ട് കളിക്കാതെ നിന്നു.
2: എന്താണ് കളിക്കാത്തത്? കളിക്കരുതേ.
3: കളിക്കാൻ എനിക്കിന്നത്ര രസം തോന്നുന്നില്ല.
2: ഈയിടെ കളി കുറേ അമാന്തമായിരിക്കുന്നു. പക്ഷേ പരീക്ഷയുടെ കാര്യം അറിയാത്ത സുഖക്കേട് കൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചിട്ട് ഒരു സാധ്യവുമില്ലല്ലോ. മനസ്സിന് വെറുതെ സുഖക്കേടുണ്ടാക്കരുതേ.
3: പരീക്ഷയുടെ കാര്യം ഞാൻ വിചാരിച്ചിട്ടേയില്ല. മനസ്സിന് സുഖക്കേട് വരുത്താനും വരുത്താതിരിപ്പാനും കാരണങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ആ കാരണങ്ങളെ പരിഹരിക്കാതിരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഒരുവന് എങ്ങനെ മനസ്സിനെ സ്വാധീനമാക്കി വെപ്പാൻ കഴിയും?
2: മനസ്സിനെ സ്വാധീനമാക്കി വെക്കണം. അതാണ് ഒരു പുരുഷന്റെ യോഗ്യത.
3: സ്ത്രീയുടെ യോഗ്യതയോ?
2: ഒരു സ്ത്രീ ഇപ്പോൾ മനസ്സിന് സുഖക്കേട് തോന്നി കളിപ്പാൻ രസമില്ലെന്ന് പറഞ്ഞില്ല. മാധവനല്ലേ കളിപ്പാൻ ഇന്ന് അത്ര രസം തോന്നുന്നില്ലെന്ന് പറഞ്ഞത്?
3: പക്ഷേ ഇന്ദുലേഖ മനസ്സിനെ സ്വാധീനമാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം.
2: ഞാനത് പരീക്ഷിച്ചിട്ടില്ല. സ്വാധീനമല്ലാതെ തോന്നുമ്പോഴല്ലേ ഈ പരീക്ഷ ചെയ്യേണ്ടത്? സ്വാധീനമില്ലെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാൻ സംഗതി ഉണ്ടായിട്ടില്ല.
3: മനസ്സിന്ന് ഇച്ഛിക്കുന്നത് സകലതും സാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നിമിത്തം ഉപദ്രവം ഉണ്ടാവാൻ ഇടയില്ല. ഇന്ദുലേഖയ്ക്ക് അങ്ങനെ സകലതും സാധിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരിക്കും മനസ്സിനെ പരീക്ഷിപ്പാൻ ഇടയാവാഞ്ഞത്.
2: എന്റെ മനസ്സ് സാധ്യമല്ലാത്തതിൽ ആഗ്രഹിക്കാറില്ല. ഇതെന്റെ മനസ്സിന് സ്വതസിദ്ധമായ ഒരു ഗുണമാണെന്നറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് മാധവൻ പറഞ്ഞത് ശരി തന്നെ. എന്റെ മനസ്സ് വ്യാപരിക്കുന്നതിൽ ഒന്നിലും എനിക്ക് വ്യസനിപ്പാൻ ഇടയുണ്ടായിട്ടില്ല.
3: അങ്ങനെ എല്ലായ്പ്പോഴും വരുമോ? അങ്ങനെ വന്നാൽ തന്നെ അത് മനസ്സിനെ സ്വാധീനമാക്കിയിട്ടല്ലേ?
2: അല്ല, മനസ്സിനെ സ്വാധീനമാക്കണമെങ്കിൽ അതിന് വേറെ ചില സാധനങ്ങളെ ഉപയോഗിച്ചിട്ട് വേണം. ധൈര്യം, ക്ഷമ മുതലായ സാധനങ്ങളെ ഉപയോഗിച്ചിട്ട് വേണം മനസ്സിനെ സ്വാധീനമാക്കാൻ. അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എന്റെ മനസ്സ് സ്വസ്ഥതയിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ മനസ്സിന്റെ സ്വസ്ഥത അതിന് സഹജമായൊരു ഗുണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
3: ഇന്ദുലേഖയ്ക്ക് ക്ഷണസാധ്യമല്ലാത്ത യാതൊരു കാര്യത്തിലും ഇന്ദുലേഖയുടെ മനസ്സ് ഇതുവരെ വ്യാപരിച്ചിട്ടില്ലേ?
2: ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ക്ഷണസാധ്യമെന്ന് മാധവൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. സാധ്യാസാധ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
3: ഞാൻ ദൃഷ്ടാന്തം പറയാം. ഇപ്പോൾ ഇന്ദുലേഖ അതിമനോഹരമായും അതിപരിമളത്തോടുകൂടിയും ഇരിക്കുന്ന ഒരു പുഷ്പത്തെ കാണുന്നു. അതിനെ കാണുമ്പോൾ ആ പുഷ്പത്തെ നിഷ്പ്രയാസേന കിട്ടാൻ തരമില്ലെന്ന് അറിവുണ്ടെങ്കിലും ഉടനെ അതിനെ തന്റെ കയ്യിലെടുത്ത് അതിന്റെ പരിമളത്തെ അനുഭവിക്കണമെന്ന് ഒരു മനസ്സ് അല്ലെങ്കിൽ ആഗ്രഹം ഇന്ദുലേഖയ്ക്കുണ്ടാവുന്നില്ലേ? അതപ്പോൾ തന്നെ സാധ്യമാണെങ്കിലേ ഉണ്ടാവുന്നുള്ളൂ. അതല്ല സാധ്യമോ അസാധ്യമോ ക്ഷണസാധ്യമോ വിളംബസാധ്യമോ എന്നുള്ള ആലോചന കഴിഞ്ഞിട്ട് മാത്രമോ പുഷ്പത്തെപ്പറ്റി ആഗ്രഹം ഉണ്ടാവുന്നത്?
0: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനീഷ് എം പി, റൂബി ബാബു.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
5: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
9: പാലക്കാട് ജില്ലയിൽ വിവിധ പദ്ധതികളിൽ വരുന്ന ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് രജിസ്റ്റേർഡ് വെറ്റിനറി ഡോക്ടർമാരുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ഉദ്യോഗാർത്ഥികൾ വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും

0: ആയി രാവിലെ 11 മണി മുതൽ 12:30 വരെ പാലക്കാട് വി എച്ച് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ എത്തിച്ചേരണം. അട്ടപ്പാടി ഗവൺമെന്റ് ഐടിഐയിൽ വിവിധ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഇന്ന് രാവിലെ 10:30 അഭിമുഖം നടക്കും. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ എന്നീ തസ്തികകളിലാണ് നിയമനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിചയം നിർബന്ധമില്ല. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അട്ടപ്പാടി ഗവൺമെന്റ് ഐടിഐ പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകണം. കുഴൽമന്ദം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഇന്ന് രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജനറൽ നഴ്സിംഗ് അഥവാ BSc നഴ്സിംഗ് ബിരുദവും കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 2026 ജനുവരി 1 45 വയസ്സ് കവിയരുത്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 0492274350 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
0: സമയം 7 മണി കഴിഞ്ഞ് 24:51. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
6: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
7: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ 2 പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026ഉം ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026ഉം ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
8: और राज्यसभा में MSME का बिल पास. विपक्ष में कोई भी ऐसा नहीं बचा जो हिस्सा लेना चाहते थे. इतना इम्पोर्टेंट बिल्स आया है वो हिस्सा नहीं ले रहे. बाहर जाके

0: कहते हैं कि बोलने के लिए मौका नहीं मिलता है।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും ബിജെപി എംപിയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമുണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ

0: അന്യജാഗ്രതയും ഉണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേരാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 56 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 499 വീടുകൾ ഭാഗികമായി തകർന്നു. 16 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 പേരെ കാണാതായിട്ടുമുണ്ട്. അതിനിടെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.
1: കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർകോട് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
1: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85th ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ BJP ശക്തി കേന്ദ്രമായ ബംഗിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2nd മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1 ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം August 9 സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂ എന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ ഇ എം RI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച

0: ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിനു മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 35:24. FM ശുഭദിന പരിപാടികൾ തുടരുന്നു. അടുത്തതായി കേൾക്കാം ഇന്നത്തെ ഗാനം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
2: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് ഓഗസ്റ്റ് 4, ഷാനവാസ് ചരമവാർഷിക ദിനം. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ പാരമ്പര്യം പേറിയെത്തിയെങ്കിലും സ്വന്തം അഭിനയ മികവിലൂടെ മലയാള സിനിമയിൽ വേറിട്ടൊരു ഇടം നേടിയ കലാകാരനായിരുന്നു ഷാനവാസ്. 1981 പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം മഴനിലാവ്, മണിയറ, മണിത്താലി, ഗാനം, ഹിമം, നീലഗിരി തുടങ്ങി 50 മലയാള ചിത്രങ്ങളിലും ഏതാനും തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു. ഇവനൊരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി പിതാവ് പ്രേംനസീറിനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. ലാളിത്യവും സൗമ്യതയും സ്വാഭാവികമായ അഭിനയശൈലിയുമാണ് ഷാനവാസിനെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കിയത്. തിരശീലയിലെ ജീവിതം നീണ്ടതായിരുന്നില്ലെങ്കിലും അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു. ആ കലാകാരന്റെ ഓർമ്മകൾക്കൊപ്പം കേൾക്കാം അദ്ദേഹം അഭിനയിച്ച മഴനിലാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനമായി ഋതുമതിയായി തെളിമാനം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വി സന ഹുസൈൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കാൽമടമ്പ് വേദന, കാരണവും ആയുർവേദ ചികിത്സയും. സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി.
5: രാവിലെ ഉറക്കമുണർന്ന് ആദ്യ ചുവട് വെക്കുമ്പോൾ, അതേപോലെ കുറേ നേരം ഇരുന്ന ശേഷം നടക്കാൻ തുടങ്ങുമ്പോൾ കാൽമടമ്പിനടിയിൽ സൂചി തറക്കുന്നത് പോലെ വേദന അനുഭവപ്പെടുകയും കുറച്ച് നടന്നാൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പലരും ഈ രോഗത്തെ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ കാലക്രമേണ ഈ രോഗം നടന്നാലും ശമനം ലഭിക്കാതെ നിത്യജീവിതത്തിന് തന്നെ പ്രയാസം സൃഷ്ടിക്കുന്നു. പ്രധാനമായും പ്ലാന്റാർ ഫേഷ്യൈറ്റിസ്, കാൽക്കേനി സ്പർ എന്നീ രോഗാവസ്ഥകളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. നമ്മുടെ കാൽപാദത്തിൻ്റെ അടിഭാഗത്തുള്ള കട്ടിയുള്ള കോശങ്ങളുടെ ഒരു പാളി ആണ് പ്ലാന്റാർ ഫേഷ്യ. ഇത് കാൽപാദത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിനും നടക്കുമ്പോഴും ഓടുമ്പോഴും ഉണ്ടാകുന്ന ആഘാതങ്ങൾ ആഗിരണം ചെയ്യുവാനും സഹായിക്കുന്നു. ഈ ഫേഷ്യയ്ക്ക് വരുന്ന അമിതമായ വലിച്ചിൽ, ചെറിയ പരിക്കുകൾ, ദീർഘകാല സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ക്ഷതം എന്നിവയെല്ലാം ഇവിടെ നീർക്കെട്ട് വരാൻ കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: രാവിലെ എഴുന്നേറ്റ് ആദ്യ ചുവട് വയ്ക്കുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടുകയും വിശ്രമത്തിനു ശേഷം എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉള്ള വേദനയും മടമ്പിൻ്റെ അടിഭാഗത്ത് തൊട്ടറിയാവുന്ന വേദനയുമാണ്. പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ: തുടർച്ചയായി നിൽക്കുന്ന ജോലികൾ ചെയ്യുക, അമിതവണ്ണം, അനുയോജ്യമല്ലാത്ത ചെരുപ്പുകളുടെ ദീർഘകാല ഉപയോഗം, പെട്ടെന്നുള്ള വ്യായാമം കൊണ്ടുവരുന്ന ആഘാതം, കാൽപാദത്തിൻ്റെ ഘടനാപരമായ മാറ്റം എന്നിവയാണ്. ആയുർവേദ വീക്ഷണപ്രകാരം ഇത് പ്രധാനമായും വാദദോഷപ്രധാനമായ അവസ്ഥയാണ്, വാദഖണ്ഡകം എന്നാണ് അറിയപ്പെടുന്നത്. കൃത്യമായ ആയുർവേദ ചികിത്സ കൊണ്ട് ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാം. നീർക്കെട്ട് കുറക്കാനുള്ള ശോഫഹര ചികിത്സകളും സ്നായുക്കളുടെ ബലം വർദ്ധിപ്പിക്കുവാനുള്ള ചികിത്സകളും നൽകി വരുന്നു. പ്രാഥമികമായി ശോഫഹരം അഥവാ നീർക്കെട്ട് മാറ്റുന്നതിന് കാൽ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി വയ്ക്കുക, ഓട് കഷ്ണം പോലെയുള്ളവ ചൂടാക്കി അതിൽ കാൽപാദം ചൂടുവെക്കുക, എരിക്കില ചൂടാക്കി വയ്ക്കുക തുടങ്ങിയ ഗൃഹവൈദ്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പരിധിവരെ ശമനം ലഭിക്കാറുണ്ട്. ദീർഘകാലമായ രോഗമാണെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധ സേവയും പാദാഭ്യങ്ങൾ

0: യാഗം, ഉപനാഹം അഥവാ മരുന്ന് വെച്ച് കെട്ടൽ, പഞ്ചലോഹം കൊണ്ടുള്ള അഗ്നികർമ്മം എന്നിവയിലൂടെ ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാം. കാൽമടമ്പ് വേദനയ്ക്കുള്ള മറ്റൊരു കാരണമാണ് കാൽക്കേനിയസ് സ്പർ, നമ്മുടെ മടമ്പ് അസ്ഥിയിൽ ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ അടിഞ്ഞുകൂടൽ മൂലം ചെറിയ അസ്ഥി വളർച്ചയാണ് കാൽക്കേനിയസ് സ്പർ. സാധാരണ എക്സ്റേയിലൂടെയാണ് രോഗനിർണയം നടത്താറുള്ളത്. ഈ അസ്ഥിയുടെ വളർച്ച ചുറ്റുമുള്ള പേശികളെയും കോശങ്ങളെയും സമ്മർദ്ദത്തിലാക്കി നീർക്കെട്ട് വന്ന് ശക്തിയായ വേദന ഉണ്ടാക്കുന്നു. മടമ്പ് അസ്ഥിയിലും അതിനോട് ചേർന്നുള്ള കോശങ്ങളിലും തുടർച്ചയായി ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് ഇതിന് പ്രധാന കാരണം. അനുയോജ്യമല്ലാത്ത ചെരുപ്പുകൾ, ദീർഘകാല ഉപയോഗവും അമിതഭാരവും നടത്തത്തിലെ വ്യത്യാസങ്ങൾ മൂലവും മടമ്പിന് അമിതഭാരം കൊടുക്കുന്നതും ഈ അസുഖത്തിന് കാരണമാകുന്നു. ഈ അസുഖത്തിന് കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. സ്നേഹനം അഥവാ വേദനയുള്ള ഭാഗത്ത് വാതഹര തൈലങ്ങൾ പുരട്ടുക, സ്വേദനം അഥവാ ഇലക്കിഴി, പൊടിക്കിഴി, മണൽക്കിഴി എന്നിവ കൊണ്ട് ചൂടാക്കുക, ലേപനം അഥവാ അനുയോജ്യമായ ഔഷധങ്ങൾ പുരട്ടുക എന്നിവയെല്ലാം ചെയ്യാം. അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത കഠിനമായ വേദനയ്ക്ക് ആയുർവേദത്തിലെ അഗ്നികർമ്മ ചികിത്സ സവിശേഷമായ രീതിയാണ്. പ്രത്യേക ലോഹ ശലാക ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് വെക്കുന്നതോടുകൂടി ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാം.
1: കാൽമടമ്പ് വേദന, കാരണവും ആയുർവേദ ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടകൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: തേനിശൽ,
4: തിങ്കൾ രാവിലെ 8:20.
2: കന്നടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽസ് ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടകൽ റോഡ്, ചട്ടിപ്പറമ്പ്.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പുർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: FM ശുഭദിനത്തിൽ ഇനിയൊരു കവിത ആസ്വദിക്കാം, കാവ്യധാരയിലൂടെ.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ:
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
8: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
9: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30.
6: ബുക്കിംഗിന് 0483-280-5000.
1: കാവ്യധാര,
2: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
10: ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിതയാണ് ഇന്ന് ആലാപനം. മഹിതാ വർമ്മ.

0: ജി ശങ്കരക്കുറുപ്പ് രചിച്ച സൂര്യകാന്തി എന്ന കവിതയാണ് കേട്ടത്. ആലപിച്ചത് മഹിത വർമ്മ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
8: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
9: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
10: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
9: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
10: ഫോൺ 9895357069.
11: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ, ഹരിത്തം. പ്രായോജകർ
12: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
11: ഫോൺ 9847341588. 15 വർഷത്തോളം അച്ഛനമ്മമാർക്ക് സധൈര്യം തന്റെ പിഞ്ചോമനുകളെ ഏൽപ്പിച്ച് ജോലിക്കോ പഠിക്കാനോ പോകാൻ സഹായിച്ച ഏക സ്ഥാപനം.
12: ജയസമ്പന്നരായ ആയമാരുടെ സഹകരണത്തോടെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
11: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
12: ഫോൺ 9847341588.
0: ഹരിതം.
13: അധിനിവേശ സസ്യങ്ങൾ. ജൈവ വൈവിധ്യ ശോഷണത്തിനും തദ്ദേശീയ സസ്യങ്ങളുടെ വംശനാശത്തിനും ഇടയാക്കുന്ന സസ്യങ്ങളാണ് അധിനിവേശ സസ്യങ്ങൾ അഥവാ ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. ഇവ മറ്റു പ്രദേശത്തു നിന്ന് എത്തിച്ചേർന്നവയും വളരെ വേഗത്തിൽ വളർന്ന് പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്കും തദ്ദേശീയ സസ്യങ്ങൾക്കും കൃഷിക്കും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്ന ചെടികളാണ്. ഇവ വളരെ വേഗത്തിൽ വളരുന്നതും വായുസഞ്ചാരം കുറയ്ക്കുന്നതോടൊപ്പം ചില പ്രത്യേകതരം ഷഡ്പദങ്ങളുടെയും രോഗങ്ങളുടെയും വാഹകരായി മാറുകയും ചെയ്യുന്നു. പീച്ചിയിലെ കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠന പ്രകാരം 89 സസ്യ ഇനങ്ങൾ നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾക്ക് ആഘാതമേൽപ്പിക്കുന്നുണ്ട്. ഇവയിൽ 11 മരങ്ങളും 39 ചെറുചെടികളും 24 കുറ്റിച്ചെടികളും 15 വള്ളിച്ചെടികളും ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ തദ്ദേശീയ ജീവജാലങ്ങൾക്ക് ഭീഷണിയുയർത്തുന്നവയാണ്.

0: അധിനിവേശം പ്രാദേശിക, ദേശീയ, ആഗോളതലത്തിലും ഒരു പരിധിവരെ ജൈവ വൈവിധ്യ നാശത്തിന് കാരണമാകാറുണ്ട്. മണ്ണിന്റെ സ്വാഭാവിക ഘടനയെയും രാസ സ്വഭാവവും മാറ്റിയെടുക്കുന്നു. കൂടാതെ തദ്ദേശീയ സസ്യങ്ങളെയും ജീവികളെയും പുറന്തള്ളുന്നു. അധിനിവേശം കൃഷിയിടങ്ങളിലേക്ക് പടർന്നു കയറുക വഴി വിളകളുടെ ഉൽപാദനം ഗണ്യമായി കുറയ്ക്കുന്നു. ഇവയെല്ലാം തന്നെ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളാണ്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന അധിനിവേശ സസ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. കുളവാഴ നമുക്ക് ഏറ്റവും പരിചിതമായ അധിനിവേശ സസ്യങ്ങളിൽ ഒന്നാണിത്. കളകളിൽ ഏറ്റവും മോശപ്പെട്ടവയിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സസ്യമാണ് കുളവാഴ. തെക്കേ അമേരിക്കയിൽ നിന്ന് അലങ്കാര ചെടി എന്ന നിലയിലാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് അവ എത്തിയത്. ഇംഗ്ലീഷിൽ വാട്ടർ ഹയാസിന്ത് എന്നും ലൈലാക് ഡെവിൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. ഈ ചെടിയുടെ വ്യാപനം ജലാശയങ്ങളെ ജലഗതാഗതത്തിന് അനുയോജ്യമല്ലാതാക്കുകയും ജലം മലിനപ്പെടുത്തുകയും കൊതുക് പെരുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കേരളത്തിലെ കായലുകളും തോടുകളും ഇവയുടെ ഉപദ്രവത്താൽ വീർപ്പുമുട്ടുന്നത് നമുക്കറിയാം. നമ്മുടെ ജലസ്രോതസ്സുകളിലെ ജൈവ വൈവിധ്യത്തിനും കുളവാഴ വലിയ ഭീഷണിയാണ്. രാക്ഷസക്കൊന്ന അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു ഇല പൊഴിയും വൃക്ഷമാണ് മഞ്ഞക്കൊന്ന എന്ന രാക്ഷസക്കൊന്ന. ഇവ അമേരിക്കൻ കൊന്ന എന്ന പേരിലും അറിയപ്പെടുന്നു. മനോഹരമായ മഞ്ഞപ്പൂക്കൾ ഇവയുടെ പ്രത്യേകതയാണ്. ഇവയുടെ ഇലയോ തണ്ടോ സസ്യബുക്കുകളായ മൃഗങ്ങളൊന്നും കഴിക്കാറില്ല. തദ്ദേശീയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. കേരളത്തിലെ കാടുകളിൽ വിശേഷിച്ചും വയനാടൻ കാടുകളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി രാക്ഷസക്കൊന്ന മാറിയിരിക്കുന്നു. രാക്ഷസക്കൊന്ന വളരുന്ന ഇടങ്ങളിൽ അത് മറ്റു സസ്യങ്ങളുടെ വളർച്ച തടയുന്നു. ഇവയെ വെട്ടിനശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ കടുത്ത അതിജീവന ശേഷിയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ കാടുകളിലെ ജൈവ വൈവിധ്യം തകർക്കുന്നു, പ്രാദേശിക സസ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നു മാത്രമല്ല ജന്തുക്കളുടെ ആഹാര സ്രോതസ്സുകളെയും ഇല്ലാതാക്കുകയാണ് രാക്ഷസക്കൊന്ന. മൃഗങ്ങൾ ഭക്ഷണം തേടി കാടിറങ്ങുന്നതിന് രാക്ഷസക്കൊന്ന കാടുകളിൽ പടർന്നു പിടിക്കുന്നതും ഒരു കാരണമാണ്. അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചുള്ള തുടർഭാഗം അടുത്തയാഴ്ച കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി രമണി.
1: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ. ഹരിതം. പ്രായോജകർ
2: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
5: ജീവിത പാഠം
4: ബുധൻ രാവിലെ 7:50.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽസ് ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: കൊരമ്പയിൽ കാർഡിയാക് സെന്റർ, അത്യാധുനിക ഡിജിറ്റൽ ഫ്ലാറ്റ് പാനൽ കാത്ത് ലാബ് സൌകര്യം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ, വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാനുള്ള സൌകര്യം. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഇപ്പോൾ ചവിട്ടുകളിപ്പാട്ട് കേൾക്കാം. വള്ളുവനാടൻ ഉത്സവവേദികളിൽ വേനൽ ചൂടിനെ മറികടന്നുള്ള ആരവമാണ് ചവിട്ടുകളിയുടേത്. പാടത്ത് പണിയെടുക്കുന്ന അടിസ്ഥാന വർഗജനങ്ങളുടെ സർഗാത്മകതയുടെ തുറന്ന വേദിയാണ് ചവിട്ടുകളി. അന്നും ഇന്നും പൂരപ്പറമ്പിൽ ചവിട്ടുകളിയുണ്ടെങ്കിൽ പൂരത്തിന് ആളും കൂടും, കൊഴുപ്പും കൂടും. ഇന്ന് ചവിട്ടുകളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് എം ചിന്നമ്മുവും സംഘവും.
10: കത്തിച്ച് വെച്ച നിലവിള കാണിലെന്റീരു മനസ്സാണേലിന്റെ

0: എം ചിന്നമ്മുവും സംഘവും അവതരിപ്പിച്ച ചവിട്ടുകളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 2:20.
3: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്താൻ രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ സൈനിക വിഭാഗവും സിവിൽ വിഭാഗവും തമ്മിൽ കൂടുതൽ സംയോജനം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത് ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ പരിഷ്കാരങ്ങളും സാങ്കേതിക വിദ്യാധിഷ്ഠിത ഭരണനിർവഹണവും നിരന്തര നിരീക്ഷണവും വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. പദവിയൊഴിയുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺകുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.

0: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 16 ആയി. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേർ. 1288 കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇവർ. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള. പ്രളയസമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൌജന്യ റേഷനും നൽകണമെന്നും വിനോദ് കുമാർ പറഞ്ഞു.
1: FM പ്രധാന വാർത്തകൾ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
4: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33. ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15.
8: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
10: കാർഷിക വൃത്താന്തം
9: എന്നും രാവിലെ 6:30.
10: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
9: കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഫോൺ 0493-262-262.
13: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVF ഇരുപത്തിയൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
14: രജിസ്ട്രേഷന് വിളിക്കൂ 8714-797-444.
13: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.

0: കരിയർ ടിപ്സ്. കരുതലോടെ വേണം വിദേശ പഠനം തിരഞ്ഞെടുക്കാൻ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോടിലെ അധ്യാപികയുമായ കെ നിഷ സംസാരിക്കുന്നു.
1: വിദേശ പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് മികച്ച തയ്യാറെടുപ്പ് ആവശ്യമാണ്. അക്കാദമിക കാര്യങ്ങൾ, താമസം, കാലാവസ്ഥ, പഠിക്കാനുദ്ദേശിക്കുന്ന സ്ഥാപനം തുടങ്ങി

0: നിരവധിയായ വിഷയങ്ങളിൽ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് തന്നെ നടത്തണം. പ്ലസ് ടു കഴിയുന്നതോടുകൂടി വിദേശ പഠനത്തിലേക്ക് തിരിയാവുന്നതാണ്. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം, മികച്ച പഠനാന്തരീക്ഷം, ഉയർന്ന പ്ലേസ്മെന്റ് സാധ്യതകൾ, മികച്ച ഗവേഷണ സൗകര്യങ്ങൾ, വിദേശ ഭാഷയും സംസ്കാരവും പഠിക്കാനുള്ള അവസരം, വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള സാധ്യതകൾ തുടങ്ങിയവയാണ് വിദേശ പഠനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഉപരിപഠന വിഷയം തീരുമാനിച്ചാൽ വിദേശ സ്ഥാപനം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിവരങ്ങൾ തേടാം. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ, QS വേൾഡ് റാങ്കിംഗ്, ദ ഗാർഡിയൻ തുടങ്ങിയ ഏജൻസികളുടെ സഹായത്തോടെ സ്ഥാപനത്തിൻ്റെ റാങ്കിംഗ് മനസ്സിലാക്കാം. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ മാത്രമേ തിരികെ വന്ന് ഇന്ത്യയിൽ തുടർ പഠനവും സർക്കാർ ജോലിയും സാധ്യമാവുകയുള്ളൂ. ഇന്റർനാഷണൽ ഹാൻഡ്ബുക്ക് ഓഫ് യൂണിവേഴ്സിറ്റീസ്, കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റീസ് ഇയർ ബുക്ക് തുടങ്ങിയവ പരിശോധിച്ച് യൂണിവേഴ്സിറ്റികളുടെ നിലവാരം മനസ്സിലാക്കാം. മറ്റു രാജ്യങ്ങളുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രമോഷൻ ഓഫീസുകൾ വഴിയും അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മിക്ക യൂണിവേഴ്സിറ്റികളിലും സെപ്റ്റംബറിലെ ഫാൾ, ജനുവരിയിലെ സ്പ്രിംഗ് എന്നീ രണ്ടു പ്രവേശന സമയങ്ങളാണ് ഉണ്ടാവുക. ചിലയിടങ്ങളിൽ ഏപ്രിൽ ആരംഭിക്കുന്ന സമ്മർ ഇൻടേക്ക് കൂടി ഉണ്ടായിരിക്കും. നമുക്ക് സെപ്റ്റംബറാണ് ഉചിതം. സൈറ്റുകൾ നോക്കി അഡ്മിഷൻ ആവശ്യമായ രേഖകൾ തയ്യാറാക്കലാണ് അടുത്ത ഘട്ടം. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിന് ചില പ്രവേശന പരീക്ഷകൾ കൂടി പാസ്സാകേണ്ടതുണ്ട്. SAT, ILTS, TOEFL, MCAT, ACT, JRE, JPL തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ. യാത്ര, താമസം, ഭക്ഷണം, ഇൻഷുറൻസ്, കോഴ്സ് ഫീ തുടങ്ങിയവ നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് വിദേശ രാജ്യത്ത് കൂടുതലായിരിക്കും. അവിടങ്ങളിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ, ഫെല്ലോഷിപ്പുകൾ, അസിസ്റ്റൻഷിപ്പുകൾ തുടങ്ങിയവ ഭീമമായ ഈ ചെലവിന് ഒരു ആശ്വാസമാകും. അത്തരത്തിലുള്ള സാധ്യതകൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കണം. US, കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ വിസ, കുടിയേറ്റ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ട്. കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിട്ട് പുതിയൊരു രാജ്യത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഏകാന്തതയും മാനസിക സമ്മർദ്ദവും പഠനാന്തരീക്ഷവും പലരെയും അലട്ടാറുണ്ട്. അംഗീകാരമില്ലാത്ത ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ചതിക്കുഴികളിൽ ചെന്ന് പെടരുത്. യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് ഫീസ് അടയ്ക്കുന്നതാണ് നല്ലത്. ഈ നാൾ വഴികളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് വിദേശ പഠനം ശോഭനമാക്കാം.
1: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും PKMM ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോടിലെ അധ്യാപികയുമായ കെ നിഷ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സ്.
3: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഫോൺ 0493-262-262.
2: കരിയർ ടിപ്സ്.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
6: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ.

0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
2: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
1: കുട്ടികൾ കളിക്കട്ടെ,
2: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
3: സൈബർ ജാലകം.
4: സ്വന്തമായി ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന്റെ ആനിമേഷൻ വീഡിയോ എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാം?
5: കാർട്ടൂൺ സിനിമകൾ കാണുവാൻ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരിക്കും, ശരിയല്ലേ? ഒരു വയസ്സുള്ള കുട്ടിയാവട്ടെ, 100 വയസ്സുള്ള അപ്പൂപ്പനാവട്ടെ, ടോം ആൻഡ് ജെറി ഇങ്ങനെ കണ്ടാൽ ഒന്ന് നോക്കിയിരിക്കും അല്ലേ? പ്രായമെല്ലാം മറന്ന് സ്ക്രീനിലോട്ട് നോക്കും. ഇങ്ങനെ ആനിമേഷൻ ചിത്രങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം മിക്കവാറും എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത്തരക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് നൽകുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ വരയ്ക്കാം. ആ കാർട്ടൂൺ കഥാപാത്രത്തിന് കൊമ്പ് വേണോ, വാല് വേണോ, തല വേണോ, ഏത് രൂപത്തിലുള്ള ചെവി വേണം, മൂക്ക് വേണം, ഇതെല്ലാം നിങ്ങൾക്ക് നിർണയിക്കാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ വീട്ടിലെ മക്കളോട് പറയാം. ചെറിയ കുട്ടികളുണ്ടാവില്ലേ, അവരോട് പറയുക, മോനെ നല്ലൊരു അടിപൊളി ചിത്രം വരക്കൂ എന്ന്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ വരയ്ക്കും, അതല്ലെങ്കിൽ ലുട്ടാപ്പിയോ മായാവിയോ, ഈ ഒരു രൂപത്തിൽ അവർക്കിഷ്ടമുള്ള തരത്തിൽ ഒരു ചിത്രം വരയ്ക്കും അല്ലേ? ഈ ചിത്രത്തിന് ജീവൻ നൽകി കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലോ? യെസ്, അത് സാധ്യമാണ്. ഈ ചിത്രങ്ങളെ ആനിമേറ്റ് ചെയ്യുവാൻ, അതും ഒരൊറ്റ നിമിഷം കൊണ്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റും. അതിന് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെബ്സൈറ്റിൻ്റെ വിലാസം ശ്രദ്ധിച്ചോളൂ, sketch.metademolab.com. ഒരിക്കൽ കൂടി പറയാം, sketch.metademolab.com. സ്പെല്ലിംഗ് കൂടി ശ്രദ്ധിച്ചോളൂ, sketch.metademolab.com. ഇതിൽ ആനിമേറ്റ് ചെയ്യുന്ന പ്രക്രിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിലോ ആ കാർട്ടൂൺ കഥാപാത്രത്തെ ആദ്യം അങ്ങ് വരയ്ക്കണം. വെറുതെ പേന കൊണ്ടങ്ങ് വരച്ചാൽ മതി, അതിനൊരു ഔട്ട്ലൈൻ മാത്രം മതി. അതിനുശേഷം ഈ വെബ്സൈറ്റ് സന്ദർശിക്കണം. ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് അതിലാദ്യം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണും. അതൊക്കെ ഓക്കെ കൊടുത്തങ്ങ് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വരച്ച ചിത്രം അപ്ലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ കിട്ടും. ആ സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ചില ഓപ്ഷനുകളൊക്കെ കാണിക്കും. അങ്ങനെ ചിത്രം ക്രോപ്പ് ചെയ്യുവാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തെ ആനിമേറ്റ് ചെയ്യുവാനുള്ളൊരു സ്റ്റെപ്പ് വരും. ഇതെല്ലാം വളരെ ലളിതമാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചാൽ അറിയാം. ഇങ്ങനെ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചിത്രം അപ്ലോഡ് ചെയ്ത് ഏതാനും ക്ലിക്കുകൾ ചെയ്യുന്നതോടുകൂടി അതിമനോഹരമായ നൃത്തം ചെയ്യുവാനും ഓടിക്കളിക്കുവാനും ചാടിക്കളിക്കുവാനും തുടങ്ങും നിങ്ങൾ സൃഷ്ടിച്ച കാർട്ടൂൺ കഥാപാത്രം. ഈ വെബ്സൈറ്റിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ഓരോ ചിത്രത്തിലും പലവിധ ആക്ഷനുകൾ ഈ കഥാപാത്രം പെർഫോം ചെയ്യുന്നതായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്വന്തം കാർട്ടൂൺ കഥാപാത്രം ആ സ്റ്റെപ്പുകൾ അതുപോലെ ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ നിങ്ങളുടെ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സുള്ള കുട്ടി വരച്ച കാർട്ടൂൺ കഥാപാത്രം ഒരു ആനിമേഷൻ വീഡിയോ ആക്കി ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്രിയേറ്റിവിറ്റിയെ വികസിപ്പിച്ച് സ്വന്തമായ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അനേകം സൃഷ്ടിച്ചെടുക്കുന്ന ആ മനോഹാരിത ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത ആനിമേഷൻ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുവാനുള്ള ഓപ്ഷനും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിലാസം ഒരിക്കൽ കൂടി, sketch.metademolab.com.
3: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം എന്നും രാവിലെ 7:10
1: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
7: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
8: പുതിയ ഒരു പാചകക്കുറിപ്പുമായി ഇതാ രസമുകുളം.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
10: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555 8852 664.
9: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
10: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
9: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
10: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7555 8852 664.
11: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കാം. മുരിങ്ങയില ദോശ. ഇത് തയ്യാറാക്കാനായിട്ട് പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി 1 കപ്പ് എടുക്കണം. മുരിങ്ങയില വൃത്തിയാക്കിയത് 1/2 കപ്പ്. തേങ്ങ ചിരകിയത് 1/2 കപ്പ്. ജീരകം 1 ടീസ്പൂൺ. വറ്റൽമുളക് 2 എണ്ണം. ഉപ്പ് ആവശ്യത്തിന്, എണ്ണ അല്ലെങ്കിൽ നെയ്യ് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. പച്ചരി 1/4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. കുതിർത്ത അരി, മുരിങ്ങയില, ചിരകിയ തേങ്ങ, ജീരകം, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ മിക്സിയിലിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ മിശ്രിതം ഒരു പാത്രത്തിലേക്ക് മാറ്റി ദോശമാവിന്റെ പാകത്തിന്, അതായത് അധികം കട്ടിയോ അയവോ ഇല്ലാത്ത പരുവത്തിൽ വെള്ളം ചേർത്ത് യോജിപ്പിക്കുക. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം എണ്ണ തടവി മാവ് കോരിയൊഴിച്ച് സാധാരണ നമ്മൾ ദോശയുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ദോശ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. പച്ചരി 1/4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. കുതിർത്ത അരി, മുരിങ്ങയില, ചിരകിയ തേങ്ങ, ജീരകം, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ മിക്സിയിലിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ മിശ്രിതം ഒരു പാത്രത്തിലേക്ക് മാറ്റി ദോശമാവിന്റെ പാകത്തിന് വെള്ളം ചേർത്ത് യോജിപ്പിക്കുക. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം എണ്ണ തടവി മാവ് കോരിയൊഴിച്ച് സാധാരണ നമ്മൾ ദോശയുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ മുരിങ്ങയില ദോശ തയ്യാറായിട്ടുണ്ട്. രസമുകുളം.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
10: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555 8852 664.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
12: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
12: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
12: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
12: കാഴ്ചകൾ ഇനി കൂടുതൽ വ്യക്തതയോടെ.

0: അത്യാധുനിക സംവിധാനങ്ങളും കൃത്യതയാർന്ന പരിചരണവുമായി നേത്ര ചികിത്സാ രംഗത്തെ വിശ്വസ്ത കേന്ദ്രം
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ.
0: വർഷങ്ങളുടെ പരിചയ സമ്പത്ത്,
1: മെഡിസെപ് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ.
1: ഫോൺ 8078788.
2: എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം പറയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു, 52nd G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. 2026 June 15 to 17 വരെയായിരുന്നു ഉച്ചകോടി. വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചാലഞ്ചസ് എന്നതായിരുന്നു ഉച്ചകോടിയുടെ കേന്ദ്രപ്രമേയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യവും ഉത്തരവും പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
11: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
12: അതെങ്ങനെ?
11: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
2: ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും. മലപ്പുറം ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 1 ഡയറക്ട് റിക്രൂട്ട്മെന്റ്. കാറ്റഗറി നമ്പറുകൾ 211/2025 NCA, EBT 254/2025 NCA, OBC 255/2025 തസ്തികയുടെ എൻഡ്യൂറൻസ് പരീക്ഷയിൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്കായുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഇന്നും നാളെയും 10-11 തീയതികളിലും നടക്കും. മലപ്പുറം വളാഞ്ചേരിക്ക് സമീപമുള്ള കോട്ടയ്ക്കൽ വളക്കുളം കോഴിച്ചെന്നയിലെ RRRF ഗ്രൗണ്ട് ക്ലാരിയിലാണ് പരീക്ഷ നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റും PSC അംഗീകരിച്ച തിരിച്ചറിയൽ രേഖയുടെ അസലും സഹിതം നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകണം. ഏതെങ്കിലും പരിശീലന കേന്ദ്രങ്ങളുടെ പേരോ ലോഗോയോ പതിച്ച വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരെ പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല.
13: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
14: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
15: സുപ്ന ബാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
14: സുപ്ന ബാം.
16: മേലേപുരിക്കൽ ഹോസ്പിറ്റൽ, അരീക്കോട് റോഡ്, കടുങ്ങല്ലൂർ.
0: ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
16: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രസവ സ്ത്രീരോഗ വന്ധ്യതാ ചികിത്സാ വിഭാഗം,
0: മേലേപുരിക്കൽ ഹോസ്പിറ്റൽ, കടുങ്ങല്ലൂർ.
17: ശരിക്കും ഓണാഘോഷം കണ്ണങ്കണ്ടിയിലാണേ.
18: ഇന്ററാക്റ്റീവ് LED പാനൽ, കൊമേഴ്ഷ്യൽ LED, ഗെയിമിംഗ് LED, സ്മാർട്ട് പ്രൊജക്ടർ തുടങ്ങിയ ന്യൂ ജനറേഷൻ പ്രോഡക്ടുകൾ കണ്ണങ്കണ്ടിയിൽ ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളോടെ സ്വന്തമാക്കാം.
17: കണ്ണങ്കണ്ടി.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
19: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
19: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
17: ഈ ഓണം തകർത്താഘോഷിക്കാം കണ്ണങ്കണ്ടിയോടത്ത്.
18: സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 10,990 രൂപ മുതൽ സ്വന്തമാക്കൂ.
17: BLDC ഫാനുകൾ വെറും 1,990 രൂപ മുതലും.

ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ശ്രീബുദ്ധന്റെ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിന പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റൂർ, കൂടെ ഷൗക്കത്തലി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേരുന്നു.

ശ്രീബുദ്ധന്റെ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ശുഭദിന പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റൂർ, കൂടെ ഷൗക്കത്തലി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേരുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 8 സെക്കൻഡ്. ഇനി കേൾക്കാം.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഡോക്ടർ ഷാഹിദ് ഷമീമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കഴുത്തുവേദനയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഡോക്ടർ മറുപടി തന്നിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കാം. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
2: കഴുത്തിന്റെ ഡിസ്ക് സ്ലിപ്പായി പുറത്തോട്ട് വന്ന് സുഷുമ്ന നാഡീനെ അമർത്തിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതൊരു വേറെ വലിയ തേയ്മാനം ഇല്ലാത്ത ഏതൊരു ചെറുപ്പക്കാർക്കും വന്നേക്കാവുന്ന ഒരു കണ്ടീഷനാണ്. എന്ന് വെച്ചാല് വല്ല വെയിറ്റ് എടുത്ത് പൊക്കുമ്പോഴോ അല്ലെങ്കിൽ തലയിൽ ഏറ്റുമ്പോഴൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണത്. ഇനി വേറൊരു സിനാറിയോ ഉണ്ട്, തേയ്മാനം. തേയ്മാനം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡീജനറേഷൻ. ഇത് നമുക്ക് എയ്ജിങ് പോലെ തന്നെയാണ്, പ്രായം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് തേയ്മാനം. നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റിന്റെ വിയർ ആൻഡ് ടെയർ കാരണം ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് തേയ്മാനം. ഈ തേയ്മാനം ചിലർക്ക് കുറച്ച് നേരത്തെ അങ്ങ് വന്നു കളയും. ചെറുപ്രായത്തിൽ തന്നെ ഭയങ്കരമായ തേയ്മാനത്തിന്റെ ഫീച്ചേഴ്സ് MRI കാണുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. അതിനും വേണ്ടിയിട്ട് 82 വളരെ നോർമൽ ആയിട്ടുള്ള MRI നമുക്ക് കണ്ടിട്ട് നമുക്ക് കൊതിയാവുന്ന ഇതുപോലത്തെ ഒന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന തരം MRI ആയിട്ടും പേഷ്യൻസ് വരാറുണ്ട്. അതിപ്പോ ഷാറൂഖ് ഖാൻ 60 20 പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ കാണേണ്ട കാര്യമുള്ളൂ. പക്ഷേ ചെറുപ്രായത്തിൽ പോലും നല്ല തേയ്മാനായിട്ട് വരുന്ന പേഷ്യൻസിനെ കാണാറുണ്ട്. നമ്മുടെ ജോലി ഇതിനെ ബാധിക്കുന്നു പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ഒരു എക്സ്ട്രീം പൊസിഷനിൽ പെയിന്റ് അടിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ തേയ്മാനം വരാൻ സാധ്യത വളരെ നേരത്തെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സർജറി ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, കുറെ നേരം കുനിഞ്ഞ് തല മടക്കിയിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി ബോധമുള്ളതുകൊണ്ട് കഴിയുന്നതും നേരെ കഴുത്ത് വെച്ചിട്ട് നമ്മൾ സർജറി ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, തേയ്മാനത്തിന്റെ ആക്കം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ്. ചില ആളുകൾക്ക് ഡെഫിനറ്റ്ലി അതിനോട് കുറച്ച് പ്രിപ്പോണ്ടറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വരാൻ സാധ്യത

0: ബൈ ജെനറ്റിക്സ് ഉണ്ടാവും, അങ്ങനെ കാണാറുണ്ട്. വേറെ കാര്യകാരണങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻസിനും തേയ്മാനം വന്ന് കാണാറുണ്ട്. ഇനി എന്താണ് ഈ തേയ്മാനം? ഞാൻ തേയ്മാനം എന്ന് 4 പ്രാവശ്യം പറഞ്ഞതുകൊണ്ടായില്ല. ഓരോ ഡിസ്ക് സ്പേസിന്റെ അവിടെയും ഉള്ള തള്ളിച്ച, നമ്മൾ ആ എല്ലില് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ കശേരുവിന്റെ എല്ലിലെ മാറ്റങ്ങളും അതിന്റെ കൂടെയുള്ള ഡിസ്കിന്റെ തള്ളിച്ചയും പുറകിൽ പോകുന്ന സുഷുമ്ന നാഡിനെ അമർത്തുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ സുഷുമ്ന നാഡിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകളെ ഞെക്കുന്ന കണ്ടീഷനാണ് പേഷ്യന്റ് പലപ്പോഴും വരുന്നുണ്ടാവുക. അതിൽ ഈ പറഞ്ഞ കഴുത്ത് വേദന ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കംപ്ലൈന്റുകളും ഉണ്ടാവും. പക്ഷേ അത് ഡിപ്പെൻസ് ഓൺ എവിടെയാണ് ഈ അമർച്ച ഉള്ളത്, അല്ലെങ്കിൽ എന്തോരം എത്ര തോതിലാണ് കംപ്രഷൻ ഉള്ളത് എന്നനുസരിച്ചിരിക്കും ഈ പേഷ്യന്റ് സിംപ്റ്റം ആയിട്ട് വരിക. അതിൽ ഒരൊറ്റ സിംഗിൾ ലെവലിൽ നമുക്ക് ഉള്ള അസുഖമാണെങ്കിൽ, ഒരൊറ്റ സിംഗിൾ ഡിസ്ക് മാത്രം അമർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് എടുത്തു കൊടുത്ത് അവിടുത്തെ ആ ഡിസ്ക് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് അവിടെ ഒരു ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
2: നിങ്ങൾക്കായി സമർപ്പിച്ചത്
3: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: പ്രശ്നം സോർട്ടായി അല്ലെങ്കിൽ കഴിഞ്ഞു. അതുപോലെയല്ല, ഒരു 50-60 വയസ്സുള്ള നല്ല രൂപത്തിൽ തേയ്മാനം ബാധിച്ച ഒരാളുടെ കഴുത്തും അതിന്റെ ബുദ്ധിമുട്ടുകളും, അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ ലെവലിലുള്ള ബുദ്ധിമുട്ടുകളെ ഡീൽ ചെയ്യാൻ ഉള്ള വിഷയങ്ങളും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഡിസ്കിനും കയറി നമ്മൾ ഓപ്പറേഷൻ പറയില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നോർമലായിട്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാന്ന് വെച്ചോളൂ, ഈ പറയുന്ന ചെറിയ തോതിലുള്ള തേയ്മാനങ്ങൾ അവിടെ കാണാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മറുവശം എന്ന് പറഞ്ഞാല്, ഒട്ടും സിംപ്റ്റം ഇല്ലാത്തൊരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പം ബാക്കിൽ ഊരവേദനയായിട്ട് വന്നിരിക്കും. ഊരവേദനയ്ക്ക് വേണ്ടി എടുത്ത MRIന്റെ കൂട്ടത്തിൽ നമ്മൾ ഹോൾ സ്പൈൻ സ്ക്രീനിങ് എന്ന് പറയും. എന്നുവെച്ചാൽ ബാക്കിയുള്ള സ്പൈനിന്റെയും കൂടെ ഒരു സ്ക്രീനിങ് MRI എടുത്ത് കളയും. ആ അടുത്തതിൽ വലിയ വലിയ വിഷയങ്ങൾ, ഇതിനെക്കാട്ടിലും വലിയ വിഷയങ്ങൾ കഴുത്തിലുണ്ടായിട്ടും ആള് അസിംപ്റ്റമാറ്റിക് അഥവാ ഒരു ബുദ്ധിമുട്ടിലാണ് നടക്കുന്നത് കാണാം. ഈ ബട്ടൺസ് ഇടാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ നമ്മൾ ഗ്ലാസ് പിടിക്കുമ്പം ഗ്ലാസ് വഴുതി വീഴുക തുടങ്ങിയിട്ടുള്ള വിഷയം, ചോറ് കുഴക്കാൻ, നമ്മുടെ ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിലുള്ളൊരു ചോദിക്കാൻ പറ്റുന്ന സാധനം, ചോറ് കുഴക്കാനുള്ള ആ ഒരു കഴിവില്ലാണ്ടിരിക്കുക, പറ്റാതിരിക്കുക എന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചോണ്ടിരിക്കുന്ന അർത്ഥമില്ല. വേറെ നമ്മൾ പറയാത്തൊരു എൻറ്റിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള ക്യാൻസറുകൾ അല്ലെങ്കിൽ മുഴകൾ, ഇപ്പോൾ എല്ലില് സ്പ്രെഡായി വരുന്ന ക്യാൻസറുകൾ ഉണ്ടാവും. വേറൊരു ഭാഗം ശരീരഭാഗത്തുനിന്ന് സ്പ്രെഡായി എല്ലില് പിടിക്കുന്ന തരം ക്യാൻസറുകൾ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, എല്ലില് ട്യൂമർ വളരുമ്പോൾ അവിടെ വികസിച്ചിട്ട് അമർത്താനുള്ളത് വീണ്ടും നമ്മുടെ സുഷുമ്ന നാഡീനെയും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകളെയാണ്. അപ്പോൾ പേഷ്യന്റിനുള്ള ബുദ്ധിമുട്ട് നമ്മളെല്ലാം നമ്മൾ നേരെ കാണുമ്പോൾ ഡിസ്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തേയ്മാനം ആവണമെന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടും വരാം. ഇപ്പം ഞാൻ പറഞ്ഞു എല്ല് സംബന്ധമായിട്ടുള്ള ട്യൂമർ എന്ന് പറഞ്ഞല്ലോ. ഇതിന് പുറമെ ക്യാൻസറസ് അല്ലാത്ത തരം ട്യൂമറുകളും നമ്മുടെ സുഷുമ്ന നാടിൻ്റെ ഉള്ളിലും തൊട്ടു പുറത്തൊക്കെ ആയിട്ട് വളരുന്നവയുണ്ടാവും. ടിഷ്യൂ ആയതുകൊണ്ട്, സോഫ്റ്റ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ MRIയിൽ മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ചെയ്യുന്ന പെയിൻ, നേരത്തെ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന റെഡ് ഫ്ലാഗുകളുള്ള വേദന വരുമ്പോൾ സ്വാഭാവികമായിട്ടും MRI പറയുന്നുണ്ടാവും. അതിൽ ഈ പറഞ്ഞ പോലെ, ഇനിയിപ്പോൾ MRIയിൽ ഒരു ചെറിയ ഡിസ്ക് ബൾജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെറുതെ വിടാം, പക്ഷേ ചില സിനാരിയോയിൽ നമ്മൾ ഇന്റർവീൻ ചെയ്യേണ്ടതുണ്ടാവും. അത് ആ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതിലൊന്നും പെടാത്ത ചില വേദനകളുണ്ട്, ജോയിന്റുകളുടെ ചെറിയ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന വേദനകളുണ്ട്. അത് മരുന്നുകൊണ്ട് തന്നെ ഒരുവിധം സെറ്റിലാവും. ഒട്ടും സെറ്റിലാവാതെ നിലനിൽക്കുന്ന അഥവാ നീർക്കെട്ട് കുറയാനുള്ള മരുന്നൊന്നും ചെന്നിട്ടും സെറ്റിലാവാത്ത വേദന ഉണ്ടെങ്കിൽ മാത്രം അവിടെ ലോക്കലി ചെറിയ ഇഞ്ചക്ഷനോ മറ്റൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് ചില കേസുകൾക്ക്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മസിൽ സംബന്ധമായിട്ടുള്ള വേദനകൾ, അതും ഈ പറഞ്ഞ പോലെ മരുന്നുകൾ കൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാം സെറ്റിലാവും. ആ മസിലിൻ്റെ സ്പാസം നമ്മൾ വിടുവിച്ച് കൊടുക്കാനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി സെറ്റിലായി കാണാറുണ്ട്. എന്നിട്ടും നിലനിൽക്കുന്ന പെയിനുള്ള ആളുകൾക്ക് മാത്രമേ ലോക്കലി വല്ലതും കൊടുക്കേണ്ടിയൊക്കെ വരാറുള്ളൂ.
4: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു കഴുത്തിൻ്റെ വേദന അല്ലെങ്കിൽ ഡിസ്ക് ബൾജാവുകയോ അല്ലെങ്കിൽ അത് ജാമാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കഴുത്തിന് വേദനയും ആ വേദന കൈകളിലേക്ക് പടർന്നു വരുന്നു എന്നും. പലപ്പോഴും നമ്മൾ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നതാണ് ചെസ്റ്റിലുള്ള ചെറിയൊരു പെയിനും പ്ലസ് അതിന്റെ കൂടെ കൈകളിലേക്ക് വേദന പടരുന്നു എന്നുള്ളത്. അതും ഈ കഴുത്തുവേദനയുമായിട്ട് എന്തെങ്കിലും താരതമ്യങ്ങളോ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
0: വളരെ റിലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാഡം ചോദിച്ചത്. ഹാർട്ട് സംബന്ധമായിട്ട് ഷോൾഡർ പെയിൻ വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ കയ്യിലേക്ക് വേദന വരുമോ എന്നുള്ളത് വരും. അതായത് നമ്മള് ഒരു വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് അഥവാ വളരെ നോർമലായിട്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് നെഞ്ചിന്റെ അവിടെ ചെറിയൊരു ഡിസ്കംഫേർട്ട് പറയണം. നെഞ്ചിന്റെ അവിടെ ഡിസ്കംഫേർട്ട് എല്ലാ സമയവും പറഞ്ഞോളന്നില്ല, ചിലപ്പോൾ പറയും നെഞ്ചിന് ചുറ്റും ഒരു ബാൻഡ് കെട്ടിയിട്ട് ടൈറ്റാക്കിയ പോലെ ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ ഒന്നും വന്നോളണം എന്നില്ല, കാര്യം ചിലപ്പോൾ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ നമ്മൾ ആളുകൾ പറയാറില്ലേ. അതുപോലെയുള്ള നെഞ്ച് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് കയ്യിലേക്ക് മാത്രം പെയിനായി

0: ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഹാർട്ട് അറ്റാക്കുകളുണ്ട്. അപ്പൊ അത് ആദ്യമായിട്ടൊരു സംഗതി ഇതുപോലെ വരുമ്പം ഒരു ECG എടുത്ത് നോക്കുന്നത് എന്തുകൊണ്ടും നന്നാവും. ECG എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടർ വേറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ ആ വഴിക്ക് ചിന്ത ഡെഫിനറ്റ്ലി നമ്മളെ മനസ്സിൽ പോകും. ഒരു പേഷ്യന്റ് അങ്ങനെ വരുമ്പം, ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് പെട്ടെന്നൊരു വേദന വരുമ്പം ഇതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് അതൊരു എമർജൻസി സിനാറിയോ അറിയാലോ. നമ്മളെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് സമയത്തിന് ലിമിറ്റേഷൻ ഉള്ള വിഷയമാണ്. കാരണം അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ മസിലുകൾക്ക് അഥവാ ഹാർട്ടിലെ പേശികൾക്ക് രക്തയോട്ടം നിലക്കുമ്പോഴുള്ള വിഷയം. അത് ഇതുപോലെ പ്രസന്റ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഡോക്ടർ ഷാഹിദ് ഷമീമാണ് ഇതുവരെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നമുക്ക് ഡോക്ടറോട് നന്ദി പറയാം.
0: താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു അവസരത്തിന്. താങ്ക് യു.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
2: നിങ്ങൾക്കായി സമർപ്പിച്ചത്
3: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ സ്മൃതിഗീതങ്ങൾ.

സ്മൃതിഗീതങ്ങളിൽ ആദ്യം കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്നു.

0: ശരിക്കും ഓണാഘോഷം കണ്ണുകണ്ടിയിലാണേ.
1: ഇന്ററാക്ടീവ് LED പാനൽ, കൊമേഴ്ഷ്യൽ LED, ഗെയിമിംഗ് LED, സ്മാർട്ട് പ്രൊജക്ടർ തുടങ്ങിയ ന്യൂ ജനറേഷൻ പ്രോഡക്ടുകൾ കണ്ണുകണ്ടിയിൽ ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളോടെ സ്വന്തമാക്കാം.
0: കണ്ണുകണ്ടി.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ചിത്രം ജയിൽ, പാടിയത് AM രാജ. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്നു.

0: ഈ ഓണം തകർത്ത് ആഘോഷിക്കാം കണ്ണങ്കടിയോടത്ത്.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 10,990 രൂപ മുതൽ സ്വന്തമാക്കൂ.
0: BLDC ഫാനുകൾ വെറും 1,990 രൂപ മുതലും സ്വന്തമാക്കൂ. ഒപ്പം ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
1: കണ്ണങ്കണ്ടി
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: അല്ല, ഈ ഓണത്തിന് ഒരു കിടിലൻ മ്യൂസിക് സിസ്റ്റം വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഹരം?
1: JBL, ഫിലിപ്സ്, സെബ്രോണിക്സ്, ബോട്ട്, മാർഷൽ, ലെനസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മ്യൂസിക് സിസ്റ്റം ഓണം ഓഫറുകളോട് കൂടി കണ്ണങ്കണ്ടിയിൽ. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
2: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895357069.
4: സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് 57 സെക്കൻഡ്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്ന് എസ് ജാനകിയും ബി വസന്തിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം തറവാട്ടമ്മ.

0: ഒന്നാലോചിച്ചു നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്ന മിക്സികൾ അടുക്കള ജോലികൾ സ്തംഭിപ്പിക്കില്ലേ?
1: ഇപ്പോൾ പണി മുടക്കില്ല എന്ന് ഉറപ്പുള്ള മിക്സികൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 1990 രൂപ മുതൽ സ്വന്തമാക്കാം. ഒപ്പം ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: യേശുദാസ് പാടിയ ഗാനം ചിത്രം കാണാത്ത വേഷങ്ങൾ. വയലാറിന്റെ വരികൾക്ക് B.A. ചിദംബരനാഥ് ഈണം പകർന്നു.

0: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമില്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനവും ഉണ്ട്.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
2: കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത് P ഭാസ്കരന്റെ വരികൾക്ക് BA ചിദംബരനാഥ് ഈണം പകർന്നു.

സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 55 സെക്കൻഡ്. സ്മൃതിഗീതങ്ങളിൽ അടുത്തതായി ചിത്രമേള എന്ന

0: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനമുണ്ട്.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
2: സമയം 9 മണി കഴിഞ്ഞ് 11:09. സ്മൃതിഗീതങ്ങളിൽ അടുത്തതായി വിപ്ലവകാരികൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്നു.

0: ഈ ഓണക്കാലത്ത് ചില്ലർ, ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്ടുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ. ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും കണ്ണുകെട്ടി സന്ദർശിക്കൂ.
1: പി ഭാസ്കരന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം കറുത്ത പൗർണമി.

0: FM പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കിയെങ്കിലും ചർച്ചയിൽ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ പങ്കെടുത്തില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. 2026 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJP മധ്യപ്രദേശിലെ ദാത്തിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദു കൃഷ്ണ HF ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തിയാണ് മന്ത്രി പശുക്കളെ കൈമാറിയത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. മഴക്കെടുതി കാരണം മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകളിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ക്യാമ്പിൽ കഴിയുന്നവരുടെ എണ്ണം 441. നിറപുത്തിരി പൂജകൾ പൂർത്തിയാക്കി. ശബരിമല നട അടച്ചു. ചിങ്ങമാസ പൂജയ്ക്കായി നട 16 വൈകിട്ട് 5 തുറക്കും. 21 വരെ പൂജകൾ നടക്കും. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ച ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ ഇ ലേലം ചെയ്യുന്നു. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 56 പ്രകാരമാണ് നടപടി.
0: FM പ്രധാന വാർത്തകൾ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 16:649. മംഗളൂരു സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 10 മിനിറ്റ് വഴുകി 9:38. 16:345 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 24 മിനിറ്റ് വൈകി 10:52. 16:610 മംഗളൂരു സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് 10:59. 16:606 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം 56:323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 16:326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 56:610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
4: നമസ്കാരം. ദന്തരോഗ പരിചരണത്തിന് സാധാരണക്കാർക്ക് ആശ്വാസമായി കൊണ്ടോട്ടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ അർബൻ ഡെന്റൽ പോളി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. 15-ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് ലഭിച്ച 60 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ക്ലിനിക്കിൽ ഒരു ഡോക്ടറുടെയും ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെയും സേവനമാണുള്ളത്. പരിശോധനാ മുറി, രോഗികൾക്കുള്ള കാത്തിരിപ്പ് മുറി, ശീതീകരിച്ച ഡെന്റൽ തിയേറ്റർ, അണുനശീകരണ സംവിധാനം, എക്സ്റേ റൂം തുടങ്ങിയ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടെയാണ് കൊണ്ടോട്ടി നഗരസഭ ചികിത്സാ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത്. ക്ലിനിക് ടി വി ഇബ്രാഹിം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി എംഎൽഎ ടി പി അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് എ യു പി സ്കൂളിൽ നടന്ന ജില്ലാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മഞ്ചേരി അസ്ത 4 ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. മഞ്ചേരി ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ 2-ാം സ്ഥാനവും മഞ്ചേരി അമൃത വിദ്യാലയം 3-ാം സ്ഥാനവും മേലാറ്റൂർ ആൽജിബ്ര സ്കൂൾ 4-ാം സ്ഥാനവും നേടി.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
6: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റ് 40 സെക്കൻഡ്.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ഡിക്കാട് റോഡ്, മഞ്ചേരി.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
2: പ്രായോജകർ, മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
3: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
4: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
3: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
4: ഫോൺ 9895357069.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം.

0: ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 660 630.
1: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 660 630.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: അല്ല, ഈ ഓണത്തിന് ഒരു കിടലൻ മ്യൂസിക് സിസ്റ്റം വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഹാരം?
4: ജെബിഎൽ, ഫിലിപ്സ്, സെബ്രോണിക്സ്, ബോട്ട്, മാർഷൽ, ലെനസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മ്യൂസിക് സിസ്റ്റം ഓണം ഓഫറുകളോടുകൂടി കണ്ണങ്കണ്ടിയിൽ. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
6: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
1: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, വെങ്ങാട്, കാവ്യധാര.
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
1: മാനസികാരോഗ്യം, സന്ധി, നടുവ്, കഴുത്ത് വേദനകൾ, വാതരോഗങ്ങൾ, തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ.
8: ജി വേണുഗോപാൽ, എൻ ലതിക എന്നിവർ ചേർന്ന് പാടിയ ലളിതഗാനം കേൾക്കാം.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്ന മിക്സികൾ അടുക്കള ജോലികൾ സ്തംഭിപ്പിക്കില്ലേ?
2: ഇപ്പോൾ പണി മുടക്കില്ല എന്ന് ഉറപ്പുള്ള മിക്സികൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 1990 രൂപ മുതൽ സ്വന്തമാക്കാം. ഒപ്പം ഓണ സമ്മാനവും.
1: കണ്ണങ്കണ്ടി
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം എന്നും രാവിലെ 8:15.
6: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
7: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനമുണ്ട്.
8: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
9: അൽ റഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
11: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
13: എന്നും രാവിലെ 7 മണിക്ക്.
12: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
14: ഈ ഓണക്കാലത്ത് ചില ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്ടുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ. ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
15: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
16: യൂ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
17: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
16: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
18: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
16: തന്നെയോ? അതേതായാലും നന്നായി.
18: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
16: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
0: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: ഉംബായി ആലപിച്ച ഗസൽ കേൾക്കാം.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ഒന്ന് ആലോചിച്ച് നോക്കിയേ, BTO നോക്കാതെ AC വാങ്ങിയാൽ കറണ്ട് വലിവ് കൂടില്ലേ? ഇനി AC വാങ്ങുമ്പോൾ BTO നോക്കി ടണ്ണേജ് ഉറപ്പുവരുത്തുക. കണ്ണുങ്കണ്ടി
6: ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗത്തിന്റെ ഭാഗമായതിനാൽ കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസ് കണ്ണുങ്കണ്ടി ഉറപ്പു തരുന്നു.
7: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
8: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
7: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
9: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഇനി LED വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നോക്കി വേണം സ്വന്തമാക്കാൻ.
5: ഇപ്പോൾ കണ്ണുങ്കണ്ടിയിൽ നിന്നും LED ടിവികൾക്കൊപ്പം ഓണ സമ്മാനമായി സ്വന്തമാക്കാം 7,990 രൂപ വരെയുള്ള വിവിധ സൗണ്ട് ബാറുകൾ.
6: കണ്ണുങ്കണ്ടി.
11: മഴവില്ലിൽ അവസാനമായി MG ശ്രീകുമാർ ആലപിച്ച ലളിതഗാനം കേൾക്കാം.

0: അല്ലൊന്ന് ആലോചിച്ച് നോക്കി, തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് സ്റ്റോപ്പുള്ള ഗ്യാസ് സ്റ്റവ് അപകടം വിളിച്ചു വരുത്തില്ലേ? സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം? വിലക്കുറവ് മാത്രം നോക്കാതെ തിക്നെസ് കൂടുതലുള്ള ഗ്യാസ് സ്റ്റവ് തന്നെ തിരഞ്ഞെടുക്കൂ.
1: കണ്ണുകെട്ടി സന്ദർശിക്കൂ, ഇപ്പോൾ ഉറപ്പായി ഓണസമ്മാനവും സ്വന്തമാക്കാം.

0: അമിത വിലക്കുറവിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ, അത് ഒറിജിനൽ OS ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന്.
1: കണ്ണങ്കണ്ടിയിൽ വരൂ. സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അവരവരുടെ ഉപയോഗത്തിന് അനുയോജ്യമായ ലാപ്ടോപ്പുകൾ ഏറ്റവും മിതമായ വിലയിൽ സ്വന്തമാക്കാം.
0: കൂടെ മൗസ്, കീബോർഡ്, ബാഗ്, ആന്റിവൈറസ് തുടങ്ങിയ ഉറപ്പായ ഓണസമ്മാനങ്ങളും.
1: ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ്.

0: ഇപ്പോൾ 39,990 രൂപ മുതൽ. കണ്ണങ്കണ്ടി
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 9:55.
2: എഫ് എം പ്രധാന വാർത്തകൾ.
1: മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള, റാന്നി എന്നീ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയ്ക്ക് സന്ദർശനം നടത്തും. ആദ്യം ആറന്മുളയിൽ എത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പിന്റെയും ആസ്തി വീണ്ടെടുക്കൽ ശൃംഖലയുടെയും രണ്ടാമത്തെ യോഗം ഹൈദരാബാദിൽ ഇന്ന് ആരംഭിക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് സെക്രട്ടറി രജ്ന ഷാ ഉദ്ഘാടനം ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി പ്രതിവാര യോഗം മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. തൃണമൂൽ കോൺഗ്രസിലെ വിമതരുമുണ്ടാക്കിയ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഈ വർഷം ജൂലൈയിൽ രാജ്യത്ത് റെയിൽവേ ചരക്ക് ലോഡിംഗിൽ 9% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 129.7 ദശലക്ഷം ടൺ ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ആരംഭിച്ചു. രാവിലെ 7 മുതൽ 8 വരെയായിരുന്നു ആദ്യഘട്ടം. ഓരോ മണിക്കൂറിലും 300 പേർക്ക് വീതമാണ് പ്രവേശനം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. സംഭരണിയുടെ 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നു. ദീർഘകാലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കണ്ണൂർ എളയാവൂരിലെ സി പി നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ഐ സി ഡി എസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവത്കരണ പരിപാടി നാളെയും മറ്റന്നാളും കണ്ണൂർ ഇരിട്ടിയിൽ രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള ഉദ്ഘാടനം ചെയ്യും.
2: ചിമ്മിനി വാങ്ങുമ്പോൾ സ്റ്റൈലും മാത്രം നോക്കാതെ സെക്ഷൻ പവറും ഓട്ടോ ക്ലീനിംഗ് സൗകര്യവും ഉറപ്പാക്കി വാങ്ങണം.
3: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ, ഒപ്പം 1,190 രൂപയുടെ ഓണ സമ്മാനവും.
2: കണ്ണങ്കണ്ടി.
4: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 16:345. ലോകമാന്യതിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 24:10. 16:610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59. 16:606 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 11:33. 16:160 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം 16:326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 56:610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒവേറിയൻ അഥവാ അണ്ഡാശയ ക്യാൻസർ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. എന്താണ് അണ്ഡാശയ ക്യാൻസർ? ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഈ രോഗത്തിന്റെ പരിശോധനയും ചികിത്സയും എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. അണ്ഡാശയ ക്യാൻസറിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒന്ന് പറയുകയാണെങ്കിൽ, ലോകത്ത് മൊത്തമുള്ള ക്യാൻസറുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏഴാമത്തെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഒവേറിയൻ ക്യാൻസർ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും, ഘട്ടത്തിലായിരിക്കും ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കാരണം തുടക്കത്തിൽ സ്റ്റേജ് 1 ഡിസീസിൽ അധികം രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്ന് തന്നെയില്ല. സ്റ്റേജ് 2 ആകുമ്പോഴേക്കും ഒവറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓവുലേഷനാണ്, അണ്ഡവിസർജനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ഡവിസർജന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദന, ആർത്തവചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആർത്തവചക്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്, അബ്ഡമിനൽ ഫുൾനെസ്, അതായത് വയറൊന്ന് ഫുള്ളായിട്ട് തോന്നും, അങ്ങനെയായിരിക്കും ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ വയറ് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളുള്ള ഒരാൾ സാധാരണയായിട്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ യാദൃച്ഛികമായി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ ആയേക്കാം ഒവേറിയൻ ക്യാൻസർ. പക്ഷെ മൂന്നാം ഘട്ടമാകുമ്പോൾ, ഓവറി എന്ന് പറയുന്നത് ഉദരഭിത്തിക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ഇൻട്രാ അബ്ഡമിനൽ ഓർഗനാണ്, ഇൻട്രാ പെരിട്ടോണിയൽ ഓർഗനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെരിട്ടോണിയത്തിൻ്റെ ഒരു കവറേജ് അതിനുണ്ട്. അപ്പോൾ ഓവറിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും, അണ്ടാശയത്തിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും അത് ഉദരഭിത്തിയെയും ചെറുതായിട്ട് ബാധിക്കുന്ന കാരണം ഉദരഭിത്തിയിൽ അത് രണ്ട് ഉദരഭിത്തിയുടെ രണ്ട് ലെയറുകൾക്കിടയിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുകയും സ്രവം കളക്ട് ചെയ്യുകയും ആ സ്രവം കാരണം ഒരു പിന്നെയും ആ ഫുൾനെസ് നേരത്തെ പറഞ്ഞ ആ ഫുൾനെസ് കുറച്ചുകൂടി വർദ്ധിക്കുകയും അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കൂടി കൃത്യമായി രോഗനിർണയം നടത്താനാകും. ഒരു വലിയ സ്വെല്ലിംഗ് അതിനകത്ത് കാണുന്നു, അഡിനക്സൽ മാസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ തന്നെ പറയുക. അഡിനക്സൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിയും ഓവറിയുടെ അണ്ഡവിസർജിനി കുഴലുകൾ, അണ്ഡവാഹിനി കുഴലുകൾ, അതേപോലെ തന്നെ അവിടെ അതിൻ്റെ അനുബന്ധ അവയവങ്ങളും അതിൻ്റെ ലിഗമെൻസും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ അഡിനക്സ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡിനക്സൽ മാസായിട്ടാണ് നമുക്ക് പലപ്പോഴും സ്കാനിങ്ങിൽ കിട്ടുക. അൾട്രാസൗണ്ടിൽ കിട്ടാത്ത മുഴകൾ പലപ്പോഴും കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലും കൂടി വ്യക്തമല്ലാത്ത മുഴകൾ ചിലപ്പോൾ MRI വരെ ചെയ്യേണ്ടി വരും. എന്തായാലും സർജറിക്ക് മുമ്പായിട്ട് ഒരു MRI ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഘട്ടത്തിലാണോ അഥവാ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘട്ടം, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ പര്യാപ്തമാക്കുന്നത്, നമുക്ക് ഒരു സൂചന, ദിശാസൂചിക നൽകുന്നത് എപ്പോഴും CT സ്കാനോ MRIയോ ആണ്.
1: ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
2: ശരിക്കും പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ചില ഫാമിലികളിൽ കൂടുതലായിട്ട് ഒവേറിയൻ ക്യാൻസർ കണ്ടുവരുന്നു. ഒവേറിയൻ ക്യാൻസർ മാത്രമല്ല, ഒവേറിയൻ ക്യാൻസർ കണ്ടുവരുന്ന ഫാമിലിയിൽ അവരുടെ രക്തബന്ധുക്കൾ

0: ഗർഭാശയ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും ആറിൻ്റെ ക്യാൻസറും ഇത് മൂന്നും കൂടി ഒരു സിൻഡ്രോം പോലെയാണ് കാണുന്നത്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്നുള്ള സിൻഡ്രോമിന് ലിഞ്ച് സിൻഡ്രോം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഫാമിലീസ്, അപ്പോൾ ആ രക്തബന്ധുക്കൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിൽ അണ്ടാശയ ക്യാൻസർ സ്ഥിരീകരിച്ചാൽ അയാളുടെ രക്തബന്ധുക്കളിൽ അണ്ടാശയ ക്യാൻസർ മാത്രമല്ല ഗർഭാശയ ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പാരമ്പര്യ ഘടകത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഓങ്കോജീൻസ് എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. അതിന് നമ്മുടെ സാധാരണ ശരീരത്തിൽ അതിന് പലതരം ധർമ്മങ്ങളുമുണ്ട്. അതിൻ്റെ ഘടനാ വ്യതിയാനം വരുന്ന ഒരവസരത്തിൽ അത് ചിലപ്പോൾ കോശങ്ങളെ അമിത വിഭജനശേഷി വരുത്തുകയും ആ അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ പലപ്പോഴും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഓങ്കോജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന അണുബാധ, സാധാരണ പലപ്പോഴും സ്ത്രീകളിൽ ജനനേന്ദ്രിയ ഭാഗത്തിലെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഒരു കുറവ് കാരണം പലപ്പോഴും അവിടെ ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻഫെക്ഷൻ, എപ്പോഴെപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ അണുബാധ കാരണം ഊഫ്രൈറ്റിസ് എന്നൊരവസ്ഥ, അത് ഓവറിയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് പലപ്പോഴായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അത് ഒരു സിസ്റ്റ് അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള മുഴയായിട്ട് മാറുന്നു. ആ നിർദോഷമായിട്ടുള്ള മുഴ വളരെ കാലത്തിന് ശേഷം ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ജനിതക ഘടകങ്ങളും ഓങ്കോജീൻ മ്യൂട്ടേഷൻസ് ഒക്കെ ആഡപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സിൻഡ്രോമുകളുണ്ട്, ഇപ്പോൾ ക്രുക്കൻബർഗ് സിൻഡ്രോം എന്ന് പറയുന്നു. അതായത് മാറിൻ്റെയും അതുപോലെ വയറിൻ്റെയും ടൈപ്പ് ക്യാൻസറുകൾ, ക്യാൻസർ കോശങ്ങൾക്ക് ഭാരം കൂടുതലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കോശങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് വീണ് ക്യാൻസർ ഉണ്ടാകുന്നു. അതിന് ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കണക്കിന് രണ്ട് ഓവറിയിലും ആയിട്ട് കാണുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഓവറിയിലും കാണും. അതായത് ഈ ക്യാൻസർ കോശങ്ങളുടെ ഭാരം കൊണ്ട് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം ബൈലാറ്ററൽ ആയിരിക്കും, രണ്ട് സൈഡിലും ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട്, സിൻഡ്രോമുകൾ കൊണ്ട്, ഇങ്ങനെ വേറെ സ്ഥലത്തെ ക്യാൻസർ ഡെപ്പോസിറ്റ് കൊണ്ട്, അങ്ങനെ ഓവറിയുടെ സ്വന്തമായിട്ടുള്ള ക്യാൻസറുകൾ, അങ്ങനെ പലതരത്തിൽ ഓവറിയൻ ക്യാൻസറിന്റെ കാരണങ്ങൾ നമുക്ക് പറയാനാകും.
1: സർ, ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: പരിശോധന എന്ന് വെച്ചാൽ എപ്പോഴും ക്ലിനിക്കലാണ്, ഡയഗ്നോസിന്റെ തുടക്കം ക്ലിനിക്കലാണ്. കാരണം രോഗലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫൈൻഡിങ്സിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സി ടി സ്കാനിലോട് പോകും. എന്തായാലും ഓപ്പറേഷനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ സി ടി സ്കാൻ, MRI അങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ അൾട്രാസൗണ്ട്, അതായത് ക്ലിനിക്കൽ പരിശോധന, അതിനുശേഷം അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിൽ സ്ഥിരീകരിക്കാത്ത ഫൈൻഡിങ്സ് സാധാരണ സി ടി സ്കാൻ, സാധാരണ സി ടി സ്കാനിൽ സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഫൈൻഡിങ്സ് കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാൻ. അതുപോലെ ഒരു ഓപ്പറേഷന് മുമ്പ് ഇന്നത്തെ കാലത്ത് ഒരു MRI മസ്റ്റാണ്. കാരണം വെച്ചാൽ ഈ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്റ്റേജ്, അതിന് അതിൻ്റെ ബ്ലഡ് സപ്ലൈയുടെ അതിൻ്റെ ഒരു രീതി, അതൊക്കെ അത് ഏതൊക്കെ അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നു, അത് ഓപ്പറേഷൻ സുഗമമായിട്ട് ചെയ്യാനാകുമോ, ആദ്യം ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു MRI സ്കാൻ ഇപ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളിൽ, സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൂടെ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും LFT RFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു പ്രത്യേക ട്യൂമർ മാർക്കർ ചെയ്യുന്നുണ്ട്. കാരണം 85% ഒവേറിയൻ ക്യാൻസറുകളും എപ്പിത്തീലിയൽ സെൽ ക്യാൻസർ എന്ന് പറയുന്ന വെറൈറ്റി പെടുന്നതാണ്. അതിന് മാത്രമായി ഒരു ട്യൂമർ മാർക്കറുണ്ട്. ആ ട്യൂമർ മാർക്കറിൻ്റെ പേരാണ് CA125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ CA125 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അൾട്രാസൗണ്ടിൽ ഒരു മുഴ കണ്ടു, ബ്ലഡ് ടെസ്റ്റിൽ CA125 100 കൂടുതൽ കാണുന്നു, 35 അതിൻ്റെ കട്ട് ഓഫ്. ആ 35 കൂടുതലോട്ട് 100 വരെ സിസ്റ്റ്, അതായത് ബിനൈൻ സിസ്റ്റിൻ്റെ ലെവലാണ്. പക്ഷെ 100 കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിക്കവാറും ക്യാൻസർ ആകാനുള്ള സാധ്യത, ഒരു ഊഫ്രൈറ്റിസ്, അതായത് നേരത്തെ പറഞ്ഞ അണ്ടാശയത്തിൻ്റെ ഇൻഫെക്ഷനിലോ ഒരു സിസ്റ്റിലോ കാണുന്നത് 35 to 100 വരെയുള്ള ലെവലാണ്. ആ 100 മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്യാൻസറിൻ്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്ഥിരീകരിച്ച് അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന.
1: സർ, അതുപോലെ അണ്ടാശയ ക്യാൻസറിനുള്ള ചികിത്സ എന്താണ്?
0: സാധാരണ നമ്മുടെ കോമൺ സെൻസും ലോജിക്കും പറയുന്നത് എന്താണ്? ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴ എടുത്ത് മാറ്റണം. അപ്പോൾ കംപ്ലീറ്റ് സർജറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോംവഴി. അതായത് ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്റക്ടമി, അതായത് ഗർഭാശയം മൊത്തമായിട്ട് എടുത്ത് മാറ്റുക, പ്ലസ് ബൈലാറ്ററൽ സാൽപിഞ്ചോ ഊഫ്രക്ടമി, അതായത് രണ്ട് സൈഡിലെയും ഓവറി എടുത്ത് മാറ്റുക. പക്ഷേ ഈ രോഗി കുറച്ച് പ്രായം കുറഞ്ഞ

0: ആളാണ്, പ്രത്യുൽപാദന ഘട്ടത്തിലോട്ട് ഉള്ള ആളാണ്, ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സർജൻ അവരുടെ തീരുമാനമനുസരിച്ചിട്ട് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി ചിലപ്പോൾ ഒരു ഓവറി നിലനിർത്തിയെന്ന് വരും, ഹോർമോൺ ഫംഗ്ഷൻ അത്ര ആവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ശരിക്കും ആ കംപ്ലീറ്റ് സർജറി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിലൊക്കെ ആയിരിക്കും അസുഖം കണ്ടുപിടിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് കീമോതെറാപ്പി, നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറഞ്ഞ കീമോതെറാപ്പി ആദ്യം കൊടുത്ത് മുഴയെ ചുരുക്കിയതിന് ശേഷം, ഓവറിയുടെ മുഴ ചുരുക്കിയതിന് ശേഷം പിന്നെ സർജറി ചെയ്യുന്ന, ഇപ്പൊ ഇന്റർവെൽ ഡീബൾക്കിംഗ് സർജറി എന്ന് അതിനെ പറയുന്നു. അപ്പൊ ഇന്റർവെൽ ഡീബൾക്കിംഗ് സർജറി, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എത്ര എടുത്തു മാറ്റാൻ പറ്റുമോ അത്രത്തോളം എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ആ മിക്കവാറും കീമോ എടുക്കുമ്പോഴേക്കും നല്ലവണ്ണം ചുരുങ്ങും, കുറച്ച് അസുഖമേ ബാക്കി ഉണ്ടാവുള്ളൂ, എങ്കിലും സർജറി കംപ്ലീറ്റ് ആയിരിക്കും. ആ സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ട്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള പത്തോളജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഡ്ജുവൻ കീമോതെറാപ്പി, അത് കീമോതെറാപ്പി പ്ലാറ്റിനം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പിയാണ്. കാർബോപ്ലാറ്റിൻ പാക്ലിടാക്സൽ എന്നൊരു കോമ്പിനേഷനാണ് പലപ്പോഴും കൊടുക്കുക. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ വേറെയും പുതിയ മരുന്നുകളുണ്ട്, അതായത് ഇമ്യൂണോതെറാപ്പി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിട്ടോണിയം, അതായത് നേരത്തെ പറഞ്ഞ ഉദരഭിത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഉദരഭിത്തിയിലേക്ക് നേരിട്ട് കീമോതെറാപ്പി മരുന്ന് കുത്തിവെക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അതിൻ്റെ കൂടെ ഹൈപ്പർ തെർമിയ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കിഡ്നിയിലെ കല്ലൊക്കെ പൊടിച്ചു കളയാൻ വേണ്ടി ഒരു വാട്ടർ ബാത്തിൽ ഇട്ടിട്ട് അൾട്രാസൗണ്ട് കിരണങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഒരു വാട്ടർ ബാത്തിൽ ചൂട് കൊടുത്തിട്ട് ആ ചൂടുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആ ചൂടിൻ്റെ അന്തരീക്ഷത്തിൽ കീമോതെറാപ്പി മരുന്ന് പെരിട്ടോണിയത്തിൽ കുത്തിവെക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഇമ്യൂണോതെറാപ്പിയുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ബെവാസിസുമാബ് എന്ന് പറയുന്ന, പിന്നെ പുതിയ പുതിയ കീമോതെറാപ്പി മരുന്നുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഓരോ ഇതിനകത്ത് ടാർഗറ്റഡ് കീമോതെറാപ്പി എന്ന് പറയും, അതായത് ആ ഓരോ ഇതിനകത്ത് ആ കോശങ്ങളിലെ പ്രധാന ഈ ക്യാൻസർ കോശങ്ങളിലെ ഓരോ ടാർജറ്റ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പി, ഒളാപാരിബ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ തന്നെ പുതിയ ഡുർവാൽമാബ്, പെംബ്രോലിസുമാബ്, അങ്ങനെ കുറേ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേയൊക്കെ FDA അപ്രൂവൽ വന്നു കഴിഞ്ഞു, അതൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ആദ്യത്തെ പോലെ അണ്ടാശയ ക്യാൻസർ ഒരു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖമല്ല, നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറാണ്. ഇനി രണ്ടാമത് അവിടെ അസുഖം വരികയാണെങ്കിൽ ഓപ്പറേഷൻ ആദ്യം പരിഗണിക്കണം. ഓപ്പറേഷന് ശേഷം സെക്കൻഡ് ലൈൻ കീമോതെറാപ്പി നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. എങ്കിലും ഇപ്പോഴും ഒവേറിയൻ ക്യാൻസറിൻ്റെ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ്ഡ് ഘട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്കാരും അങ്ങനത്തെ അവരുടെ രക്തബന്ധുക്കളും ഒക്കെ ഉറപ്പായിട്ടും ചെറിയ ചെറിയ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ മുഴകളും അബ്ഡമൻ ഫുൾനെസ്സും സ്പോട്ടിങ്ങും ഒന്നും അവഗണിക്കാതെ പരിശോധനകൾ നടത്തി നേരത്തെ സ്ഥിരീകരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്,

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബി ടി ഒ നോക്കാതെ എ സി വാങ്ങിയാൽ കറണ്ട് വലിവ് കൂടില്ലേ? ഇനി എ സി വാങ്ങുമ്പോൾ ബി ടി ഒ നോക്കി ടണ്ണേജ് ഉറപ്പുവരുത്തുക. കണ്ണങ്കണ്ടി
3: ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗത്തിന്റെ ഭാഗമായതിനാൽ കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസ് കണ്ണങ്കണ്ടി ഉറപ്പു തരുന്നു.
4: യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം സ്വാമി

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ M.A. ജലീൽ.
1: ഇത്രയും ആളുകളെ ബോഡി അമ്പാൻ ചെയ്യുമ്പോൾ നമ്മള് ടൈം വില കൽപ്പിക്കാറില്ല. നമ്മളെ ജോലി വേഗം കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കല്. പലരും പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് വരിക. അപ്പൊ അവരെ നമ്മൾ അതെങ്കിലും കണക്കിലെടുക്കാറുണ്ട്. എങ്ങനെ ആയാലും മരണമാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല.
2: ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് M.A. ജലീൽ.
2: വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലി മൃഗങ്ങൾ.
3: ഇനി LED വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നോക്കി വേണം സ്വന്തമാക്കാൻ.
4: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും LED ടിവികൾക്കൊപ്പം ഓണ സമ്മാനമായി സ്വന്തമാക്കാം 7,990 രൂപ വരെയുള്ള വിവിധ സൗണ്ട് ബാറുകൾ.
3: കണ്ണങ്കണ്ടി.
5: ഇനി കേൾക്കാം SP ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനം, ചിത്രം ഹം ആപ്കേ ഹേ കോൻ.

യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം നെയ്യാ.

0: ബോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ಬಾಲಿವುಡ್ ಹಿಟ್ಸ್
1: എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: കണ്ണങ്കണ്ടിയിൽ വണ്ടർ തണ്ടർ ഓണം മഹാമേള ആരംഭിച്ചു കഴിഞ്ഞു.
4: ഇപ്പോൾ 562 ലിറ്റർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ 39,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 1,190 രൂപയുടെ ഒരു ഓണ സമ്മാനവും.
3: കണ്ണങ്കണ്ടി
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: അല്ല, അലക്കും അടുത്തോ എങ്കിൽ ഈ ഓണത്തിന് കണ്ണങ്കണ്ടിയിൽ വന്നോ. അത്യുഗ്രൻ ഓഫറോടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിക്കാം.
3: 8 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 9,990 രൂപയ്ക്കും, ഹീറ്ററോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റിക് 9 കിലോ വാഷിംഗ് മെഷീൻ 19,990 രൂപയ്ക്കും തകർപ്പൻ ഓണ സമ്മാനത്തോടുകൂടി സ്വന്തമാക്കാം കണ്ണങ്കണ്ടി.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: FM പ്രധാന വാർത്തകൾ.
10: അടിയന്തര വൈദ്യപരിചരണത്തിന് ഇരുചക്ര റോഡ് ആംബുലൻസ് കൊണ്ടുവരുന്നതിന് 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന കരട് വിജ്ഞാപനം ഉപരിതല ഗതാഗത മന്ത്രാലയം സമർപ്പിച്ചു. നിർദ്ദിഷ്ട അടിയന്തര ആംബുലൻസ് സേവനം വിദൂര പ്രദേശങ്ങളിൽ വൈദ്യസഹായം പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കോൾ നിലങ്ങൾ കേരളത്തിന്റെ കൃഷി സമൃദ്ധിക്ക് നൽകുന്ന പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് തൃശൂർ ടൌൺഹാളിൽ കോൾപ്പടവ് പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവത്കരണ പരിപാടി നാളെയും മറ്റന്നാളും കണ്ണൂർ ഇരിട്ടിയിൽ രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 456 പേരാണ് കഴിയുന്നത്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. കേരള ജല അതോറിറ്റിയുടെ കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിലെ മോട്ടോർ റൂമുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഉച്ചവരെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. മെഡിക്കൽ കോളേജ് പരിസരത്തും സമീപ പ്രദേശത്തുമാണ് കുടിവെള്ള വിതരണം മുടങ്ങുകയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കോട്ടയം മണർക്കാട് വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണർക്കാട് പറമ്പുകര സ്വദേശി ശരൺ ആണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ച മലയാളം കോഴ്സിലേക്ക് 15 ആഗസ്റ്റ് വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം.
9: FM പ്രധാന വാർത്തകൾ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
14: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
15: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
1: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: കണ്ണം കണ്ടി ഒരുക്കുന്നു ഒരു വലിയ എൽ ഇ ഡി ടിവി ഓണ വിസ്മയം.
1: 75 ഇഞ്ച് ബിൽറ്റ് ഇൻ വൂഫറോട് കൂടിയ കരോക്കെ ക്യൂ എൽ ഇ ഡി ടിവി ഇപ്പോൾ 79,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 4,990 രൂപയുടെ ആമസോൺ അലക്സ എക്കോ ഡോട്ട് ഓണ സമ്മാനം, ക്യാഷ് ബാക്ക് വേറെയും.
0: കണ്ണം കണ്ടി സന്ദർശിക്കൂ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ,
3: കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
0: അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. കൂടുതൽ തുണികൾ അലക്കാനുള്ളവർ കുറഞ്ഞ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പലതവണ അലക്കേണ്ടി വരും. ഒറ്റ വാഷിൽ അലക്കാൻ കൂടിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ തന്നെ വേണം.
5: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ ഉറപ്പായ ഓണ സമ്മാനങ്ങളുടെ സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
7: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയല്ലേ വെള്ളത്തിലെ തകരാറ് മനസ്സിലാക്കാതെ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നത്?
8: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 2,990 രൂപ മുതൽ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സ്വന്തമാക്കാം. ഒപ്പം നേടാം ഉറപ്പായ ഓണ സമ്മാനവും. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
2: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
10: ട്രെയിൻ സമയം.
11: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 16:606 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 16:160 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 12:076 തിരുവനന്തപുരം സെൻട്രൽ കാലിക്കറ്റ് ജനശതാബ്ദി എക്സ്പ്രസ് 12:05, 16:159 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം 16:325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 56:608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 7:06, 56:611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
10: ട്രെയിൻ സമയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ ജില്ലാ കലക്ടറുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മലയോര മേഖലയിലും തീരദേശ പ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്താനും മന്ത്രി നിർദ്ദേശം നൽകി. നിലമ്പൂർ പൊന്നാനി മേഖലകളിൽ സ്ഥിതിഗതികൾ സസൂക്ഷ്മം വിലയിരുത്താനും ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്താനും ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഉത്തരവാദപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. ക്യാമ്പിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർ ക്യാമ്പുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തണം. ഫയർഫോഴ്സിന് ഡിംഗി ബോട്ട് വാങ്ങുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസെ, പെരിന്തൽമണ്ണ സബ് കലക്ടർ സാക്ഷി മോഹൻ, എഡിഎം അൻവർ സാദത്ത് പി, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ നജീബ് സി കെ, ജില്ലാ ഫയർ ഓഫീസർ അനൂപ് ടി, ജില്ലാ ജിയോളജിസ്റ്റ് റീന നാരായണൻ, ഹസാർഡ് അനലിസ്റ്റ് ആദിത്യ ടി എസ്, ഡിഎഫ്ഒ നോർത്ത് സൌത്ത് ആർ ടി ഒമാർ, തഹസിൽദാർമാർ, പോലീസ് മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസം, ഹാർബർ എഞ്ചിനീയറിംഗ്, കെ സി ബി, ഐ ടി ഡി പി, ജിയോളജി, സോയിൽ കൺസർവേഷൻ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെയും ചെസ് അസോസിയേഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ എടരിക്കോട് ക്ലാരി ജി യു പി സ്കൂളിൽ നടത്തിയ ജില്ലാ അണ്ടർ 19 ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പിൽ എൻ എം ഹൃഷികേഷും അതിഥി ആർ സാജനും ചാമ്പ്യന്മാരായി. നാട്ടുവൃത്താന്തം സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 49 സെക്കൻഡ്. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കുരുക്ഷേത്രം എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. P. ഭാസ്കരന്റെ വരികൾ, K. രാഘവന്റെ ഈണം.

0: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നെ
1: ബ്രോ? ഇത് കീറിയതാണ്.
0: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ
2: ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
1: അതെയോ, പുതിയ നോട്ട് കിട്ടും?
0: അതെ, ഇതുകൊണ്ട് നീ നമുക്ക് പിസ പാർട്ടി തരും.
2: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ MA ജലീൽ.
1: ഇത്ര ആളുകളെ ബോഡി അമ്പാൻ ചെയ്യുമ്പോൾ നമ്മൾ ടൈം വില കൽപ്പിക്കാറില്ല. നമ്മളെ ജോലി വേഗം കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കല്. പലരും പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് വരിക. അപ്പൊ അവര് നമ്മൾ അതെങ്കിലും കണക്കിലെടുക്കാറുണ്ട്. എങ്ങനെ ആയാലും മരണമാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും.
2: ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് MA ജലീൽ.
2: വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലി മൃഗങ്ങൾ.

0: അല്ലൊന്ന് ആലോചിച്ച് നോക്കി, തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് ടോപ്പുള്ള ഗ്യാസ് സ്റ്റൗ അപകടം വിളിച്ചു വരുത്തില്ലേ? സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം? വിലക്കുറവ് മാത്രം നോക്കാതെ തിക്നെസ് കൂടുതലുള്ള ഗ്യാസ് സ്റ്റൗ തന്നെ തിരഞ്ഞെടുക്കൂ.
1: കണ്ണുകെട്ടി സന്ദർശിക്കൂ, ഇപ്പോൾ ഉറപ്പായി ഓണ സമ്മാനവും സ്വന്തമാക്കാം.
2: ചിത്രം അജ്ഞാതവാസം. ഗായകൻ പി ജയചന്ദ്രൻ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. എം കെ അർജുനന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ആട്ടക്കലാശം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടത്തും വസന്തം.

0: അമിത വിലക്കുറവിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ, അത് ഒറിജിനൽ OS ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന്.
1: കണ്ണങ്കണ്ടയിൽ വരൂ. സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അവരവരുടെ ഉപയോഗത്തിന് അനുയോജ്യമായ ലാപ്ടോപ്പുകൾ ഏറ്റവും മിതമായ വിലയിൽ സ്വന്തമാക്കാം.
0: കൂടെ മൗസ്, കീബോർഡ്, ബാഗ്, ആന്റിവൈറസ് തുടങ്ങിയ ഉറപ്പായ ഓണ സമ്മാനങ്ങളും.
1: ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ് ഇപ്പോൾ 39,990 രൂപ മുതൽ.
0: കണ്ണങ്കണ്ടി.
2: അടുത്ത ഗാനം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന, സംഗീതം ശ്യാം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും KS ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം.

0: ചിമ്മിനി വാങ്ങുമ്പോൾ സ്റ്റൈലും മാത്രം നോക്കാതെ സെക്ഷൻ പവറും ഓട്ടോ ക്ലീനിംഗ് സൗകര്യവും ഉറപ്പാക്കി വാങ്ങണം.
1: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബുകൾ കണ്ണ

0: കണ്ണങ്കണ്ടിയിൽ ഒപ്പം 1190 രൂപയുടെ ഓണസമ്മാനവും.
1: കണ്ണങ്കണ്ടി.
2: കൃഷ്ണചന്ദ്രൻ ആലപിച്ച ഗാനം, ചിത്രം ഇണ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ഒരു അറിയിപ്പ്. 1960 കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ട് നിയമപ്രകാരം രജിസ്ട്രേഷൻ പുതുക്കാത്ത സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് മലപ്പുറം ജില്ലാ ലേബർ ഓഫീസർ ജയപ്രകാശ് അറിയിച്ചു. സ്ഥാപന ഉടമ 60 ദിവസത്തിനുള്ളിൽ നിശ്ചിത ഫീസ് അടച്ച് ഗവൺമെന്റ് പോർട്ടൽ മുഖേന ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. പുതുക്കാത്ത സ്ഥാപനങ്ങൾക്ക് 5000 രൂപ വരെ പിഴ ചുമത്തുകയും നിയമലംഘനം തുടരുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം അധിക പിഴ ഈടാക്കുകയും ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ പുതുക്കൽ സംബന്ധിച്ച സംശയങ്ങൾക്കും സാങ്കേതിക സഹായങ്ങൾക്കുമായി മലപ്പുറം ജില്ലയിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. തിരൂരങ്ങാടി ഫോൺ നമ്പർ 8547655622, നിലമ്പൂർ 8547655605, മലപ്പുറം 8547655604, പെരിന്തൽമണ്ണ 8

എട്ട് അഞ്ച് നാല് ഏഴ് ആറ് അഞ്ച് അഞ്ച് ആറ് പൂജ്യം ആറ്. പൊന്നാനി എട്ട് അഞ്ച് നാല് ഏഴ് ആറ് അഞ്ച് അഞ്ച് ആറ് രണ്ട് ഏഴ്. കൊണ്ടോട്ടി എട്ട് അഞ്ച് നാല് ഏഴ് ആറ് അഞ്ച് അഞ്ച് ആറ് പൂജ്യം എട്ട്. തിരൂർ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് അഞ്ച് അഞ്ച് ആറ് ഒന്ന് മൂന്ന്. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ചിത്രം ഭക്ത ഹനുമാൻ, ഗായകൻ കെ ജെ യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിന് സംഗീതം പകർന്നത് വി ദക്ഷിണമൂർത്തി.

മാധുരി പാടിയ ഗാനം ചിത്രം നീയത്ര ധന്യ. ONV കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കാമിനി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന സുബൈർ, സംഗീതം എം എസ് ബാബുരാജ്.

0: സമയം 12 മണി കഴിഞ്ഞ് 1:15. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികളിൽ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി പ്രതിവാര യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മന്ത്രിമാർ, തൃണമൂൽ കോൺഗ്രസിലെ വിമതരുണ്ടാക്കിയ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ MPമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ തഞ്ചാവൂർ പോലീസ് എടുത്ത കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളായ ആറന്മുള, കോന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആവശ്യമായ സൌകര്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷിനായി തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ വെള്ളം കയറിയതിനാൽ നിർത്തിവച്ചിരുന്ന പറശ്ശിനിക്കടവ് വളപട്ടണം സർവീസ് രാവിലെ പുനരാരംഭിച്ചു. മാട്ടൂൽ അഴീക്കൽ ഫെറി സർവീസും സാധാരണ പോലെ ആരംഭിച്ചെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം മാനന്തവാടി റോഡ് തുറന്നു നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പകൽ സമയങ്ങളിലാണ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനം തുടരും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1207-6, തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 12:05 1:06:05 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:08 1:06:59 ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട് കാവ്യധാര.
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
9: മാനസികാരോഗ്യം, സന്ധി, നടുവ്, കഴുത്തു വേദനകൾ, വാദരോഗങ്ങൾ, തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
13: ശരിക്കും ഓണാഘോഷം കണ്ണങ്കണ്ടിയിലാണേ.
14: ഇന്ററാക്റ്റീവ് LED പാനൽ, കൊമേഴ്ഷ്യൽ LED, ഗെയിമിംഗ് LED, സ്മാർട്ട് പ്രൊജക്ടർ തുടങ്ങിയ ന്യൂ ജനറേഷൻ പ്രോഡക്ടുകൾ കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളോടെ സ്വന്തമാക്കാം.
13: കണ്ണങ്കണ്ടി
15: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
16: മുട്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
17: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
18: ശനിയും ഞായറും രാവിലെ 7:50.
17: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
19: ഇശലിൽ ഇനി കേൾക്കാം അൻവർ സാദത്ത് പാടിയ ഗാനം.

0: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: ഈ ഓണം തകർത്ത് ആഘോഷിക്കാം കണ്ണങ്ങടിയോടത്ത്.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 10,990 രൂപ മുതൽ സ്വന്തമാക്കൂ.
2: ബി എൽ ഡി സി ഫാനുകൾ വെറും 1,990 രൂപ മുതലും സ്വന്തമാക്കൂ. ഒപ്പം ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും
3: കണ്ണങ്ങണ്ടി.
1: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
4: അലോഹ ഹോസ്പിറ്റൽ.
7: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: അല്ല ഈ

0: ഒരു കിടിലൻ മ്യൂസിക് സിസ്റ്റം വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഹരം?
1: ജെബിഎൽ, ഫിലിപ്സ്, സെബ്രോണിക്സ്, ബോട്ട്, മാർഷൽ, ലെനസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മ്യൂസിക് സിസ്റ്റം ഓണം ഓഫറുകളോടുകൂടി കണ്ണങ്കണ്ടിയിൽ. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
3: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം എന്നും രാവിലെ 8:15.
8: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ഇപ്പോൾ കേൾക്കാം ജാലകം. ഫിഷറീസ് വകുപ്പിന് കീഴിലെ സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ, സാഫ്, ഇലക്ട്രിക് ഷീ സ്കൂട്ടർ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളി വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും 2 വർഷമായി മത്സ്യക്കച്ചവടം നടത്തുന്ന 2-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും 45 വയസ്സിൽ താഴെയുള്ളവരും ഇതുവരെ ഫിഷറീസ് വകുപ്പ് അല്ലെങ്കിൽ സാഫ് പദ്ധതികളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാത്ത കുടുംബത്തിൽ നിന്നുള്ളവരുമാകണം. യോഗ്യത 10th class. അപേക്ഷകൾ ഈ മാസം 7 വരെ കോഴിക്കോട് വെള്ളയിൽ മത്സ്യഭവൻ ഓഫീസിലും നോഡൽ ഓഫീസിലും സ്വീകരിക്കും. ഫോൺ നമ്പറുകൾ 8943164472. മറ്റൊരു നമ്പർ 7094747427. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളി വിഹിതം അടക്കുന്നതിൽ 36 മാസം വരെ കുടിശ്ശിക വരുത്തിയവർക്ക് അടുത്ത മാസം 30 വരെ കുടിശ്ശിക അടയ്ക്കാമെന്നും ഉടമ വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് പരമാവധി 4 തവണകളായി 2027 സെപ്റ്റംബർ 30 അടച്ചു തീർക്കാമെന്നും കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ജാലകം സമാപിച്ചു.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
12: എന്നും രാവിലെ 7 മണിക്ക്.
11: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
14: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
13: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
14: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
13: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
14: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
15: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
14: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
15: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
16: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
16: കണ്ടംകുളത്തി പ്രസവരക്ഷ.
10: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
17: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്.

3714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ കുറച്ചുനേരം തുടർന്നെങ്കിലും ബഹളം രൂക്ഷമായതോടെ നിർത്തിവച്ചു. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിവാര യോഗമായ മംഗൾ മിലൻ പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ്

0: പുനർ കുറച്ചുനേരം തുടർന്നെങ്കിലും ബഹളം രൂക്ഷമായതോടെ നിർത്തിവച്ചു. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിവാര യോഗമായ മംഗൾ മിലൻ പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ചൊവ്വാഴ്ചകളിലാണ് യോഗം നടക്കുന്നത്. തൃണമൂൽ വിമതർ രൂപീകരിച്ച നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പിഎസ്സി ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ ഒഎംആർ പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ആറന്മുളയിലെത്തി. അല്പസമയത്തിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. കോഴഞ്ചേരിയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മന്ത്രി വിഷ്ണുനാഥും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ റാന്നികോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. വെള്ളം കയറിയെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായുണ്ട്. എന്നാൽ ചിലർ വെള്ളം ഒഴിഞ്ഞുപോകുമെന്ന ധാരണയിൽ വീടുകൾ ഒഴിയാൻ കൂട്ടാക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി മാറ്റമില്ലാതെ തുടരുന്നു. ചെങ്ങന്നൂരിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. തീരദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തിരുവനന്തപുരവും പാണ്ടനാടും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരെ വെള്ളം കയറി. ജില്ലയിൽ 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 1986 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പില്ലോ വഴിയും തണ്ണീർബക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ MC റോഡിൽ ചിലയിടങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രണ്ടിടങ്ങളിലായി രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3,714 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ശക്തമായ മഴയിലും കാറ്റിലും കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു. കാസർഗോഡിന്റെ തീരദേശ മേഖലയെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: കൃഷി, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, വൈദ്യുതി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ തയ്യേനിയിലും പരിസര പ്രദേശങ്ങളിലും കലക്ടർ നിയോഗിച്ച 10-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി. മാവില കടപ്പുറം, വലിയ പറമ്പ് തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലേറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് മുതൽ തെക്കോട്ട് 2 കിലോമീറ്ററോളം നീളത്തിൽ 20 മീറ്ററോളം കരയും 20-ലേറെ തെങ്ങുകളും കടലെടുത്തു.
0: കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണത്തണ കാഞ്ഞിരപ്പുഴ സ്വദേശി VP ഹനീഫയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ നിന്നാണ് രാജേഷിനെ കാണാതായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR

0: ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സമഗ്ര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമായി കണ്ണൂർ ഇരിട്ടിയിലാണ് പരിപാടി. VBG റാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് വാഹനം DMK പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാവേരി വിഷയത്തിലെ DMK പ്രതിഷേധത്തിനിടെയായിരുന്നു ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി. ദക്ഷിണ കൊറിയയിലെ അസാനിൽ ഈ മാസം 9 വരെയാണ് മത്സരം. വനിതാ സിംഗിൾസിൽ തായ്പേ ഓപ്പൺ ജേതാവ് തൻവി ശർമ്മയും പുരുഷ സിംഗിൾസിൽ മുൻ ലോക 1 നമ്പർ താരം കിഡംബി ശ്രീകാന്തുമാണ് ഇന്ത്യയെ നയിക്കുന്നത്. വിശ്രമത്തിലായതിനാൽ PV സിന്ധുവും പരുക്കുമൂലം സ്വാത്തിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ടൂർണമെന്റിൽ കളിക്കുന്നില്ല. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പച്ചമലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമാണ് അവസരം. ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശന സൌകര്യം ലഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 115 പോയിന്റ് ഇടിഞ്ഞ് 78,521, നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 24,535 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ പൊതു ഇ ലേലം ചെയ്യുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CP നാരായണൻ നമ്പ്യാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പയ്യാമ്പലത്ത് നടക്കും. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 തുറന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും പ്രാചീനമായ അസുഖങ്ങളിലൊന്നാണ് കുഷ്ഠരോഗം. ബൈബിളിലും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതിനെപ്പറ്റി പരാമർശം ഉള്ളതിനാൽ മനുഷ്യന് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമുള്ള രോഗങ്ങളിലൊന്നായി കുഷ്ഠരോഗത്തെ കണക്കാക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല

ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു രോഗവും ഒരുപക്ഷെ കുഷ്ഠരോഗമായിരിക്കാം. എന്താണ് കുഷ്ഠരോഗം? ബാധിച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ ഒരു രോഗമാണ് കുഷ്ഠം. ഇത് പ്രധാനമായും നമ്മുടെ പ്രാഥമിക നാഡീവ്യൂഹത്തെ അഥവാ പ്രൈമറി നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. രോഗലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇതിനെ ത്വക്ക് രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്ടീരിയ കുടുംബത്തിൽപ്പെട്ട മൈക്കോ ബാക്ടീരിയൻ ലെപ്ര എന്ന രോഗാണുവാണ് രോഗത്തിന് കാരണം. നോർവീജിയൻ ശാസ്ത്രജ്ഞനായ ആർമർ ഹാൻസൺ 1873 ആദ്യമായി രോഗാണുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കുഷ്ഠരോഗത്തെ ഹാൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ ലോകാരോഗ്യ സംഘടന നൽകിയ ലക്ഷ്യം ഭാരതം 2005 തന്നെ നേടി എങ്കിലും ഇപ്പോഴും പുതിയ രോഗികളെ കണ്ടെത്തുന്നു. ലോകത്തിൽ ആകെ കണ്ടെത്തുന്ന ലെപ്രസി പേഷ്യന്റിൽ ഗണ്യമായ ഒരു ഭാഗം, അതായത് 1/3 ഇന്ത്യയിലാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും പുതുതായി കുഷ്ഠരോഗികളെ കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 400+ പുതിയ കേസുകൾ കണ്ടെത്തി. ഇതിൽ 25 കുട്ടികളാണ്. എങ്ങനെയാണ് കുഷ്ഠരോഗം പകരുന്നത്? കുഷ്ഠരോഗം ഭക്ഷണം, വസ്ത്രം എന്നിവ പങ്കിടുന്നതിലൂടെ പകരുന്നില്ല. ഇതൊരു പാരമ്പര്യ രോഗവുമല്ല. വായുവിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠരോഗം. രോഗമുള്ള ഒരാൾ ശക്തിയായി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ രോഗാണു ഉണ്ടായിരിക്കുകയും ഇത് തൊട്ടടുത്ത് നിന്ന് ശ്വസിക്കുന്ന ആളിന്റെ ശരീരത്തിൽ കടക്കുകയും ചെയ്യുന്നു. ഇതിനെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷയരോഗവും ഇതുപോലെ തന്നെയാണ് പകരുന്നത്. എന്നാൽ നമ്മുടെ ജനസംഖ്യയിൽ 97% ആൾക്കാർക്കും കുഷ്ഠരോഗം വരാനുള്ള സാധ്യതയില്ല. അവർക്ക് പ്രകൃതിയാൽ തന്നെയുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് കാരണം. ബാക്കിയുള്ള 3% ആൾക്കാർക്കാണ് കുഷ്ഠരോഗം വരുന്നതിനുള്ള സാധ്യതയുള്ളത്. എന്താണ് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ? അതിനു മുമ്പ് ഇൻക്യുബേഷൻ പീരീഡ്, നമ്മുടെ രോഗാണു ശരീരത്തിൽ കടന്ന് ആദ്യ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനുള്ള സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദൈർഘ്യമേറിയതാണ്. 2 മുതൽ 5 വർഷങ്ങൾ എടുത്തേക്കാം ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്. എന്താണ് രോഗലക്ഷണങ്ങൾ? തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടാവുന്ന നിറം മങ്ങിയ പാടുകളാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ഇത് നിറം മങ്ങിയതോ നേരിയ ചുവപ്പ് നിറത്തോടുകൂടിയതോ ചെമ്പിന്റെ നിറത്തോടുകൂടിയതോ ആയിരിക്കാം. ഇതിന്റെ അരികുകൾ മറ്റ് തൊക്കിൽ നിന്ന് അല്പം ഉയർന്നതായിരിക്കും. ഈ പാടുകളിൽ ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റു ഭാഗങ്ങളെക്കാൾ വേർപ്പിന്റെ അളവ് ഈ പാടുകളിൽ താരതമ്യേന കുറവായിരിക്കും. സംവേദനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കുഷ്ഠരോഗത്തെ മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച നിറം മങ്ങിയ പാടുകളിൽ സ്പർശനം, ചൂട്, തണുപ്പ്, വേദന എന്നിവ അറിയാനുള്ള കഴിവ് പൂർണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടിരിക്കും. തുടക്കത്തിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ രോഗി ഡോക്ടറെ കാണാനോ മറ്റു വൈദ്യസഹായം തേടാനോ ശ്രമിക്കാറില്ല. ക്രമേണ രോഗത്തിന്റെ 2-ാമത്തെ അവസ്ഥ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുകൊണ്ട് അംഗവൈകല്യങ്ങളിലേക്ക് രോഗം പുരോഗതി പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് കൈയിലെയും കാലിലെയും വിരലുകൾ വളയുക, വിരലിന്റെ ഉള്ളിലുള്ള അസ്ഥികൾ ദ്രവിച്ച് വിരലുകൾ ശോഷിച്ചു പോവുക, കൺപോള അടയ്ക്കാനും തുറക്കാനുമുള്ള ബുദ്ധിമുട്ട്, കൺപീലികളിലും പുരികങ്ങളിലെയും രോമം കൊഴിഞ്ഞു പോവുക, കൈമുട്ടുവരെയും കാൽമുട്ടുവരെയുള്ള പൂർണമായുള്ള മരവിപ്പ്, മൂക്കിലെ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നതിനാൽ മൂക്ക് പതിഞ്ഞു പോകുന്നു, കാലിലെ പാദങ്ങളിലെ അൾസർ എന്നിവയെല്ലാം കുഷ്ഠരോഗത്തിന്റെ 2-ാം ഘട്ടത്തിൽ വരുന്നു. ഈ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ കുഷ്ഠരോഗമാണെന്ന് തിരിച്ചറിയുന്നതും രോഗിയെ അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്നതും. ഏറ്റവും കൂടുതൽ അംഗവൈകല്യങ്ങൾ വരുന്ന രോഗം കൂടിയാണ് കുഷ്ഠരോഗം. ചികിത്സ. ആദ്യകാലങ്ങളിൽ കുഷ്ഠരോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരോട്ടി എണ്ണയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രത്യേകിച്ച് ഫലമൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നില്ല. പിന്നീട് ഡാപ്സോണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ചികിത്സയിൽ നേരിയ പുരോഗതി വന്നു. എങ്കിൽ തന്നെയും ഡാപ്സോണിന്റെ ചികിത്സാ കാലാവധി വളരെ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണമായും ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 1983 ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം മൾട്ടി ഡ്രഗ് തെറാപ്പി ആരംഭിച്ചു, അഥവാ വിവിധ ഔഷധ ചികിത്സ. ഇതിൽ 3 തരത്തിലുള്ള ഔഷധങ്ങൾ ഒരുമിച്ച് നൽകുന്നു. ഇതോടുകൂടി ചികിത്സാ കാലയളവ് അത്ഭുതകരമാവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരംഭത്തിൽ കണ്ടെത്തുന്ന ഒരു കുഷ്ഠരോഗത്തിൽ

0: 6 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. അല്പം വൈകിയ സ്ഥിതിയിൽ കണ്ടെത്തിയാൽ പോലും 2 വർഷത്തെ ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. അപ്പോൾ കുഷ്ഠരോഗത്തിന്റെ ചികിത്സാ കാലയളവ് ഇപ്പോൾ 6 മാസം മുതൽ 24 മാസം വരെയാണ്. ചികിത്സ പൂർണ്ണമായി സൗജന്യമാണ്. മരുന്നുകൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വളരെ വലിയ പ്രാധാന്യമാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് നൽകി വരുന്നത്. ഇതിന് വാക്സിൻ ലഭ്യമല്ല എന്നതുകൊണ്ട് തന്നെ രോഗിയെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള രീതി. പുതിയ കേസുകളിൽ കുട്ടികളും ഉണ്ട് എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. സമൂഹത്തിൽ രോഗസംക്രമണം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് കുട്ടികളിലെ കുഷ്ഠരോഗം. ഈ രോഗത്തിന്റെ സാമൂഹ്യ അവജ്ഞ കാരണം പലപ്പോഴും ഈ രോഗി ഇത് രഹസ്യമായി വയ്ക്കുകയും ചികിത്സയ്ക്ക് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് രോഗികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. 1983 രാഷ്ട്രം നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം അഥവാ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടി തുടങ്ങി. ഇപ്പോൾ എല്ലാ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടികളും ഈ പ്രോഗ്രാമിന്റെ കീഴിലാണ്. ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള വിപുലമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനിൽ പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിക്കുകയും ഈ രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഈ പ്രോഗ്രാം അശ്വമേധം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ പൂർണ്ണമായും ഫലവത്താക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഇക്കാര്യത്തിൽ നമുക്കെല്ലാം മാതൃകയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ സ്വന്തം ആശ്രമത്തിൽ പാർപ്പിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും മുറിവുകൾ വച്ചുകെട്ടി ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 ഇന്ത്യയിൽ ആന്റി ലെപ്രസി ഡേ ആയി ആചരിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടന 2030 വയ്ക്കുന്ന ലക്ഷ്യം ടുവേഴ്സ് 0 ലെപ്രസി എന്നാണ്. 2030 സീറോ സ്റ്റിഗ്മ, 0 ട്രാൻസ്മിഷൻ, 0 ലെപ്രസി എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2030 മുഴുവൻ ലെപ്രസി പേഷ്യന്റിനെയും കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ രാജ്യത്തും 2030 തന്നെ അവസാനത്തെ കുഷ്ഠരോഗിയെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയനാക്കാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം.
1: കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ V. സുരേഷ് കുമാർ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ.
2: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2-ാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റ്

0: ിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: चर्चा संवाद के लिए जहां 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं ये नारेबाजी करने का मंच नहीं है. लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें, संवाद करें और असहमति व्यक्त करें, लेकिन सदन चर्चाओं के लिए.
0: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ രണ്ട് മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ രണ്ട് മണിവരെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, എൻഡിഎ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പിഎസ്സി ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ ഒഎംആർ പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. എം സി റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി

0: പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാവിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101-ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ രണ്ടാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 1 മണി കഴിഞ്ഞ് 38 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ. ഈ പരിപാടിയിലേക്ക് വാട്സാപ്പ് സന്ദേശം അയയ്ക്കാനുള്ള ഫോൺ നമ്പർ പറയാം. 9495050600. ഗാനത്തിന്റെ തുടക്കവരി, ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ സഹിതം 9495050600 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. 1:55 കേൾക്കാം FM പ്രധാന വാർത്തകൾ. ട്രെയിൻ

0: സമയം 2:15 തുടർ നാടകം ഇരുട്ടിന്റെ ആത്മാവ്. രചന എം ടി വാസുദേവൻ നായർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00. പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 കിസാൻ വാണി എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഒന്നാലോചിച്ച് നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്ന മിക്സികൾ അടുക്കള ജോലികൾ സ്തംഭിപ്പിക്കില്ലേ?
3: ഇപ്പോൾ പണി മുടക്കില്ല എന്ന് ഉറപ്പുള്ള മിക്സികൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 1990 രൂപ മുതൽ സ്വന്തമാക്കാം. ഒപ്പം ഓണ സമ്മാനവും.
2: കണ്ണങ്കണ്ടി.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
9: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ആദ്യം കേൾക്കാം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുനില സി കെ കരുവാരക്കുണ്ടിൽ നിന്ന്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: നെല്ലിക്കുത്ത് നിന്ന് പ്രശാന്ത്, റോഷ്നി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ചിത്രം മേഘം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

0: Volkswagen Virtus Nala Varshigam Akrishikigayan.
1: Volkswagen Virtus Nodopam 1.3 lakhs Ruba Vare Vilamadikina Pratyeka Anukoolyangalum.
0: Phoenix Volkswagen Showroom Sandarshikku.
2: അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇതുപോലൊരു അവസരം ഇനി അടുത്ത ഓണത്തിനല്ലേ ലഭിക്കുക?
3: എൽ ജി, ബോഷ്, സാംസങ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രോഡക്റ്റുകൾ എക്സ്ചേഞ്ചിലൂടെ പലിശരഹിത ഈസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ ഓണ സമ്മാനവും.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബെന്നറ്റ് വീട്രാക് ഈണം പകർന്ന് ചിത്രയും വിജയ് യേശുദാസും പാടിയ ഗാനം. ചിത്രം ഗദ്ദാമ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മേലാറ്റൂരിൽ നിന്ന് നിയാ.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ MA ജലീൽ.
1: ഇത്രയും ആളുകളെ ബോഡി അമ്പാൻ ചെയ്യുമ്പോൾ നമ്മൾ ടൈം വില കൽപ്പിക്കാറില്ല. നമ്മളെ ജോലി വേഗം കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കല്. പലരും പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് വരിക. അപ്പൊ അവരെ നമ്മൾ അതെങ്കിലും കണക്കിലെടുക്കാറുണ്ട്. എങ്ങനെ ആയാലും മരണമാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല.
2: ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് MA ജലീൽ.
2: വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9 4 9.

5050600. ഇനി തൃശൂരിൽ നിന്ന് സലീമ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം അകലെ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ, പാടിയത് ചിന്മയി.

0: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനവും ഉണ്ട്.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
2: മഞ്ചേരി വേട്ടേക്കോട് നിന്ന് അനീത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ. ഗായകൻ MG ശ്രീകുമാർ.

0: Volkswagen Virtus Nala Varshigam Akrushikigan.
1: Volkswagen Virtus Nodapum 1.3 lakhs rupa vera vilamadikina Pratheka Anukoolyangalum.
0: Phoenix Volkswagen Showroom Sandarshikku.
1: ഈ ഓണക്കാലത്ത് ചില ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്റ്റുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ. ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം. ചിത്രം സമ്മറിൻ ബത്ലഹേം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വളരാട് നിന്ന് ഷിജു, അഞ്ജു, ആഷ്മിക എന്നിവർ.

0: ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബി ടി ഒ നോക്കാതെ എ സി വാങ്ങിയാൽ കറണ്ട് വലിവ് കൂടില്ലേ? ഇനി എ സി വാങ്ങുമ്പോൾ ബി ടി ഒ നോക്കി ടണ്ണേജ് ഉറപ്പുവരുത്തുക. കണ്ണങ്കണ്ടി
1: ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗത്തിന്റെ ഭാഗമായതിനാൽ കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസ് കണ്ണങ്കണ്ടി ഉറപ്പു തരുന്നു.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റ് സംഗീതം പകർന്ന് ചിത്രപാടിയ ഗാനം, ചിത്രം റൺവേ. ഈ ഗാനത്തിനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നു മേലാറ്റൂരിൽ നിന്ന് ഉണ്ണി.

0: കണ്ണങ്കണ്ടിയിൽ വണ്ടർ തണ്ടർ ഓണം മഹാമേള ആരംഭിച്ചു കഴിഞ്ഞു.
1: ഇപ്പോൾ 562 ലിറ്റർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ 39,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 1,190 രൂപയുടെ ഒരു ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി.
2: ചിത്രം സ്വപ്നക്കൂട്. ഗാനശില്പികൾ കൈതപ്രം മോഹൻ സിതാര, ഗായകൻ ജ്യോത്സ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഫസ്ല നെല്ലിക്കുത്ത്.

0: Volkswagen Virtus, Nana Washigam, Akrushikigan.
1: Volkswagen Virtus, 1.3 lakhs ruba vare vilamadikkunna pratheka aanukoolyangalum.
0: Phoenix Volkswagen Showroom, Sandarshikku.
2: അല്ല അലക്കും അടുത്തോ എങ്കിൽ ഈ ഓണത്തിന് കണ്ണങ്കണ്ടിയിൽ വന്നു അത്യുഗ്രൻ ഓഫറോടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിക്കാം.
3: 8 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 9,990 രൂപയ്ക്കും ഹീറ്ററോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റിക് 9 കിലോ വാഷിംഗ് മെഷീൻ 19,990 രൂപയ്ക്കും തകർപ്പൻ ഓണ സമ്മാനത്തോടു കൂടി സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം രാജി മരത്തങ്കോട് ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ചങ്ങാതിപൂജ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ. പാടിയത് പി. ജയചന്ദ്രൻ.

ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിലേക്ക് കത്തുകളേക്കേണ്ട വിലാസം പറയാം. ഇഷ്ടഗാനങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി എഫ് എം, മഞ്ചേരി കോളേജ് പി ഒ, പിൻ 6761212. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: FM പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്തെ നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പ്രളയത്തിന്റെ ഒരു കാരണം നദികളിൽ അടിഞ്ഞുകൂടുന്ന മണ്ണാണെന്നും അടിയന്തരമായി ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ സമാന പ്രളയങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. മഴക്കാല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് പരിധിയില്ലാതെ എത്ര രൂപയും ചെലവഴിക്കാൻ അനുമതി നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്യാമ്പുകളിൽ ബയോ ടോയ്ലറ്റ് സൌകര്യങ്ങളും പോലീസിന്റെ സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായും അദ്ദേഹം അറിയിച്ചു. കാലവർഷക്കെടുതി നേരത്തെ തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ സംസ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റീസർവേലൻസ് സിസ്റ്റം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായിരിക്കും ഒരു സംസ്ഥാനത്ത് സിസ്റ്റം നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. ഇടുക്കിയിൽ മഴക്കെടുതിയിൽ വീട് നഷ്ടമായവരെ പുനരധിവസിപ്പിക്കാൻ ഭൂമി കണ്ടെത്തും. മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമാകില്ലെന്ന്

0: മന്ത്രി പി സി വിഷ്ണുനാഥ്. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായാണ് ഏകോപിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 2 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കോട്ടയം ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. മണർക്കാട് പറമ്പുകര സ്വദേശി ശരണിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ഓഗസ്റ്റ് 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം.
1: FM പ്രധാന വാർത്തകൾ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12617, എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 26 മിനിറ്റ് വൈകി 2:14, 12075 കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 2:19, 12201 ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് ഖരീബ് രഥ് കൃത്യസമയം പാലിച്ച് 2:29 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
4: റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റൈഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
8: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മിഡ് ഡേ ന്യൂസ്. ഡൽഹിയിലെ
10: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വൽസ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Parliament remains gridlocked as repeated protests by opposition members over various issues disrupt proceedings in both houses. Flood situation continues to improve in Odisha as water levels in major rivers recede. Tamil Nadu opposition leader Udayanidhi Stalin taken into police custody over controversial remarks. Unrest mounts in POJK after Pakistani forces open fire on unarmed civilians in Bagh district. Fresh shipping attack in Strait of Hormuz deepens uncertainty over peace talks between US and Iran to end war. And Indian shuttlers begin campaign at Korea Masters Badminton Tournament in Asan. Both houses of parliament have been adjourned till 2 p.m. following repeated disruption by opposition members over several issues, including alleged police action during students' protests over the NEET paper leak issue. When the Rajya Sabha reassembled after the first adjournment at 12 noon, Chairman C.P. Radhakrishnan took up question hour amid uproar by the opposition members. Several members asked questions which were replied to by the ministers. However, due to protest and sloganeering by the opposition members, the chairman adjourned the house till 2 p.m. Earlier, when the upper house assembled at 11 a.m, the ministers laid papers on the table of the house. The report of the department related parliamentary standing committee on housing and urban affairs was tabled in the house. The chairman took up the zero hour amid opposition uproar. Leader of the opposition Mallikarjun Kharge raised the matter of alleged theft of donations

0: Day. The Joint Awami Action Committee, JAAC, said Pakistani forces also used tear gas against unarmed civilians. JAAC said this on a social media platform. The group said Pakistani forces set civilians' motorcycles ablaze in the Makri area of Muzaffarabad district in the occupied territory. These latest incidents came amid escalating brutality by Pakistani forces against protesters across POJK, where over 50 people have reportedly been killed. A fresh attack on a commercial vessel near the Strait of Hormuz today and the diversion of Saudi-operated tankers away from the Red Sea has underscored mounting risks to global energy supplies and deepened uncertainty over peace talks between US and Iran to end the war. The cargo vessel was reportedly struck by an unknown projectile while transiting the Strait of Hormuz. According to the United Kingdom Maritime Trade Operations, the vessel issued a distress call after being hit about 20 nautical miles northeast of Al-Khazab in Oman on the southern side of the strategic waterway. This comes following the contradicting statements issued by the United States and Iran over the status of negotiations aimed at ending their five-month-old conflict. In badminton, Indian shuttlers began their campaign at the Korea Masters, a BWF Super 300 tournament in South Korean city of Asansi today. Men's doubles pair of Krishna Prasad Garaga and Prithvi Krishnamurthy Roy has progressed to the second round after defeating Thai combination in the opening round. Tushar Suvir lost to Shogo Ogawa of Japan 21-10, 21-17 in the qualifiers round of men's singles. In women's doubles, Shruti Mishra and Priya Konjingbaum have bowed out of the tournament. And now before we end the bulletin, the headlines once again. Parliament remains gridlocked as repeated protests by opposition members over various issues disrupt proceedings in both houses. Flood situation continues to improve in Odisha as water levels in major rivers recede. Tamil Nadu opposition leader Udai Nidhi Stalin taken into police custody over controversial remarks. Unrest mounts in POJK after Pakistani forces open fire on unarmed civilians in Bagh district. Fresh shipping attack in Strait of Hormuz deepens uncertainty over peace talks between US and Iran to end the war. And Indian shuttlers begin campaign at Korea Masters Badminton Tournament in Assam. And with that, we end the midday news.
1: സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം അവസാന ഭാഗം. രൂപാന്തരം കെ ആർ ഇന്ദിര.
3: സംവിധാനം ഉമാ ബാലൻ.
4: എന്തെല്ലാമാണ് സംഭവിച്ചത്? എനിക്ക് സൂക്കേടായിരുന്നു. എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. അമ്മക്കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അമ്മക്കുട്ടി ഇവിടെ വന്നിരുന്നു എന്നെ കണ്ടിരിക്കോ? ഉടുതുണിയില്ലാതെ അയ്യേ, അറപ്പായിട്ടുണ്ടാവും. മേലും നിറച്ച് മണ്ണാണ്. ഒന്ന് മുഖം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. താടി വല്ലാതെ വളർന്നിരിക്കണോ? അയ്യേ, പൊടി വറക്കുന്നു. തലയിൽ അപ്പടി പൊടിയാണ്. അമ്മക്കുട്ടിയുടെ ശരീരത്തിൽ അഴുക്കുണ്ടാവാറേയില്ല. അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ കാച്ചിയ എണ്ണയുടെയും കൈതപ്പൂവിൻ്റെയും മണമുണ്ടാവും. പണ്ട് മേലേക്കള മുറ്റത്ത് പുളിമാവിൻ്റെ ചോട്ടിൽ മാങ്ങ വീഴുന്നതും കാത്ത് തൊട്ട് തൊട്ടിരുന്നപ്പോൾ കവിളത്തൊരു കടി. അവളപ്പോൾ ശുണ്ടി പിടിച്ച് പിജ്ജയും മാന്തും ഒക്കെ ചെയ്തു. പിന്നെ കാലം എത്ര കഴിഞ്ഞു, ഒന്നും വ്യക്തമല്ല. അടഞ്ഞുകിടക്കുന്ന ഒരു വാതിൽ, ഓലത്തടക്ക് വെച്ച് കെട്ടിയ ഒരു കിളിവാതിൽ. ഈ ഇരുട്ടിൽ എന്തെല്ലാം ഉണ്ടായി? എപ്പോഴാണ് ഈ ചെങ്ങല കാലിൽ വീണത്?

0: കുട്ടിയേട്ടന്റെ സൂക്കേട് മാറും.
1: എനിക്ക് സൂക്കേടാണോ? എല്ലാരും പറയുന്നത് ഭഗവതി വാസ്തവാണോ? എന്നാലും സമാധാനമുണ്ട്. ഇപ്പോഴെല്ലാം മാറിയിരിക്കുന്നു. എനിക്കേ സൂക്കേടില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. ആരും വരുന്നില്ലല്ലോ, ആരും കേൾക്കുന്നില്ലേ? മനുഷ്യനെ ചെങ്ങലക്കിടാറുണ്ടോ? ഞാനെന്തോ പട്ടിയാണോ? എന്നെ വിടൂ, എന്നെ വിടൂ. ശങ്കരകുട്ടി, ശങ്കരകുട്ടി, ശങ്കരകുട്ടി, ഒന്ന് അടുത്തു വാ, അടുത്തു വാ, ചോദിക്കട്ടെ.
2: തല്ലല്ലേ?
1: അല്ല ശങ്കരകുട്ടി, ഞാൻ തല്ലില്ല, ഞാൻ ഒന്നും കാട്ടില്ല.
2: ഇവിടെ വരരുന്ന് പറഞ്ഞു.
1: ആരാ?
2: അച്ഛൻ.
1: ശങ്കരകുട്ടി, ആരാ എന്റെ കാലില് ചങ്ങലിട്ടത്?
2: അച്ഛൻ പറഞ്ഞിട്ട് കരിമ കൊണ്ടന്താ?
1: ഇതൊന്നും അഴിച്ചതാ?
2: ഞാൻ അഴിക്കില്ല.
1: എനിക്കൊന്നുമില്ല ശങ്കരകുട്ടി, ഇതൊന്നും അഴിച്ചതാ.
2: കുട്ടിയേട്ടന് ഭ്രാന്താ?
1: ഇല്ല, എനിക്ക് ഭ്രാന്തില്ല ശങ്കരകുട്ടി, എനിക്ക് ഭ്രാന്തില്ല. ആരാ ഒന്ന് അഴിച്ചു തരാ? മുത്തശ്ശി വന്നാൽ അഴിച്ചു തരും, അല്ലെങ്കിൽ അമ്മക്കുട്ടി വന്നാ മതി. ശങ്കരൻകുട്ടിയെ, ഒന്ന് മുത്തശ്ശിയെ വിളിക്കേ, ഒന്ന് വിളിക്കേ, വിളിക്കടാ.
2: വരാതേട്ടന്റെ ഭ്രാന്താ, അച്ഛമ്മ മരിച്ചില്ലേ?
1: അപ്പോ അപ്പോ കാലം എത്രയായി? ഞാൻ ഒന്നും അറിഞ്ഞില്ല അമ്മേ. ശങ്കരകുട്ടി, ശങ്കരകുട്ടി, നീ ഓപ്പോളെ സ്വകാര്യത്തിൽ ഒന്ന് വിളിക്ക.
2: ഓപ്പോളും അമ്മയും എന്റെ അടുക്ക് പോയില്ലേ?
1: എന്നേ പോയത്?
2: ഇച്ചി ദിവസമായി. ഞാനും പോയി, ഇന്നലെ അച്ഛന്റെ കൂടെ പോരേ.
1: എന്നാ വരിക?
2: ഇനി ഇപ്പൊ വരില്ല.
1: എന്താ?
2: വരണ ദിവസം ഓപ്പോളുടെ കല്യാണല്ലേ.
1: ഒന്നും അറിഞ്ഞില്ലല്ലോ, രോഗമായിരുന്നു. അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ, ഓലത്തടക്ക് കെട്ടി മറച്ച ഒരു കിളിവാതിൽ, രോമം നിറഞ്ഞൊരു പരുക്കൻ കൈ. അമ്മക്കുട്ടി എന്ത് ചെയ്യാവും ഒന്ന് കാണാൻ? കല്യാണം കഴിഞ്ഞാൽ അവൾ പിന്നെ ഇങ്ങോട്ട് വരില്ല. ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് പോയി കാണാൻ കഴിഞ്ഞെങ്കിൽ. വല്യമ്മേ, ഒന്നീ ചെങ്ങല അഴിച്ചു തരുമോ? ഗോപി, ഒന്നീ ചെങ്ങല. ശങ്കരകുട്ടി, ഈ ചെങ്ങല.
3: എന്തിനാ ഇനി ആളോണ്ട് നെഞ്ഞത്ത് കയറാനാ?
1: അയൽക്കാർക്കെങ്കിലും ഈ ചെങ്ങല അഴിച്ച് മാറ്റിക്കൂടെ? അയ്യോമ്മേ,
3: വേലായുധാ
1: എന്നെ വിടെ, എന്നെ വിടെ.
3: മിണ്ടാതെ അവിടെ കിടന്നു, അതാ നല്ല. ഇല്ലെന്നെ എല്ല് ഞാൻ വെള്ളാക്കും.
1: ഇതൊന്ന് അഴിഞ്ഞു കിട്ടിയാൽ ജയിച്ചു. എനിക്കൊന്നുമില്ല, എനിക്ക് ഭ്രാന്തില്ല. ഈ ചങ്ങല അമ്മേ.

ഒതുക്കേളിറങ്ങി പടിപ്പുര കടന്ന് വയലിൻ്റെ നട്ടെല്ലു പോലെ നീണ്ടു കിടക്കുന്ന വരമ്പിലൂടെ എങ്ങോട്ടാണ് ഇനി യാത്ര? എന്തായാലും ആ ചായപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. എവിടേക്കെങ്കിലും ആകട്ടെ, പോകാം.

ഉലറി നിൽക്കുകയാണ്. രാത്രിയുടെ ഈ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ചെങ്ങലക്കമുണ്ടാക്കുന്ന പോറലുകൾ. പാഠം കഴിഞ്ഞു, ഇനി റോഡ്. രാവിലെ നോക്കുമ്പോൾ ചായപ്പിൽ വേലായുധൻ എന്ന പട്ടി ഉണ്ടാവില്ല.

0: ഇവിടെയാണ് എത്തിച്ചേരുക. ആരും വിശ്വസിക്കില്ല, ആരും പറയാനുള്ളത് കേൾക്കില്ല. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് സൂക്കേടില്ല. എന്റെ പ്രിയപ്പെട്ട അമ്മക്കുട്ടി, എനിക്കിപ്പോൾ ഒന്നുമില്ല. അവള് വിശ്വസിക്കും, അവൾക്ക് മാത്രമേ വിശ്വാസം വരൂ. മഞ്ഞു വീണ് നനഞ്ഞ ഈ പാതയിലൂടെ മുൻപെന്നാണ് നടന്നത്? ഓ, കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ദാ വള്ളിക്കാട്, പിശാചുക്കൾ പാർക്കുന്ന അരയാല്. ഒന്നും ഇപ്പൊ പേടിപ്പിക്കുന്നില്ല, മുന്നോട്ട് തന്നെ. തലയ്ക്കുമീതെ മാനം വിളറിന് വെളുക്കുന്നു. മുഖം ചുമലിൽ വെച്ച ഒരു കറുത്ത രൂപം അകലെ നിന്ന് വരുന്നുണ്ടല്ലോ.
1: ആരാത്? നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റും.
0: അയ്യോ, ഓടിക്കല്ലേ, അടിച്ചാ ഞാൻ ഉരുളങ്കറ്റ് പൊക്കെടുത്ത് മണ്ടക്കിടും.

ഇടവഴി കഴിഞ്ഞു. ഇനി കുന്നിൻ മുകളിലേക്ക് കുത്തനെ കയറണം. കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താലപ്പൊലിപ്പാല കാണാം. അടുത്ത് ചുവന്ന വെട്ടുകല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ കോവിലും. പാല കഴിഞ്ഞാൽ പറങ്കിമാവിൻ തോട്ടം, പിന്നെ ഇടവഴിയും തോടും. ആ തോട്ടുവക്കിലെ വീടിൻ്റെ പടിക്കൽ കുന്നിമണികൾ ചിതറിക്കിടന്നിരുന്നു. അമ്മുക്കുട്ടി, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. കുന്നിൻപുറം വിജനമാണ്, ഇവിടെ സമാധാനമായിരിക്കും, ഈ പാലച്ചുവട്ടിലിരിക്കാം. അമ്മേ, അയ്യോ, എന്തൊരു വേദന, കിടക്കണം ഈ പുല്ലിൽ മുഖാവർത്തി.

0: ഡാ ഭ്രാന്തൻ ഉറങ്ങ, കല്ലെടുത്ത് ഏറു കൊടുത്താലോ.
1: ഹനുമാന്റെ പ്രതിമയുള്ള വീട് അവിടെയാണ്, അവിടെയാണ് അമ്മുക്കുട്ടി. അവളെ ഒന്ന് കണ്ടാ മതി. അമ്മുക്കുട്ടി, എന്റെ രോഗം മാറി, എനിക്കിപ്പോൾ ഒന്നുമില്ല, എനിക്കിപ്പോൾ ഒന്നുമില്ല. പടി കയറാൻ വയ്യ. എന്തൊരു വേദന. ആ കുട്ടി, കുട്ടി, കുട്ടി, അമ്മുക്കുട്ടി എവിടെ? ഒന്ന് വിളിക്കൂ.
2: ആരാത്?
1: അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, ഞാൻ
2: ഭ്രാന്തൻ. അയ്യോ ഭ്രാന്തൻ,
3: മടിയും കിടക്ക്.
1: അയ്യോ അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി. അവൾ പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്, ഭ്രാന്താണെന്ന്. അപ്പോൾ, അപ്പോൾ എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്. ഇനി ഇവിടെ നിന്നുകൂടാ. ചുണ്ട് വരളുന്നു, ചോര, നെറ്റിയിലെ മുറിവിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോര. ക്ഷീണമാമ്മേ, തളർന്ന് വീഴുമെന്ന് തോന്നുന്നു. പക്ഷേ ഓടണം, ഓടണം. അയ്യോ, അയ്യോ, അയ്യോ.

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം അവസാന ഭാഗമാണ് കേട്ടത്. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ കെ കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി സിന്ധു ടി ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
2: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 2 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 20 സെക്കൻഡ്.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സർവം മായ എന്ന ചിത്രത്തിനു വേണ്ടി ശക്തിശ്രീ ഗോപാലൻ ആലപിച്ച ഗാനം. വരികൾ മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: കണ്ണം കണ്ടി ഒരുക്കുന്നു ഒരു വലിയ എൽ ഇ ഡി ടി വി ഓണ വിസ്മയം.
1: 75 ഇഞ്ച് ബിൽറ്റ് ഇൻ വൂഫറോട് കൂടിയ കരോക്കെ ക്യൂ എൽ ഇ ഡി ടി വി ഇപ്പോൾ 79,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 4,990 രൂപയുടെ ആമസോൺ അലക്സ എക്കോ ഡോട്ട് ഓണ സമ്മാനം. ക്യാഷ് ബാക്ക് വേറെയും.
0: കണ്ണം കണ്ടി സന്ദർശിക്കൂ.
2: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് ഈണം പകർന്ന് ഹരിഹരനും ഗോകുൽ ഗോപകുമാറും ചേർന്നാലപിച്ച ഗാനം. ചിത്രം തുടരും.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവതീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st 30 crore രൂപ, 2nd 1 crore രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കേൾക്കാം 2018 എന്ന ചിത്രത്തിനുവേണ്ടി KS ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന ജോ പോൾ, സംഗീതം നോബിൻ പോൾ.

0: Volkswagen Virtus Nala Varshigam Aakarshikkukayanu.
1: Volkswagen Virtus nodoppum 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം. സുഹൈൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് ശക്തിശ്രീ ഗോപാലൻ, കപിൽ കപിലൻ, വിഷ്ണു വിജയ് എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം പ്രേമലു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയതരഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക മുഹ്സിന നൂറുൽ അമീൻ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 കിസാൻ വാണി.
1: കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
6: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനമുണ്ട്.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
9: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് FV. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സംരക്ഷിത കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. ട്രെയിൻ സമയം 7:10 ദൃശ്യമൈക്കർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ക്രമം തെറ്റുന്ന ആർത്തവം, ഡോക്ടർ അശ്വതി സോമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. വെരിക്കോസ് വെയിൻ, കാരണങ്ങളും ലക്ഷണങ്ങളും പ്രതിരോധവും. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എട്ടി സംസാരിക്കുന്നു. 7:45 ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വേങ്ങാട് നിയർ കൊളത്തൂർ. കാവ്യധാര, ചങ്ങമ്പുഴയുടെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം അരൂർ PK മനോഹരൻ. 7:50 IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ ജീവിതപാഠം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ

കെ ആർ പുതുപ്പറമ്പ് റോഡ് കോട്ടയ്ക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ MA ജലീൽ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ഈ ഓണക്കാലത്ത് ചില്ലർ, ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്ടുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ. ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും കണ്ടുകണ്ടി സന്ദർശിക്കൂ.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
4: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
8: ഒന്ന് ആലോചിച്ച് നോക്കിയേ, BTU നോക്കാതെ AC വാങ്ങിയാൽ കറണ്ട് വലിവ് കൂടില്ലേ? ഇനി AC വാങ്ങുമ്പോൾ BTU നോക്കി ടണ്ണേജ് ഉറപ്പുവരുത്തുക. കണ്ണുങ്കണ്ടി
2: ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗത്തിന്റെ ഭാഗമായതിനാൽ കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസ് കണ്ണുങ്കണ്ടി ഉറപ്പുതരുന്നു.
7: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.
10: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിൽ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസ്. ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും

0: നിർത്തിവെക്കാൻ മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും നിക്ഷേപ സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ട് നിയമപരവും സാങ്കേതികവുമായ നാല് സുപ്രധാന പരിഷ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയ്ക്കായി തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും.
1: FM പ്രധാന വാർത്തകൾ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: ഇനി LED വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നോക്കി വേണം സ്വന്തമാക്കാൻ.
10: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും LED ടിവികൾക്കൊപ്പം ഓണ സമ്മാനമായി സ്വന്തമാക്കാം 7,990 രൂപ വരെയുള്ള വിവിധ സൗണ്ട് ബാറുകൾ.
9: കണ്ണങ്കണ്ടി.
11: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
12: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
11: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260 മംഗളൂരു സെൻട്രൽ, കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 11 മിനിറ്റ് വൈകി 3:10. 1:03:46 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 4:18. 1:06:11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 4:20 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1:06:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 4:01 എത്തിച്ചേരും.
13: ട്രെയിൻ സമയം.

0: സമയം 3:38.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: പ്രിയതര ഗീതങ്ങൾ

പ്രിയപ്പെട്ടവരെ, പ്രിയതര ഗാനങ്ങളുമായി ഞാൻ മുഹ്സന നൂറുൽ അമീൻ. ഒരു മണിക്കൂറല്ല, ഒരു 24 മണിക്കൂർ തന്നെ തന്നാലും നിർത്താതെ പറഞ്ഞാലും തീരാത്ത അത്ര പാട്ടുകൾ പ്രിയപ്പെട്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുവിധം പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ് എന്നും പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാവും അല്ലേ? ഏതായാലും എത്ര കേട്ടാലും മതി വരാത്ത, 1000 തവണ ഇനിയും കേൾക്കണമെന്ന് തോന്നുന്ന എൻ്റെ ആ പ്രിയതര ഗീതങ്ങളുമായി ഞാനിതാ വന്നിരിക്കുകയാണ്. അതിതൊക്കെയാണ്.

എന്റെ സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു തോന്നുന്നു ഈ സിനിമ റിലീസായത്. ദേവദൂതൻ അന്ന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ സിനിമയും ഈ പാട്ടുമൊക്കെ. എങ്കിലും പൂർണമായൊരർത്ഥത്തിൽ മനസ്സിൽ കയറിയത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. ഇന്നും ഈ വരികൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു വിങ്ങലാണ്, വിരഹത്തിന്റെ, വേദനയുടെ, വേർപാടിന്റെ വിങ്ങൽ.

ബെന്യാമിന്റെ ആടുജീവിതം ഞാൻ വർഷങ്ങൾക്ക് മുൻപേ വായിച്ചിട്ടുണ്ട്. നജീബ് അനുഭവിച്ച യാതനകൾ വായിച്ചപ്പോഴുള്ള നോവിന്റെ തീക്ഷ്ണത പിന്നീട് സിനിമയായി കണ്ടപ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. എങ്കിലും 2024 റിലീസായ ആടുജീവിതത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകി ജിതിൻ രാജ് ആലപിച്ച ഈ ഒരു പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. പ്രവാസത്തിന്റെ എല്ലാ നോവും അറിയുന്ന, എല്ലാ നോവും അനുഭവിക്കാനാവുന്ന ഈ ഒരു പാട്ട്. കടൽ പോലെ പരന്നുകിടക്കുന്ന തൊട്ടുപൊഴുത്ത മരുഭൂമി നിൽക്കുമ്പോൾ ദൂരെ ദൂരെ അങ്ങ് നാട്ടിൽ പെയ്യുന്ന ചാറ്റൽ മഴ തുള്ളികൾ ഖൽബിലെ മരുപ്പറമ്പിലേക്ക് ഉറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളികളാണ്. ഈ ഗാനം ഏറെ ഇഷ്ടമാണ്.

1994 പുറത്തിറങ്ങിയ കുടുംബവിശേഷം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനമുണ്ട്. കൊല്ലങ്കോട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി. കൊല്ലങ്കോട് തൂക്കം എന്നാൽ എന്താണെന്ന് ചിലരെങ്കിലും അറിയാത്തവരായിട്ടുണ്ടാവും അല്ലെ? കന്യാകുമാരി കൊല്ലങ്കോട് ക്ഷേത്രത്തിൽ മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിന് നടക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ആചാരമാണ് വില്ലിമേൽ തൂക്കം. പാലക്കാട് ജില്ലയിലുമുണ്ട് കൊല്ലങ്കോട് എന്ന പേരിൽ ഒരു ഗ്രാമം. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്ന്. ഇന്നലകളിലെ കേരളത്തിന്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന സുന്ദരമായ ഗ്രാമം. പറഞ്ഞു പറഞ്ഞു വിഷയം മാറിപ്പോയി. കുടുംബവിശേഷത്തിലെ ആ സുന്ദര ഗാനത്തിലേക്ക് തിരിച്ചു വരാം. വിച്ചു തിരുമല എഴുതി, ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

പഠിക്കുന്ന കാലം തൊട്ടേ ഞാനൊരു വലിയ ഷാരൂഖ് ഖാൻ ഫാനാണ് കേട്ടോ. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് കഭി അൽവിദ നാ കഹന റിലീസായത്. കരൺ ജോഹർ സംവിധാനം ചെയ്ത ഷാരൂഖ് അഭിനയിച്ച ഒരു റൊമാൻറ്റിക് ചിത്രമായിരുന്നു അത്. ഒരിക്കലും വിട ചെല്ലരുതെന്ന് അർത്ഥം വരുന്ന ഈ പാട്ട് ഇന്നും ഏറെ പ്രിയപ്പെട്ടതാണ്. 2006 കഭി അൽവിദ നാ കഹന റിലീസായത്. ഇതിൽ സോനു നിഗമും അൽക്ക യാജ്ഞിക്കും ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാം.

എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. 1990 പുറത്തിറങ്ങിയ കേളടി കൺമണി എന്ന ചിത്രത്തിലെ ഈ ഗാനം കേട്ടാലോ? ഇളയരാജ സംഗീതം നൽകിയ ഇതിന്റെ ഗാനരംഗങ്ങളിൽ പാടി അഭിനയിച്ചിരിക്കുന്നതും എസ് പി ബി തന്നെയാണ്. നമ്മിൽ നിന്നും കോവിഡ് കവർന്നെടുത്ത ഈ ഒരു ഗായകനെ അനുസ്മരിക്കുന്നു ഈ ഒരു വേളയിൽ ഞാൻ.

കഥ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു മേഘമൽഹാർ. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സൗഹൃദത്തെ വർഷങ്ങൾക്കു ശേഷം പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുന്ന ഒരു കഥ പറയുന്ന സിനിമ. ഇതൊരുക്കിയത് ഇഖ്ബാൽ കുറ്റിപ്പുറവും കമലും ചേർന്നാണ്. മേഘമൽഹാർ എന്നത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക് രാഗമാണ്. രമേശ് നാരായൺ സംഗീതം നൽകിയ ഈയൊരു ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം മനോഹരമായിരുന്നു. ONV എഴുതി യേശുദാസ് പാടിയ ഈ പാട്ട് എനിക്ക് ഉറപ്പാണ് എനിക്കെന്ന പോലെ നിങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതായിരിക്കും.

ലോഹിതദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം നിർവഹിച്ച 1991 പുറത്തിറങ്ങിയ അമരം എന്ന ചിത്രം. ഈ ചിത്രത്തിലെയും എല്ലാ പാട്ടുകളും ഇഷ്ടമാണെങ്കിലും പുലരെ പൂങ്കുഴിയിൽ എന്ന് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു കടൽ തിരയടിക്കും. അവിടെ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരുപാട് തോണികളുണ്ടാവും. അവരുടെ സന്തോഷങ്ങളും ആവേശവും തിരയടിക്കും. അമരമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രമാണ്. സംഗീതം നൽകിയത് രവീന്ദ്രൻ.

മനസ്സിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ കൊണ്ടുതരുന്ന നുസ്രത് ഫത്തേഹ് അലി ഖാന്റെ ഈ ഗസലൊക്കെ എത്ര കേട്ടാലും മതിവരാത്തത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗാനം 1958

0: അതിൽ മുങ്ങി നടക്കണ പഹയ, ഇത് കടല് കടന്നൊരു വിളിയ, എടമലയാളി ഫ്രം ഇന്ത്യ, ദുബായ്, ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ, എന്തിന് ചന്ദ്രനിൽ പോലും ഉണ്ടട, വി ആർ മലയാളീസ് ഫ്രം ഇന്ത്യ.
1: വേൾഡ് മലയാളി ആന്തം. അതെ, ലോക മലയാളികളുടെ ഏകത്വം വിളിച്ചു പറയുന്ന ഈ പാട്ടിനൊരു ന്യൂജൻ വൈബാണെങ്കിലും നല്ല രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാൻ. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിനു വേണ്ടി ജാക്സ് ബിജോയ്, അക്ഷയ് ഉണ്ണികൃഷ്ണൻ, അസൽ കോലാർ, സുഹൈൽ കോയ എന്നിവർ ചേർന്ന് പാടിയ ഈ പാട്ടൊന്ന് കേൾക്കാം.

0: ലോക മലയാളി ആന്തത്തിന്റെ രസങ്ങൾ പറഞ്ഞുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ പാട്ടുകൾ, അതിനോടുള്ള ഇഷ്ടങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈയൊരു തവണ ഒരുപാട് പാട്ടുകളുമായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനാകുമെന്ന പ്രതീക്ഷയോടുകൂടി വിട പറയുകയാണ് സ്നേഹപൂർവ്വം മുഹസ്സന നൂറുലമീൻ.
1: ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക മുഹസ്സന നൂറുൽ അമീൻ അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. നിർവഹണം മുനീർ അമയൂർ, നിർവഹണ സഹായം ജയൻ മുത്തേരി.

0: പ്രിയതര ഗീതങ്ങൾ.
1: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
8: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
9: അല്ലൊന്ന് ആലോചിച്ച് നോക്കി, തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് ടോപ്പ് ഉള്ള ഗ്യാസ് സ്റ്റൗ അപകടം വിളിച്ചു വരുത്തില്ലേ? സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം? വിലക്കുറവ് മാത്രം നോക്കാതെ തിക്നെസ് കൂടുതലുള്ള ഗ്യാസ് സ്റ്റൗ തന്നെ തിരഞ്ഞെടുക്കൂ.
10: കണ്ണുകെട്ടി സന്ദർശിക്കൂ, ഇപ്പോൾ ഉറപ്പായി ഓണ സമ്മാനവും സ്വന്തമാക്കാം.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: അമിത വിലക്കുറവിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ, അത് ഒറിജിനൽ OS ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന്.
3: കണ്ണങ്കണ്ടിയിൽ വരൂ. സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അവരവരുടെ ഉപയോഗത്തിന് അനുയോജ്യമായ ലാപ്ടോപ്പുകൾ ഏറ്റവും മിതമായ വിലയിൽ സ്വന്തമാക്കാം.
2: കൂടെ മൗസ്, കീബോർഡ്, ബാഗ്, ആന്റിവൈറസ് തുടങ്ങിയ ഉറപ്പായ ഓണ സമ്മാനങ്ങളും.
3: ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ് ഇപ്പോൾ 39,990 രൂപ മുതൽ.
2: കണ്ണങ്കണ്ടി
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
4: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ MA ജലീൽ.
5: ഇത്ര ആളുകളെ ബോഡി അമ്പാൻ ചെയ്യുമ്പോൾ നമ്മൾ ടൈം വില കൽപ്പിക്കാറില്ല. നമ്മളെ ജോലി വേഗം കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കല്. പലരും പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് വരിക. അപ്പൊ അവരെ നമ്മൾ അതെങ്കിലും കണക്കിലെടുക്കാറുണ്ട്. എങ്ങനെ ആയാലും മരണമാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല.
6: ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം.
4: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് MA ജലീൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. പ്രിയമുള്ളവരെ, ഇത് 4 മണിപ്പൂക്കളുടെ സമയം. 4 മണിപ്പൂക്കളുമായി ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്.

0: കുട്ടികൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ കാർട്ടൂൺ. സ്വന്തമായ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന്റെ ആനിമേഷൻ വീഡിയോ എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു മുനീർ ആമയൂർ.
1: കാർട്ടൂൺ സിനിമകൾ കാണുവാൻ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരിക്കും, ശരിയല്ലേ? ഒരു വയസ്സുള്ള കുട്ടിയാവട്ടെ, 100 വയസ്സുള്ള അപ്പൂപ്പനാവട്ടെ, ടോം ആൻഡ് ജെറി ഇങ്ങനെ കണ്ടാൽ ഒന്ന് നോക്കിയിരിക്കും അല്ലേ? പ്രായമെല്ലാം മറന്ന് സ്ക്രീനിലോട്ട് നോക്കും. ഇങ്ങനെ ആനിമേഷൻ ചിത്രങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം മിക്കവാറും എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത്തരക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് നൽകുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ വരയ്ക്കാം. ആ കാർട്ടൂൺ കഥാപാത്രത്തിന് കൊമ്പ് വേണോ, വാല് വേണോ, തല വേണോ, ഏത് രൂപത്തിലുള്ള ചെവി വേണം, മൂക്ക് വേണം, ഇതെല്ലാം നിങ്ങൾക്ക് നിർണയിക്കാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ വീട്ടിലെ മക്കളോട് പറയാം. ചെറിയ കുട്ടികളുണ്ടാവില്ലേ, അവരോട് പറയുക, മോനെ നല്ലൊരു അടിപൊളി ചിത്രം വരക്കൂ എന്ന്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ വരയ്ക്കും, അതല്ലെങ്കിൽ ലുട്ടാപ്പിയോ മായാവിയോ, ഈ ഒരു രൂപത്തിൽ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഒരു ചിത്രം വരയ്ക്കും അല്ലേ? ഈ ചിത്രത്തിന് ജീവൻ നൽകി കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലോ? യെസ്, അത് സാധ്യമാണ്. ഈ ചിത്രങ്ങളെ ആനിമേറ്റ് ചെയ്യുവാൻ, അതും ഒരൊറ്റ നിമിഷം കൊണ്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റും. അതിന് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെബ്സൈറ്റിൻ്റെ വിലാസം ശ്രദ്ധിച്ചോളൂ, sketch.metademolab.com. ഒരിക്കൽ കൂടി പറയാം, sketch.metademolab.com. സ്പെല്ലിംഗ് കൂടി ശ്രദ്ധിച്ചോളൂ, SK

0: metadeemolabs.com. ഇതിൽ ആനിമേറ്റ് ചെയ്യുന്ന പ്രക്രിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു കഷണം കടലാസിലോ ആ കാർട്ടൂൺ കഥാപാത്രത്തെ ആദ്യം അങ്ങ് വരയ്ക്കണം. വെറുതെ പേന കൊണ്ടങ്ങ് വരച്ചാൽ മതി, അതിനൊരു ഔട്ട്ലൈൻ മാത്രം മതി. അതിനുശേഷം ഈ വെബ്സൈറ്റ് സന്ദർശിക്കണം. ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് അതിലാദ്യം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണും. അതൊക്കെ ഓക്കെ കൊടുത്തങ്ങ് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വരച്ച ചിത്രം അപ്ലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ കിട്ടും. ആ സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ചില ഓപ്ഷനുകളൊക്കെ കാണിക്കും. അങ്ങനെ ചിത്രം ക്രോപ്പ് ചെയ്യുവാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തെ ആനിമേറ്റ് ചെയ്യുവാനുള്ളൊരു സ്റ്റെപ്പ് വരും. ഇതെല്ലാം വളരെ ലളിതമാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചാൽ അറിയാം. ഇങ്ങനെ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചിത്രം അപ്ലോഡ് ചെയ്ത് ഏതാനും ക്ലിക്കുകൾ ചെയ്യുന്നതോടുകൂടി അതിമനോഹരമായി നൃത്തം ചെയ്യുവാനും ഓടിക്കളിക്കുവാനും ചാടിക്കളിക്കുവാനും തുടങ്ങും നിങ്ങൾ സൃഷ്ടിച്ച കാർട്ടൂൺ കഥാപാത്രം. ഈ വെബ്സൈറ്റിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ഓരോ ചിത്രത്തിലും പലവിധ ആക്ഷനുകൾ ഈ കഥാപാത്രം പെർഫോം ചെയ്യുന്നതായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്വന്തം കാർട്ടൂൺ കഥാപാത്രം ആ സ്റ്റെപ്പുകൾ അതുപോലെ ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ നിങ്ങളുടെ ഒരു വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടി വരച്ച കാർട്ടൂൺ കഥാപാത്രം ഒരു ആനിമേഷൻ വീഡിയോ ആക്കി ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്രിയേറ്റിവിറ്റിയെ വികസിപ്പിച്ച് സ്വന്തമായ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അനേകം സൃഷ്ടിച്ചെടുക്കുന്ന ആ മനോഹാരിത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത ആനിമേഷൻ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുവാനുള്ള ഓപ്ഷനും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിലാസം ഒരിക്കൽ കൂടി sketch.metademolab.com.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
5: ചിമ്മിനി വാങ്ങുമ്പോൾ സ്റ്റൈലും മാത്രം നോക്കാതെ സെക്ഷൻ പവറും ഓട്ടോ ക്ലീനിംഗ് സൗകര്യവും ഉറപ്പാക്കി വാങ്ങണം.
6: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ, ഒപ്പം 1,190 രൂപയുടെ ഓണ സമ്മാനവും.
5: കണ്ണങ്കണ്ടി
7: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട് കാവ്യധാര.
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: മാനസികാരോഗ്യം, സന്ധി, നടുവ്, കഴുത്തു വേദനകൾ, വാദരോഗങ്ങൾ, തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
11: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
12: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
13: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
12: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: അധിനിവേശ സസ്യങ്ങൾ എന്നാൽ എന്താണ്? നമ്മുടെ പറമ്പിലും വഴിയോരങ്ങളിലും കുന്നിൻ ചെരുവുകളിലും ജലാശയങ്ങളുടെ പരിസരങ്ങളിലുമെല്ലാം നമ്മൾ അറിയാതെ തന്നെ ഇത്തരം സസ്യങ്ങൾ വളരുന്നുണ്ടാകാം. കേൾക്കാം നമുക്ക് പി. രമണിയുടെ വാക്കുകൾ.
1: ജൈവ വൈവിധ്യ ശോഷണത്തിനും തദ്ദേശീയ സസ്യങ്ങളുടെ വംശനാശത്തിനും ഇടയാക്കുന്ന സസ്യങ്ങളാണ് അധിനിവേശ സസ്യങ്ങൾ അഥവാ ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. ഇവ മറ്റു പ്രദേശത്തു നിന്ന് എത്തിച്ചേർന്നവയും വളരെ വേഗത്തിൽ വളർന്ന് പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്കും തദ്ദേശീയ സസ്യങ്ങൾക്കും കൃഷിക്കും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്ന ചെടികളാണ്. ഇവ വളരെ വേഗത്തിൽ വളരുന്നതും വായുസഞ്ചാരം കുറയ്ക്കുന്നതോടൊപ്പം ചില പ്രത്യേക തരം ഷഡ്പദങ്ങളുടെയും രോഗങ്ങളുടെയും വാഹകരായി മാറുകയും ചെയ്യുന്നു. പീച്ചിയിലെ കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനപ്രകാരം 89 സസ്യ ഇനങ്ങൾ നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾക്ക് ആഘാതമേൽപ്പിക്കുന്നുണ്ട്. ഇവയിൽ 11 മരങ്ങളും 39 ചെറുചെടികളും 24 കുറ്റിച്ചെടികളും 15 വള്ളിച്ചെടികളും ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ തദ്ദേശീയ ജീവജാലങ്ങൾക്ക് ഭീഷണിയുയർത്തുന്നവയാണ്. അധിനിവേശം പ്രാദേശിക, ദേശീയ, ആഗോളതലത്തിലും ഒരു പരിധിവരെ ജൈവ വൈവിധ്യ നാശത്തിന് കാരണമാകാറുണ്ട്. മണ്ണിന്റെ സ്വാഭാവിക ഘടനയെയും രാസ സ്വഭാവവും മാറ്റിയെടുക്കുന്നു. കൂടാതെ തദ്ദേശീയ സസ്യങ്ങളെയും ജീവികളെയും പുറന്തള്ളുന്നു. അധിനിവേശം കൃഷിയിടങ്ങളിലേക്ക് പടർന്നു കയറുക വഴി വിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കുന്നു. ഇവയെല്ലാം തന്നെ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളാണ്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന അധിനിവേശ സസ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. കുളവാഴ നമുക്ക് ഏറ്റവും പരിചിതമായ അധിനിവേശ സസ്യങ്ങളിൽ ഒന്നാണിത്. കളകളിൽ ഏറ്റവും മോശപ്പെട്ടവയിൽ 8-ാം സ്ഥാനത്ത് നിൽക്കുന്ന സസ്യമാണ് കുളവാഴ.

0: തെക്കേ അമേരിക്കയിൽ നിന്ന് അലങ്കാരച്ചെടി എന്ന നിലയിലാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് അവ എത്തിയത്. ഇംഗ്ലീഷിൽ വാട്ടർ ഹയാസിന്ത് എന്നും ലൈലാക് ഡെവിൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. ഈ ചെടിയുടെ വ്യാപനം ജലാശയങ്ങളെ ജലഗതാഗതത്തിന് അനുയോജ്യമല്ലാതാക്കുകയും ജലം മലിനപ്പെടുത്തുകയും കൊതുക് പെരുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കേരളത്തിലെ കായലുകളും തോടുകളും ഇവയുടെ ഉപദ്രവത്താൽ വീർപ്പുമുട്ടുന്നത് നമുക്കറിയാം. നമ്മുടെ ജലസ്രോതസ്സുകളിലെ ജൈവ വൈവിധ്യത്തിനും കുളവാഴ വലിയ ഭീഷണിയാണ്. രാക്ഷസക്കൊന്ന അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു ഇല പൊഴിയും വൃക്ഷമാണ് മഞ്ഞക്കൊന്ന എന്ന രാക്ഷസക്കൊന്ന. ഇവ അമേരിക്കൻ കൊന്ന എന്ന പേരിലും അറിയപ്പെടുന്നു. മനോഹരമായ മഞ്ഞപ്പൂക്കൾ ഇവയുടെ പ്രത്യേകതയാണ്. ഇവയുടെ ഇലയോ തണ്ടോ സസ്യബുക്കുകളായ മൃഗങ്ങളൊന്നും കഴിക്കാറില്ല. തദ്ദേശീയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. കേരളത്തിലെ കാടുകളിൽ വിശേഷിച്ചും വയനാടൻ കാടുകളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി രാക്ഷസക്കൊന്ന മാറിയിരിക്കുന്നു. രാക്ഷസക്കൊന്ന വളരുന്ന ഇടങ്ങളിൽ അത് മറ്റു സസ്യങ്ങളുടെ വളർച്ച തടയുന്നു. ഇവയെ വെട്ടിനശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ കടുത്ത അതിജീവന ശേഷിയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ കാടുകളിലെ ജൈവ വൈവിധ്യം തകർക്കുന്നു, പ്രാദേശിക സസ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നു മാത്രമല്ല ജന്തുക്കളുടെ ആഹാര സ്രോതസ്സുകളെയും ഇല്ലാതാക്കുകയാണ് രാക്ഷസക്കൊന്ന. മൃഗങ്ങൾ ഭക്ഷണം തേടി കാടിറങ്ങുന്നതിന് രാക്ഷസക്കൊന്ന കാടുകളിൽ പടർന്നു പിടിക്കുന്നതും ഒരു കാരണമാണ്.
1: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നെ
2: ബ്രോ? ഇത് കീറിയതാണ്.
1: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
2: അതെയോ, പുതിയ നോട്ട് കിട്ടും?
1: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാർട്ടി തരും.
3: ആദ്യമായി പറയുന്നു, സ്മാർട്ട്
4: ആകൂ.
5: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
8: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇതുപോലൊരു അവസരം ഇനി അടുത്ത ഓണത്തിനല്ലേ ലഭിക്കുക?
10: LG, Bosch, Samsung തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രോഡക്റ്റുകൾ എക്സ്ചേഞ്ചിലൂടെ പലിശരഹിത ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ ഓണസമ്മാനവും.
9: കണ്ണുകണ്ടി സന്ദർശിക്കൂ.

0: കാലാവസ്ഥ മാറുമ്പോഴും മഴയും തണുപ്പും കൂടുമ്പോഴും സാധാരണയായി മിക്കവരെയും അലട്ടുന്ന ആരോഗ്യ പ്രശ്നമാണ് പനി. സാധാരണ പനി വന്നാൽ എന്തെല്ലാം നാം ശ്രദ്ധിക്കണം? സംസാരിക്കുന്നു അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ.
1: പൊതുവെ ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ ഗുളിക നമ്മുടെ ശരീരത്തിന്റെ തൂക്കത്തിനനുപാതമായി 10 to 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നുള്ളൊരു തോതിൽ കഴിച്ച് പനി കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദിവസത്തിൽ ഒരു 4 തവണ വരെ ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുളിക തന്നെ 2 or 3 ദിവസം കഴിച്ചതിന് ശേഷം പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് മറ്റു വേറെ ഏതെങ്കിലും ഇതിന്റെ കൂടെ ഒരു മരുന്ന് കഴിക്കണോ എന്നൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നനച്ചു തുടയ്ക്കാൻ പറയാറുണ്ട്. ഇപ്പൊ ചില കുട്ടികൾക്ക് ചില സമയത്ത് ചില കുറുകുറുപ്പ് ഉണ്ടാവും, ചില ജലദോഷം ഉണ്ടാവും, കഫക്കെട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ശ്വാസംമുട്ടൽ പോലെ വരണമെന്നില്ല, ഒരു ചുമ ഉണ്ടെങ്കിൽ കൂടി ഒരു വലിവ് ചിലപ്പോൾ വരണമെന്നില്ല. പക്ഷെ അതൊരു ഡോക്ടറെ കാണിച്ച് ശ്രദ്ധ വെച്ച് നോക്കിയാൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് വലിവുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളിൽ പനി കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറുതായിട്ട് ചെറിയ കുട്ടികൾക്ക് മൂക്കടപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു കുറുകുറുപ്പ് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറുകുറുപ്പാണ് എന്നുണ്ടെങ്കിൽ സെലൈന പോലുള്ള വല്ല നേസൽ ഡ്രോപ്സ് ഒറ്റിച്ച് കമഴ്ത്തി കിടത്തി ഒന്ന് തലക്ക് ഉയർത്തി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമാധാനം.

0: കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി കിട്ടാറുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക് വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് എസ്പെഷ്യലി നമ്മളൊരു ഡോക്ടറെ സമീപിക്കണം എന്ന് ഞാൻ പറയുന്നത്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ആവി പിടിപ്പിക്കാം. പിന്നെ നനച്ചു തുടയ്ക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം ഈ നനച്ചു തുടയ്ക്കുന്ന സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ നനച്ചു തുടയ്ക്കാൻ പാടില്ല. ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് അതിൽ തുണി മുക്കി, കോട്ടൺ തുണിയാണെങ്കിലും അത് മുക്കി, അത് പിഴിഞ്ഞതിന് ശേഷം ചെറിയൊരു നനവോടുകൂടി മേലിലൊക്കെ നനച്ചു തുടച്ചു കൊടുക്കാം ഇവർക്ക്. പിന്നെ ചില സമയത്ത് കക്ഷത്തിനും തുടക്കിടയിലൊക്കെ കുറച്ചു നേരം ഈ ഒരു തുണി ഇതുപോലെ വെക്കുന്നതിലും പനി കുറഞ്ഞു വരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ ചില ചെറിയ കുട്ടികൾക്ക് പനിയുടെ ഒപ്പം തന്നെ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഈ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ മുമ്പേ വന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫിസിയം പോലെയുള്ള ടാബ്ലറ്റ്സ് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ദിവസം വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കാതെ ഈ ഫെബ്രൈൽ സീഷ്യസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മരുന്ന് അപ്പം തന്നെ കൊടുക്കേണ്ടത് നല്ലതാണ്. പനി ഒരു ലക്ഷണമാണ് എന്ന് ഞാൻ പറയണ്ടായി. മറ്റ് പല ലക്ഷണങ്ങളുടെ കൂടെ ഒന്നിച്ച് ഒരു പനിയും കൂടി വരുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ പനിയാണ് എന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചിട്ടും ഒന്ന് നനച്ചു തുടച്ചിട്ടും നമുക്ക് പനി കുറയുന്നില്ല, റെസ്റ്റ് എടുത്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഡോക്ടറുടെ അടുത്ത് വന്ന് സംസാരിച്ചതിന് ശേഷം, അവരെ കാണിച്ചതിന് ശേഷം നമ്മൾ വേണ്ട മരുന്നുകൾ ഉപയോഗിക്കേണ്ടതാണ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
4: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈന

0: സംരക്ഷിത കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകുന്ന ധനസഹായങ്ങളെക്കുറിച്ച് ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നത് കേൾക്കാം.
1: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വാക്കിൻ ടണലുകൾ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ധനസഹായം നൽകിവരുന്നു. ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു നൂതന കൃഷിരീതിയാണ് വാക്കിൻ ടണൽ പദ്ധതി. ടണൽ രൂപത്തിൽ ഉള്ള സ്ട്രക്ചറിന് UV ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്തുകൊണ്ട് അതിനടിയിൽ കൃഷി ചെയ്യുന്ന ഒരു നൂതന രീതിയാണ് വാക്കിൻ ടണൽ. ഒരു സ്ക്വയർ മീറ്ററിന് 720 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% സാമ്പത്തിക സഹായം നൽകുന്നു. ഇത്തരത്തിൽ 3 യൂണിറ്റുകൾക്ക് വരെ ഒരു ഗുണഭോക്താവിന് സഹായധനം നൽകാവുന്നതാണ്. ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ 800 സ്ക്വയർ മീറ്റർ വരെ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. സംരക്ഷിത കൃഷിരീതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് പെർമനന്റ് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ഫോർ ആന്റി ബേർഡ് നെറ്റ്സ്. ഒരു സ്ഥിരം സംവിധാനം, പെർമനന്റ് സപ്പോർട്ട് സ്ട്രക്ചർ കൃഷിയിടത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ സ്ക്വയർ മീറ്ററിന് 20 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50%, പരമാവധി 2 ഹെക്ടർ വരെ ഓരോ ഗുണഭോക്താവിനും ധനസഹായമായി നൽകുന്നു. വിളകളുടെ സംരക്ഷണത്തിനു വേണ്ടി വേലി സ്ഥാപിക്കുന്നതിനും റണ്ണിംഗ് മീറ്ററിന് 300 രൂപ യൂണിറ്റ് കോസ്റ്റ് എന്ന രീതിയിൽ 50% ധനസഹായം സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകി വരുന്നുണ്ട്. ഇത്തരം വേലികൾ നിർമ്മിക്കുമ്പോൾ 4 ലൈനുകൾ സ്ഥാപിക്കേണ്ടതും 10 അടി അകലത്തിൽ അയൺ തൂണുകൾ സ്ഥാപിക്കേണ്ടതും അനിവാര്യമാണ്. കാളകളുടെ നിയന്ത്രണത്തിനായി കൃഷിയിടങ്ങളിൽ വീഡ് മാറ്റ് സ്ഥാപിക്കുവാൻ ഹോർട്ടികൾച്ചർ മിഷൻ സഹായധനം നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 50 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി 50% സബ്സിഡിയാണ് കർഷകർക്ക് നൽകുന്നത്. ഇത്തരത്തിൽ 4000 സ്ക്വയർ മീറ്റർ വരെ ഒരു ഗുണഭോക്താവിന് സബ്സിഡി നിരക്കിൽ നൽകാവുന്നതാണ്. കേരളത്തിൽ നടപ്പിലാക്കുന്ന MIDH അഥവാ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ എന്ന പദ്ധതികൾക്ക് 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം നൽകി വരുന്നത്. കോൾഡ് സ്റ്റോറേജുകൾക്ക് ധനസഹായം നൽകുമ്പോൾ സിവിൽ വർക്കിനും PUF PIR പാനലുകൾ ഉൾപ്പെട്ട മേൽക്കൂരകൾ ഉൾപ്പെട്ട സ്ട്രക്ചറുകൾക്കും അതുപോലെ റെഫ്രിജറേഷൻ യൂണിറ്റുകൾക്കും ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സേഫ്റ്റി, ഫയർ സേഫ്റ്റി ആൻഡ് ഹസാർഡ് കൺട്രോൾ ആൻഡ് ബേസിക് മെസീൻ സ്ട്രക്ചർ തുടങ്ങിയവക്കും സാമ്പത്തിക സഹായം പ്രോജക്ട് അടിസ്ഥാനത്തിൽ നൽകി വരുന്നു. ഇത്തരം ഘടകങ്ങളുടെ ഗുണഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർ അതാതു പ്രദേശങ്ങളിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം പ്രാദേശികമായി തയ്യാറാക്കുന്ന പ്രോജക്റ്റുകളും കൂടി സമർപ്പിക്കേണ്ടതും ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ഹോർട്ടികൾച്ചർ മിഷൻ അതിന് താൽക്കാലികമായി അംഗീകാരം നൽകുന്നതുമാണ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: Volkswagen Virtus, 4th generation.

0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: അല്ല, അലക്കും അടുത്തോ എങ്കിൽ ഈ ഓണത്തിന് കണ്ണങ്കണ്ടിയിൽ വന്നോ. അത്യുഗ്രൻ ഓഫറോടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിക്കാം.
4: 8 kg semi-automatic washing machine 9,990 രൂപയ്ക്കും ഹീറ്ററോട്

ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയട്ടെ. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: വടംബ് വേദന പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണ്. ഇതിന്റെ കാരണവും ആയുർവേദ ചികിത്സയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എം ടി.
1: രാവിലെ ഉറക്കമുണർന്ന് ആദ്യ ചുവടുവ് വെക്കുമ്പോൾ, അതേപോലെ കുറേ നേരം ഇരുന്ന ശേഷം നടക്കാൻ തുടങ്ങുമ്പോൾ കാൽമടമ്പിനടിയിൽ സൂചി തറക്കുന്നത് പോലെ വേദന അനുഭവപ്പെടുകയും കുറച്ച് നടന്നാൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പലരും ഈ രോഗത്തെ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ കാലക്രമേണ ഈ രോഗം നടന്നാലും ശമനം ലഭിക്കാതെ നിത്യജീവിതത്തിനു തന്നെ പ്രയാസം സൃഷ്ടിക്കുന്നു. പ്രധാനമായും പ്ലാന്റാർ ഫേഷ്യൈറ്റിസ്, കാൽക്കേനി സ്പർ എന്നീ രോഗാവസ്ഥകളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. നമ്മുടെ കാൽപാദത്തിൻ്റെ അടിഭാഗത്തുള്ള കട്ടിയുള്ള കോശങ്ങളുടെ ഒരു പാളി ആണ് പ്ലാന്റാർ ഫേഷ്യ. ഇത് കാൽപാദത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിനും നടക്കുമ്പോഴും ഓടുമ്പോഴും ഉണ്ടാകുന്ന ആഘാതങ്ങൾ ആകിരണം ചെയ്യുവാനും സഹായിക്കുന്നു. ഈ ഫേഷ്യയ്ക്ക് വരുന്ന അമിതമായ വലിച്ചിൽ, ചെറിയ പരിക്കുകൾ, ദീർഘകാല സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ക്ഷതം എന്നിവയെല്ലാം ഇവിടെ നീർക്കെട്ട് വരാൻ കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: രാവിലെ എഴുന്നേറ്റ് ആദ്യ ചുവട് വയ്ക്കുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടുകയും വിശ്രമത്തിനു ശേഷം എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉള്ള വേദനയും മടമ്പിൻ്റെ അടിഭാഗത്ത് തൊട്ടറിയാവുന്ന വേദനയുമാണ്. പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ: തുടർച്ചയായി നിൽക്കുന്ന ജോലികൾ ചെയ്യുക, അമിതവണ്ണം, അനുയോജ്യമല്ലാത്ത ചെരുപ്പുകളുടെ ദീർഘകാല ഉപയോഗം, പെട്ടെന്നുള്ള വ്യായാമം കൊണ്ടുവരുന്ന ആഘാതം, കാൽപാദത്തിൻ്റെ ഘടനാപരമായ മാറ്റം എന്നിവയാണ്. ആയുർവേദ വീക്ഷണ പ്രകാരം ഇത് പ്രധാനമായും വാദദോഷപ്രധാനമായ അവസ്ഥയാണ്, വാദഖണ്ഡകം എന്നാണ് അറിയപ്പെടുന്നത്. കൃത്യമായ ആയുർവേദ ചികിത്സ കൊണ്ട് ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാം. നീർക്കെട്ട് കുറക്കാനുള്ള ശോഫഹര ചികിത്സകളും സ്നായുക്കളുടെ ബലം വർദ്ധിപ്പിക്കുവാനുള്ള ചികിത്സകളും നൽകി വരുന്നു. പ്രാഥമികമായി ശോഫഹരം അഥവാ നീർക്കെട്ട് മാറ്റുന്നതിന് കാൽ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി വയ്ക്കുക, ഓട് കഷ്ണം പോലെയുള്ളവ ചൂടാക്കി അതിൽ കാൽപാദം ചൂടുവെക്കുക, എരിക്കില ചൂടാക്കി വെക്കുക തുടങ്ങിയ ഗൃഹവൈദ്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പരിധിവരെ ശമനം ലഭിക്കാറുണ്ട്. ദീർഘകാലമായ രോഗമാണെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധ സേവയും പാദാഭ്യംഗം, ഉപനാഹം അഥവാ മരുന്ന് വെച്ച് കെട്ടൽ, പഞ്ചലോഹം കൊണ്ടുള്ള അഗ്നികർമ്മം എന്നിവയിലൂടെ ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാം. കാൽമടമ്പ് വേദനയ്ക്കുള്ള മറ്റൊരു കാരണമാണ് കാൽക്കേനിയസ് സ്പർ. നമ്മുടെ മടമ്പ് അസ്ഥിയിൽ ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ അടിഞ്ഞുകൂടൽ മൂലം ചെറിയ അസ്ഥി വളർച്ചയാണ് കാൽക്കേനിയസ് സ്പർ. സാധാരണ എക്സ്റേയിലൂടെയാണ് രോഗനിർണയം നടത്താറുള്ളത്. ഈ അസ്ഥിയുടെ വളർച്ച ചുറ്റുമുള്ള പേശികളെയും കോശങ്ങളെയും സമ്മർദ്ദത്തിലാക്കി നീർക്കെട്ട് വന്ന് ശക്തിയായ വേദന ഉണ്ടാക്കുന്നു. പ്രധാന ലക്ഷണം: നടക്കുമ്പോൾ ഓടുമ്പോൾ മടമ്പിൽ സൂചി കുത്തുന്നത് പോലെ വേദന, രാവിലെ എണീറ്റ് ആദ്യ ചുവടുവെക്കുമ്പോഴുള്ള വേദന, മടമ്പിൽ വീക്കം, അമർത്തുമ്പോൾ വേദന എന്നിവയാണ്. മടമ്പ് അസ്ഥിയിലും അതിനോട് ചേർന്നുള്ള കോശങ്ങളിലും തുടർച്ചയായി ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് ഇതിന് പ്രധാന കാരണം. അനുയോജ്യമല്ലാത്ത ചെരുപ്പുകൾ, ദീർഘകാല ഉപയോഗവും അമിതഭാരവും നടത്തത്തിലെ വ്യത്യാസങ്ങൾ മൂലവും മടമ്പിന് അമിതഭാരം കൊടുക്കുന്നതും ഈ അസുഖത്തിന് കാരണമാകുന്നു. ആയുർവേദ വീക്ഷണത്തിൽ ശരീരത്തിലെ വാദദോഷ കോപം കൊണ്ട് മടമ്പിലെ അസ്ഥി, സ്നായു, കണ്ഠരകളെ ആശ്രയിച്ച് വേദനയുണ്ടാകുന്നു. ഈ അസുഖത്തിന് കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. സ്നേഹനം അഥവാ വേദനയുള്ള ഭാഗത്ത് വാദഹര തൈലങ്ങൾ പുരട്ടുക, സ്വേദനം അഥവാ ഇലക്കിഴി, പൊടിക്കിഴി, മണൽക്കിഴി എന്നിവ കൊണ്ട് ചൂടാക്കുക, ലേപനം അഥവാ അനുയോജ്യമായ ഔഷധങ്ങൾ പുരട്ടുക എന്നിവയെല്ലാം ചെയ്യാം. അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത കഠിനമായ വേദനയ്ക്ക് ആയുർവേദത്തിലെ അഗ്നികർമ്മ ചികിത്സ സവിശേഷമായ രീതിയാണ്. പ്രത്യേക ലോഹ ശലാക ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് വെക്കുന്നതോടുകൂടി ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാം.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട് കാവ്യധാര
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
4: മാനസികാരോഗ്യം സന്ധി നടുവ് കഴുത്തു വേദനകൾ വാദരോഗങ്ങൾ തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ആയുർവേദ ചികിത്സ.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി.

0: ദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: കണ്ണം കണ്ടി ഒരുക്കുന്നു ഒരു വലിയ LED TV ഓണവിസ്മയം.
3: 75 ഇഞ്ച് ബിൽറ്റ് ഇൻ വൂഫറോട് കൂടിയ കരോക്കെ QLED TV ഇപ്പോൾ 79,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 4,990 രൂപയുടെ ആമസോൺ അലക്സ എക്കോ ഡോട്ട് ഓണ സമ്മാനം, ക്യാഷ് ബാക്ക് വേറെയും.
2: കണ്ണം കണ്ടി സന്ദർശിക്കൂ.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്, കൂടുതൽ തുണികൾ അലക്കാനുള്ളവർ കുറഞ്ഞ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പലതവണ അലക്കേണ്ടി വരും. ഒറ്റ വാഷിൽ അലക്കാൻ കൂടിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ തന്നെ വേണം.
8: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ ഉറപ്പായ ഓണ സമ്മാനങ്ങളുടെ സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
10: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
11: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയല്ലേ വെള്ളത്തിലെ തകരാറ് മനസ്സിലാക്കാതെ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നത്?
12: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 2,990 രൂപ മുതൽ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സ്വന്തമാക്കാം. ഒപ്പം നേടാം ഉറപ്പായ ഓണ സമ്മാനവും. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
13: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
13: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: വാർദ്ധക്യം ജീവിതത്തിന്റെ സ്വാഭാവികമായൊരു ഘട്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് സ്നേഹവും പരിഗണനയും സുരക്ഷിതമായ അന്തരീക്ഷവും ഒപ്പം ആരെങ്കിലും കേൾക്കാനുണ്ടെന്ന ഉറപ്പും നൽകേണ്ടത് നമ്മുടെ കടമയാണ്. കേൾക്കാം നമുക്ക് ബിന്ദു കൊട്ടാരത്തിന്റെ വാക്കുകൾ.
15: പ്രായമായവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വൃദ്ധൻ എന്നാൽ ഉയർന്നവൻ, ജ്ഞാനി എന്നൊക്കെയാണ് അർത്ഥം. തന്റെ ദീർഘകാല ജീവിതം കൊണ്ട് അറിവും പരിചയവും നേടിയവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൃദ്ധൻ എന്നതിന് എല്ലാ തരത്തിലും ഉയർന്നു ചിന്തിക്കുന്നവർ എന്ന വിശേഷണവും നൽകാം. നമ്മുടെ ഭാരതീയ സംസ്കാരം വൃദ്ധജനങ്ങളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ആധുനിക സംസ്കാരത്തിന്റെ വക്താക്കളായ നാം വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? പണ്ട് കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് കാരണവന്മാർക്കായിരുന്നു സ്ഥാനം. വളർന്നു വരുന്ന കുട്ടികൾക്ക് വൃദ്ധജനങ്ങൾ കൂട്ടാളികളായിരുന്നു. അവരുടെ സാരോപദേശ കഥകൾ കുട്ടികൾക്ക് നല്ല ചിന്തകൾ വളർത്താൻ സഹായിക്കുന്നു. ഒറ്റപ്പെട്ട നിരാലംബരും രോഗികളുമായി അനാഥാലയങ്ങളിലും തെരുവിലും കഴിയേണ്ടി വരുന്ന വൃദ്ധജനങ്ങളുടെ കണ്ണീര് ഭാരതത്തിന്റെ സാംസ്കാരിക നിലവാരത്തിന് ഒരു കളങ്കമായിരിക്കും. മതസ്ഥാപനങ്ങളും സംഘടനകളും സർക്കാരും മാതാപിതാക്കളെ കൂടെ താമസിപ്പിച്ച് സംരക്ഷിക്കാൻ കുട്ടികളെ ഉദ്ബോധിപ്പിക്കണം. വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കാനും അവരുടെ അറിവിനെ തിരിച്ചറിയാനും നമുക്ക് കഴിയണം. ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകുകയാണ്. ശിശു സംരക്ഷണം എന്ന പോലെ വൃദ്ധസംരക്ഷണത്തിനും ശ്രദ്ധയൂന്നണം. ഇടശ്ശേരിയുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിൽ ഒരു ദരിദ്ര പിതാവിന് സമ്പന്നനായ മരുമകനെ കിട്ടി. മകളുടെ ഭർത്താവിന്റെ വ്യവസ്ഥ ഇടയ്ക്ക് മകളെ കാണാൻ വന്ന് ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. പിതൃഹൃദയം അത്ര കഠിനമല്ലല്ലോ. മകളെ കാണാൻ അച്ഛൻ വെമ്പൽ കൊണ്ടു. വിറ്റതല്ലല്ലോ, ചെന്ന് കണ്ടു പോന്നുകൂടേ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ അച്ഛൻ മകളെ കാണാൻ പുറപ്പെട്ടു. വഴിക്ക് മകൾ പഠിച്ച സ്കൂൾ കണ്ടപ്പോൾ അവളുടെ ബാല്യകാല സ്മരണകൾ അച്ഛന്റെ ഉള്ളിൽ കൗതുകമുണർത്തി. മകളുടെ ഭർത്താവ് പൂമുഖത്ത് കൂട്ടുകാരുമായി സല്ലപിച്ചിരിക്കുന്നു. അവിടേക്ക് എത്തി നോക്കിയ വയസ്സൻ ആരെന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോൾ അയാളെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി വല്ലതും കൊടുത്തേക്ക് എന്നായിരുന്നു ഭർത്താവിന്റെ കൽപ്പന. വൃദ്ധപിതാവ് ഉടനെ പടിയിറങ്ങി. എതിരെ വന്നയാൾ വിവരം അന്വേഷിച്ചപ്പോൾ വഴി തെറ്റുന്നു, വയസ്സാകുമ്പോൾ അങ്ങേ വീട്ടിൽ കയറേണ്ടതായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. അശോകൻ ചരുവിലിന്റെ 70-കാരുടെ യോഗം എന്ന കഥയിൽ അനാവരണം ചെയ്യുന്നത് ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വഴിയിൽ വേച്ചു വീഴേണ്ടതല്ല വാർദ്ധക്യം എന്നതാണ്. മക്കളുടെ സ്നേഹവും സംരക്ഷണവും മാതാപിതാക്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. വീടും നാടും കടമകളും കടപ്പാടുകളും

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും നിക്ഷേപ സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ട് നിയമപരവും സാങ്കേതികവുമായ 4 സുപ്രധാന പരിഷ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണി ഇടപെടലിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി.

0: മന്ത്രി വി ഡി സതീശൻ. ഇതിനായി ഭക്ഷ്യവകുപ്പും സപ്ലൈകോയും വിപണിയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കനത്ത മഴ തുടരുന്നതിനാലും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലും കോട്ടയം ജില്ലയിൽ ഹൌസ് ബോട്ടുകളുടെയും സ്പീഡ് ബോട്ടുകളുടെയും പ്രവർത്തനവും കയാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങളും താൽക്കാലികമായി നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ഈ മാസം 10 വരെ ഉണ്ടായിരിക്കും. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയ്ക്കായി തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630 6, കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 29 മിനിറ്റ് വൈകി 5:19, 1660 8 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 5:19 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 8, നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 7 മിനിറ്റ് വൈകി 5:13 എത്തിച്ചേരും.
2: വികസന വാർത്തകൾ.
0: മലപ്പുറം ജില്ലയിലെ ആനമങ്ങാട് ഗവൺമെന്റ് ആർക്ക് സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 3.9 കോടി ചെലവാക്കി ക്ലാസ് മുറികളും ഹാളും ഉൾപ്പെടുന്ന കെട്ടിടം നിർമ്മിച്ചത്. നജീബ് കാന്തപുരം എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അഷ്റഫ് കൊയിലോത്താൻ കണ്ടിയിൽ കരിയർ ദിനാചരണ പദ്ധതി വിശദീകരിച്ചു. മലപ്പുറം വേങ്ങര റോഡിൽ പാണക്കാട് മണ്ണിടിഞ്ഞ സ്ഥലം എഡിഎം അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥലം സന്ദർശനം. നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണെടുത്ത സ്ഥലത്താണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. എഡിഎം അൻവർ സാദത്ത് പി, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ നജീബ് സി കെ, ഏറനാട് തഹസിൽദാർ സുനിൽ ശങ്കർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. റോഡിലെ മണ്ണും കല്ലും മരങ്ങളും നീക്കം ചെയ്യുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച 30 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1021 പേർ കഴിയുന്നു. ആകെ 367 കുടുംബങ്ങളിലെ 394 പുരുഷന്മാരും 447 സ്ത്രീകളും 180 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കോഴിക്കോട് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവിടെ 21 ക്യാമ്പുകളിലായി 265 കുടുംബങ്ങളിലെ 762 പേരാണ് കഴിയുന്നത്. ഇതിൽ 303 പുരുഷന്മാരും 343 സ്ത്രീകളും 116 കുട്ടികളും ഉൾപ്പെടുന്നു. താമരശ്ശേരി താലൂക്കിലെ 5 ക്യാമ്പുകളിലായി 57 കുടുംബങ്ങളിലെ 164 പേരും വടകര താലൂക്കിലെ 2 ക്യാമ്പുകളിലായി 40 കുടുംബങ്ങളിലെ 77 പേരും കൊയിലാണ്ടി താലൂക്കിലെ 2 ക്യാമ്പുകളിലായി 5 കുടുംബങ്ങളിലെ 18 പേരും കഴിയുന്നു. നാട്ടുവൃത്തം കഴിഞ്ഞു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59:38. ഇനി 5 മണി മുതൽ കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ.

0: ദിൽസെ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി
1: രാമായണ പാരായണം 19-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമന്റെ വിരഹതാപം, ലക്ഷ്മണന്റെ പുറപ്പാട്, ശ്രീരാമ സന്നിധിയിലെത്തുന്ന സുഗ്രീവൻ, സീതാന്വേഷണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ നവീൻ.

അനമൂർത്തി സർവജ്ഞൻ അനാകുലനജ്ഞാനിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃ

ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കടൽ പങ്കജത്തിങ്കലുറച്ചവർ

നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന് പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930 നിങ്ങളുടെ സുരക്ഷാ കവചം.

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ബോംബെയിൽ താമസം തുടങ്ങി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ഗാന്ധിയുടെ ദ്വിതീയ പുത്രനായ മണിലാലിന് വിഷജ്വരം ബാധിച്ചു. ഒരു പാഴ്സി ഡോക്ടറായിരുന്നു മണിലാലിനെ ചികിത്സിച്ചിരുന്നത്. കോഴിമുട്ടയും കോഴിസൂപ്പും രോഗിക്ക് കൊടുക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഗാന്ധി ഒരു തികഞ്ഞ സസ്യഭുക്കാണല്ലോ, ആ തരത്തിലാണ് മക്കളെയും വളർത്തിയിരുന്നത്. അതുകൊണ്ട് സൂപ്പും കോഴിമുട്ടയും മകന് കൊടുക്കുവാൻ ഗാന്ധി ഇഷ്ടപ്പെട്ടില്ല. പാഴ്സി ഡോക്ടറുടെ ചികിത്സ നിർത്തി പ്രകൃതി ചികിത്സ ആരംഭിച്ചു. അതിൽ താൻ ഒരു വിദഗ്ധനാണെന്ന വിശ്വാസവും ഗാന്ധിക്കുണ്ടായിരുന്നു. ചികിത്സയോടൊന്നിച്ച് ഉള്ളഴിഞ്ഞു പ്രാർത്ഥനയും നടത്തി. രണ്ട് ദിവസം കഴിഞ്ഞ് മണിലാലിന്റെ രോഗത്തിന് ശമനമുണ്ടായപ്പോൾ ഗാന്ധിയുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. മകന്റെ സുഖക്കേട് മാറിയതുകൊണ്ട് മാത്രമായിരുന്നില്ല ആ സന്തോഷം, പ്രാർത്ഥനയിൽ തനിക്കുള്ള വിശ്വാസം ബലപ്പെടുന്നതിനു കൂടി അത് കാരണമായി എന്ന് ഗാന്ധിക്ക് തോന്നി. ബോംബെയിൽ ഗർഗാമിൽ പാർത്തിരുന്ന വീട് സൗകര്യമില്ലെന്ന് തോന്നുകയാൽ സാന്റാക്രൂസിലെ ഒരു ബംഗ്ലാവിലേക്ക് ഗാന്ധിയും കുടുംബവും താമസം മാറ്റി. വിചാരിച്ചതിലധികം പ്രാക്ടീസ് ആരംഭത്തിൽ തന്നെ ഗാന്ധിക്കുണ്ടായി. അതുകൊണ്ട് ചെലവിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. തനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത സമയങ്ങളിൽ കേസു വിചാരണ കേൾക്കുവാനായി കോടതിയിൽ ചെന്നിരിക്കുക ഗാന്ധിയുടെ പതിവായിരുന്നു. ബോംബെയിൽ ക്രമേണ നല്ല പ്രാക്ടീസ് ഉണ്ടാക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. ഗാന്ധി ബോംബെയിൽ പ്രാക്ടീസ് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് കൽക്കത്തയിൽ നിന്ന് ഗോഖലെയും ബോംബെയിൽ തിരിച്ചെത്തി. ഗാന്ധിയുടെ ഭാവിയെപ്പറ്റി അവർ തമ്മിൽ ഇടയ്ക്കിടെ കൂടിയാലോചന നടത്തിയിരുന്നു. ചില സുഹൃത്തുക്കളൊന്നിച്ച് ഗാന്ധിയുടെ ആഫീസിൽ പോവുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. തന്റെ സ്നേഹിതന്മാരെ ഗോഖലെ ഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഗാന്ധിയുടെ പ്രാക്ടീസും പരിചയക്കാരും വർദ്ധിച്ചു വന്നിരുന്ന കാലത്താണ് പെട്ടെന്ന് ബോംബെ വിടുവാൻ അദ്ദേഹം നിർബന്ധിതനായത്. ചേംബർലൈൻ ഇവിടേക്ക് വരുന്നുണ്ട്, അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്, ഉടനെ പുറപ്പെടണം എന്ന ഒരു കമ്പി ഡർബാനിൽ നിന്ന് ഗാന്ധിക്ക് കിട്ടി. ബ്രിട്ടനിലെ കൊളോണിയൽ സെക്രട്ടറിയായിരുന്ന ജോസഫ് ചേംബർലൈൻ തെക്കേ ആഫ്രിക്കയിലെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് അവിടേക്ക് പോകുവാൻ തീർച്ചപ്പെടുത്തിയിരുന്നു. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിലെത്തുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കൊളോണിയൽ സെക്രട്ടറിയെ ധരിപ്പിക്കുന്നതിന് ഗാന്ധിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നുകയാലാണ് അവർ ഗാന്ധിക്ക് കമ്പി അയച്ചത്. ഉടനെ തന്നെ ഗാന്ധി അങ്ങോട്ട് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു.
3: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കാലവർഷക്കെടുതി നമുക്ക് പലവിധ നഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥ, കൃഷി നശിക്കുന്ന അവസ്ഥ, കാലിസമ്പത്ത് കൈവിട്ടുപോകുന്ന അവസ്ഥ. ചുരുക്കത്തിൽ, ഒരു മനുഷ്യായുസിന്റെ പ്രയത്നം മുഴുവൻ ഒരു നിമിഷം കൊണ്ടില്ലാതാകുന്ന അനുഭവം. അപ്രതീക്ഷിതമായ ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾക്കിരയാകുന്ന മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് കരകയറാൻ ആകുന്നതെല്ലാം ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും സംഘടനകളും യുവാക്കളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം.

ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൈത്താങ്ങാകുക എന്നത് കേരള മനസ്സിന്റെ നന്മയാണ്. അത് ഓരോ ഘട്ടങ്ങളിലും ആ ചേർത്ത് നിർത്തലിന്റെ കരങ്ങൾ ഒന്നിക്കുന്നു. മഴനാശം വിതച്ച പ്രദേശങ്ങളിൽ നിന്നും അവിടുത്തെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ആദ്യ നടപടി. മഴ കുറഞ്ഞ് പൂർവ്വസ്ഥിതിയാകുമ്പോഴേക്കും അവരവരുടെ വീടുകളിലേക്ക് വീണ്ടും എത്തും. പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെങ്കിലും അവിടെ നിന്ന് വീണ്ടും കരുത്തോടെ ജീവിതത്തിലേക്കുള്ള ജൈത്രയാത്ര തുടരും.

വീടിന്റെ വരുമാനമാർഗമായ ഉരുക്കളെയും ഓമന മൃഗങ്ങളെയും ഉപേക്ഷിച്ചാണ് ജീവനും കൊണ്ട് ക്യാമ്പുകളിലേക്കെത്തുന്നത്. എന്നാൽ തിരികെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച വളരെ സങ്കടകരമാണ്. പാലളന്ന് ഉപജീവനം നടത്തിയിരുന്ന പശുക്കളും ആടുകളുമൊക്കെ ചത്തുകിടക്കുന്ന അവസ്ഥ വേദനയോടെ നോക്കി നിൽക്കേണ്ടി വരുന്നു. ജീവിച്ചിരിക്കുന്നവയ്ക്ക് പകർച്ചവ്യാധി ഭീഷണികളും

0: പ്രകൃതി ദുരന്തത്തിന്റെ ഇരകളാകുന്ന മിണ്ടാപ്രാണികളെ നമുക്ക് രക്ഷിക്കാനാകില്ലേ? ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാറ്റുവേലയിൽ ആദ്യം. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സന്ദർഭങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ സന്ദർഭത്തിലുണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മൃഗക്ഷേമ ബോർഡ് അംഗവും റിട്ടയർഡ് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: കേരളത്തിന്റെ പല ഭാഗത്തും കാലവർഷം ശക്തമായതിനെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മൃഗസംരക്ഷണ മേഖലയിലും പല സ്ഥലത്തും കനത്ത നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മൃഗസംരക്ഷണ മേഖലയിലും കർഷകർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെ മുൻകരുതലാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായും വെള്ളപ്പൊക്ക സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ തൊഴുത്തുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മൃഗങ്ങളെ നേരത്തെ തന്നെ ഉയർന്നതും സുരക്ഷിതവുമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം. അതോടൊപ്പം അത്യാഹിത ഘട്ടങ്ങളിൽ വെള്ളം ഉയരുകയാണെങ്കിൽ മൃഗങ്ങൾക്ക് നീന്തി രക്ഷപ്പെടാനായി തൊഴുത്തിനുള്ളിൽ

0: കെട്ടിയിരിക്കുന്നവയെ അഴിച്ചുവിടാനും ശ്രദ്ധിക്കണം. കന്നുകാലികളെ അഴിച്ചുവിടാത്തത് കൊണ്ട് ഉരുക്കൾ നഷ്ടപ്പെട്ട സംഭവം ഈ അടുത്തിടെ കോട്ടയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളപ്പൊക്കമുണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നതിന് മുന്നോടിയായി കന്നുകാലികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ശ്രദ്ധിക്കണം. കാലിത്തീറ്റ, വൈക്കോൽ, സൈലേജ് എന്നിവ എല്ലായ്പ്പോഴും ഈർപ്പമില്ലാത്ത സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം. കൂപ്പൽ ബാധിച്ച തീറ്റ, വൈക്കോൽ എന്നിവ യാതൊരു കാരണവശാലും മൃഗങ്ങൾക്ക് നൽകരുത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മഴക്കാലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളവും കന്നുകാലികൾക്ക് കുടിക്കാൻ നൽകരുത്. ഇത് മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ ശുദ്ധമായ വെള്ളം ശേഖരിച്ച് മൃഗങ്ങൾക്ക് നൽകുന്നതാണ് ഉചിതം. തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനുകളും വയറിങ്ങും എപ്പോഴും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം കന്നുകാലികളെ വൈദ്യുതി പോസ്റ്റിലും സ്റ്റേ വയറുകളിലും കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴുത്തിൻ്റെ മേൽക്കൂരയിലേക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരക്കൊമ്പുകൾ എത്രയും വേഗം മുറിച്ചു മാറ്റണം. ബലക്ഷയമുള്ളതും അപകട സാധ്യതയുമുള്ളതുമായ തൊഴുത്തുകളിൽ നിന്നും കന്നുകാലികളെ താൽക്കാലികമായി മാറ്റുന്നതാണ് ഉചിതം. മഴയ്ക്ക് ശേഷം അവയുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുമാണ്. ഇടിയും മിന്നലുമുള്ളപ്പോൾ മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് കെട്ടാൻ പാടില്ല. അതോടൊപ്പം തൊഴുത്തും പരിസരവും എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളക്കെട്ടുകൾ ഉണ്ടായാൽ അവിടെ കൊതുകും ഈച്ചയും വർദ്ധിക്കാനും അതുമൂലം പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴുത്തിൻ്റെ പരിസരത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനായി ചുറ്റും ബ്ലീച്ചിംഗ് പൗഡർ വിതറുന്നത് ഉചിതമാണ്. കന്നുകാലികളുടെ രോഗപ്രതിരോധ ശേഷി ഈ അവസരത്തിൽ വർദ്ധിപ്പിക്കാനായി അവയ്ക്ക് ധാതുലവണ മിശ്രിതങ്ങൾ, ലിവർ ടോണിക്കുകൾ, പ്രോബയോട്ടിക്കുകൾ എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. മഴക്കാലത്ത് അകിടുവീക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തടയുന്നതിനായി കറവയ്ക്ക് മുൻപ് അകിട് കഴുകുന്നതിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിക്കേണ്ടതാണ്. കറവയ്ക്ക് ശേഷം കാമ്പുകൾ പോവിഡോൺ ലായനിയിൽ മുക്കുന്നതും രോഗം തടയുന്നതിന് വളരെയധികം ഉപകരിക്കും. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന കർഷകർ എലിപ്പനി വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ ഗംബൂട്ടുകളും കയ്യുറകളും ഉപയോഗിക്കുന്നത് ഉചിതമാണ്. മഴക്കാലത്ത് ധാരാളമായ ഇളം പച്ചപ്പുല്ല് നൽകുന്നത് കന്നുകാലികൾക്ക് വയറിളക്കം, ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകും. തീറ്റപ്പുല്ല് ജലാംശം കൂടുന്നതും നാരുകളുടെ അംശം കുറയുന്നതുമാണ് ഇതിന് കാരണം. ഇതിനായി തലേദിവസം സംഭരിച്ച തീറ്റപ്പുല്ല് വെള്ളം വാർന്നു പോയതിനു ശേഷം പിറ്റേ ദിവസം നൽകുന്നതാണ് ഉചിതം. മഴക്കാലത്ത് കന്നുകാലികളിൽ ചുമ, പനി, മറ്റ് ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വ്യാപകമായി കണ്ടുവരുന്നു. പ്രത്യേകിച്ച് ആടുകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. പശുക്കളിൽ മുടന്തുപനി, കുരളടപ്പൻ, തൈലേറിയ, അനാപ്ലാസ്മ എന്നീ രോഗങ്ങളും ഈ അവസരത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അടിയന്തര മൃഗചികിത്സ അനിവാര്യമാണ്. മഴക്കാലത്തിന് മുന്നോടിയായി കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമായ കുരളടപ്പൻ അഥവാ പാസ്ചറലോസിസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിലും ചെളിയിലും കന്നുകാലികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് കുളമ്പിന് കേടുപാടുകൾ വരാൻ സാധ്യതയേറെയാണ്. ഇതിനൊരു പരിഹാരമായി 5% വീര്യമുള്ള തുരിശ് ലായനിയോ 2% വീര്യമുള്ള ഫോർമലിൻ ലായനിയോ കുളമ്പ് മുക്കാനായി ഉപയോഗിക്കേണ്ടതാണ്. കുളമ്പിൽ മുറിവുകൾ ഉണ്ടായാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം മരുന്നുകൾ പുറമേ പുരട്ടേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം കുളമ്പിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക പോഷക വസ്തുക്കളും ധാതുലവണ മിശ്രിതങ്ങളും തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അടിയന്തര ഘട്ടങ്ങളിൽ അടുത്തുള്ള മൃഗാശുപത്രിയുമായോ രക്ഷാപ്രവർത്തകരുമായോ ബന്ധപ്പെട്ട് സഹായം തേടേണ്ടതാണ്. കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർഷകർ പാലിക്കേണ്ടതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് പക്ഷിമൃഗാദികൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് ദുരന്ത നിവാരണ മാനദണ്ഡ പ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഈ വിവരം എത്രയും വേഗം അടുത്തുള്ള മൃഗാശുപത്രിയിൽ അറിയിക്കേണ്ടതാണ്. ഈ പറഞ്ഞ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കന്നുകാലികളെ മഴക്കെടുതിയിൽ നിന്നും നമുക്ക് രക്ഷിക്കാനാകും.
1: മഴക്കെടുതിയിൽ നമ്മുടെ കാലി സമ്പത്തുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇനി മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗക്ഷേമ ബോർഡ് മെമ്പറും റിട്ടയേർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ R. വേണുഗോപാൽ.

സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശം റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ

ബാങ്കുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in, www.keralaagriculture.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. കൺട്രോൾ റൂം നമ്പരുകൾ ഇനി പറയുന്നു. തിരുവനന്തപുരം 9383470086, കൊല്ലം 9383470318, ആലപ്പുഴ 9383470561, കോട്ടയം 9383470704, പത്തനംതിട്ട 9383470499, എറണാകുളം 9383471150, ഇടുക്കി 9383470821, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618, കോഴിക്കോട് 9383471779, വയനാട് 9383471912, കണ്ണൂർ 9383472028, കാസർഗോഡ് 9383471961. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ജില്ലാതലത്തിലുള്ള ഈ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: men's doubles pair of Krishna Prasad Garaga and Prithvi Krishnamurti Roy has progressed to the second round after defeating the Thai combination in the opening round today. Tushar Suvir lost to Shogo Ogawa of Japan 21-10, 21-17 in the qualifiers round of the men's singles. And that is the end of this news bulletin.
1: വയനാട് ജില്ലാ വൃത്താന്തം. വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ക്വാറികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ട്രക്കിംഗ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ഉത്തരവിട്ടു. ക്വാറികൾ, ഹോം സ്റ്റേ, റിസോർട്ട് ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രങ്ങൾ, ട്രക്കിംഗ് എന്നിവ നിർത്തിവയ്ക്കാനാണ് ഉത്തരവ്. ജില്ലയിൽ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടൌൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും കൽപ്പറ്റ നഗരസഭാ സെക്രട്ടറിമാരും സംയുക്തമായി നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ അറിയിച്ചു. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് രണ്ടാണ്ട് തികയുമ്പോൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളുമായി ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ മത സാമൂഹ്യ നേതാക്കളും ഹൃദയഭൂമിയിൽ ഒത്തുകൂടി. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരെ അടക്കം ചെയ്ത പുത്തുമലയിലെ ജൂലൈ 30 ഹൃദയഭൂമിയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി. വിട പറഞ്ഞവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും മുതൽ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഓർമ്മകളുമായി ജീവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ വരെ പൂക്കളും പ്രാർത്ഥനയുമായി ഹൃദയഭൂമിയിൽ ഒത്തുകൂടി. സർവമത പ്രാർത്ഥനയോടെയാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായത്. ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജിജോ, മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബബിത, ഡോക്ടർ യൂസഫ് നദ്വി എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ MLA ഐ സി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മലപ്പുറം നിലമ്പൂർ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് ഷറഫുന്നീസയും ചടങ്ങിൽ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് എല്ലാ സഹായവും പിന്തുണയും ഉറപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പുത്തുമല ഹൃദയഭൂമിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിജീവിതർക്കു വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിവെച്ച എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിനൊപ്പം അധികമായി നടപ്പാക്കേണ്ട മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരധിവാസ ടൌൺഷിപ്പിലെ 130 വീടുകൾ ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാകും. ഡിസംബർ അവസാനത്തോടെ ശേഷിക്കുന്ന വീടുകളുടെയും അനുബന്ധ സൌകര്യങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ പ്രതിരോധിക്കാനും ആളപായം ഇല്ലാതാക്കാനും നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ സ്ഥാപിക്കുന്ന ഡോപ്ലർ റഡാർ സംവിധാനത്തിലൂടെ ജില്ലയിലെ കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനാവുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പുത്തുമല ഹൃദയഭൂമിയിലെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്ന സംവിധാനങ്ങൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം. കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ മാപ്പിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതബാധിതരായ കുട്ടികളുടെ തുടർ പഠനം മുടങ്ങാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. വായ്പകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർണമായ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്ത് അവക്കാഡോ കൃഷിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ലോക അവക്കാഡോ ദിനാചരണത്തിന്റെ ഭാഗമായി അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അവക്കാഡോ ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്തേക്ക് പ്രതിവർഷം 162,200 ടൺ അവക്കാഡോ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിലേക്ക് നൽകുകയാണ്. അവക്കാഡോ കൃഷി പ്രോത്സാഹിപ്പിച്ച് ആവശ്യമായ ഫലം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കയറ്റുമതി നടപടികൾ വൈകാതെ പ്രവർത്തന സജ്ജമാകുമെന്നും മന്ത്രി അറിയിച്ചു.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. സംസദാദ്യ ജന്മ മരണ പഞ്ജീകരണ സംശോധന വിധേയകം പാരിതം. ഒഡീസാ രാജ്യേ പ്രമുഖ നദീനാം ആപ്ലവന ഹ്രാസേന ആപത് സ്ഥിതി ശമം ഉപൈതി. പാക് അധികൃത ജമ്മു കശ്മീർ ക്ഷേത്രസ്യ ബാഗ് ജനപദ പാകിസ്ഥാനി സേനായാഹ നിരപരാധ നാഗരികാ നാലക്ഷ്യ ഗോലികാ പ്രഹാരേണ അശാന്തി വർദ്ധതേ. ഹോമോർസ് ജൽമാർഗേ വ്യാപാരിക പോതെ നൂതന ആക്രമണേന അമേരിക്ക ഇറാൻ ദേശയോ യുദ്ധ സമാപ്തയെ പ്രചലന്ത്യാം ശാന്തി വാർത്തായാം അനിശ്ചിതത ഉത്പന്ന. അപ്പി ച അസാം നഗരെ ആയോജിതായാം കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പ്രതിയോഗിതായാം ഭാരതീയ ക്രീഡകാഹ സ്വീയ ക്രീഡാം പ്രാരബ്ധവന്തഹ. അഥ വാർത്താഹ വിശദീകൃത്യ. സംസദാ ജന്മ മൃത്യു പഞ്ചീകരണ സംബന്ധ ഉപയുക്ത വിധേയക 26,000 പാരിത. അദ്യ രാജ്യസഭയാപി അസ്യ വിധേയകസ്യ അനുമോദനം കൃതം. ലോക്സഭയാ എതദ് വിധേയകം പൂർവമേവ പാരിതം. ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായഃ ഉച്ചസദനെ എതദ് വിധേയകം ഉപസ്ഥാപിതവാൻ. വിധേയകസ്യാസ്യ അനുമോദനാനന്തരം രാജ്യസഭാ ആദിനായ സ്ഥഗിത. ഇതഃ പ്രാഗ് യദാ മധ്യാഹ്നെ ദ്വാദശവാദനെ പ്രഥമ സ്ഥഗനാനന്തരം രാജ്യസഭാ പുനഃ സമവേത. തദാ സഭാപതിഃ സിപി രാധാകൃഷ്ണൻ ഇത്യസൌ വിപക്ഷസദസ്യാനാം കോലാഹലസ്യ മധ്യേ ഏവ പ്രശ്നകാലം പ്രാരബ്ധവാൻ. അനേകൈഃ സദസ്യൈഃ പൃഷ്ടാനാം പ്രശ്നാനാം മന്ത്രിഭിഃ ഉത്തരാണി പ്രദത്താനി. വിപക്ഷീണാം വിരോധോദ്ഘോഷേഷു സഭാപതിനാ കാര്യാചരണം ദ്വിവാദനം യാവത് സ്ഥഗിതം. ഉച്ചസദനസ്യ ഉപവേശനാവധൌ വിപക്ഷനേതാ മല്ലികാർജുന ഖഡ്ഗേ അയോധ്യ രാമമന്ദിരാത് ദാനചൌരസ്യ വിഷയം ഉപസ്ഥാപിതവാൻ. സംസദീയ കാര്യമന്ത്രി കിരേൻ റിജിജുഹു പ്രാവോചത് യത് അയോധ്യായാം രാമമന്ദിരസ്യ വിരോധം കുർവന്തോ കോൺഗ്രസ് സമാജവാദി പക്ഷൌ അദ്യ ദാനചൌര്യസ്യ മിഥ്യാരോപൈഃ ജനസാമാന്യം ഭ്രാമയിതും പ്രയതേതേ. റിജിജുഹു അകഥയത് യത് ഏതത് സദനം സർവേഷാമസ്തി കോൺഗ്രസ് ദലം ച ഉദ്ദിശ്യ സമയസ്യ ദുരുപയോഗം ഇതേ കുർവന്തി.
2: മുദ്ദാ കോ ലേ കർകെ വോ സൻസദ് കേ ബഹാർ ഭീ ഹംഗാമാ കർതെ ഹൈ യാ ചലനേ നഹീ ദേതെ ഹൈ. ഇധർ ഓപ്പോസിഷൻ കർകെ ജോ ജിത്ന സമയ ദിയാ വോ മിസ് യൂസ് കർന ചാതെ ഹൈ ഹർ സമയ. ഹം ലോഗ് ഇസ്കോ മൻജൂർ നഹീ കർ സക്തെ ഹൈ. ഓർ ബാക്കി ജോ മെമ്പർ ലോഗ് യേ നോട്ടീസ് ദിയാ ഹുവാ ഹൈ ഉൻകോ മൌകാ മിൽനാ ചാതെ ഹൈ. ഹർ ബാർ എൻഒപി കാ നാം സേ വോ ഖഡേ ഹോ കർകെ ഏക് ഹീ മുദ്ദേ കോ ദിൻ ഭർ ഉഠാതെ രഹതെ ഹൈ.
1: അപരത്ര ലോക്സഭയാ അദ്യ വിനിയോഗ വിഷയക വിധേയക 26,000 പാരിതംഗത. വിധേയകസ്യ അനുമോദനാനന്തരം ലോക്സഭാ ആദിനായ സ്ഥഗിത. അത്രാവസരെ വിത്തമന്ത്രി നിർമലാ സീതാരാമൻ ഇത്യേഷ അദ്യ കരാധാന അന്യവിധി വിധേയകം 26,000 സദനെ പ്രാസ്തവീത്. നീറ്റ് പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണമധികൃത്യ അന്യേഷു പ്രകരണേഷു ച വിപക്ഷീണാം സതതവരോധേന ലോക്സഭായാഹ കാര്യാചരണം ബാധിതമഭവത്. സംസദി എൻഡിഎ ദലസ്യ മംഗളമ്മിലന രണനീതിക ഉപവേശനം സമ്പന്നം. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ശീർഷനേതാരഃ നവഗഠിത എൻസിപിഐ ദലസ്യ സാംസദാഃ ച ഉപസ്ഥിതാഃ ആസന്. സംസദി മംഗളമിലന പ്രസംഗേ രാഷ്ട്രീയ ലോക്താന്ത്രിക സംഘസ്യ മന്ത്രണാസഭാ അപി സഞ്ജാത. സംസ്കൃത വാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ.

0: प्यासा नगरे BWF सुपर त्रिंशत् कोरिया मास्टर्स इति प्रतियोगितायां स्वीय अभियानस्य शुभारम्भः कृतः इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
2: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
1: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.

0: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മട വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉദുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
0: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ

0: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3-ാം ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കളടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
2: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൗകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4-അംഗ സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന ONP കുറുപ്പ്, സംഗീതം V ദക്ഷിണാമൂർത്തി.

0: സന്ധ്യാഗീതം പൂർണ്ണമാകുന്നു. ആകാശവാണി
1: കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: വാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെ കരുതി സ്വയം അഭിമാനിക്കുക. കാരണം നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ അറിയുന്നവർ നിങ്ങൾ മാത്രമാണ്. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്, ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ അനുയോജ്യം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: നഗരപ്രദേശങ്ങളിലും കൃഷിഭൂമി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും വീടിനു മുകളിൽ ചെയ്തു വന്നിരുന്ന ഒന്നാണ് മട്ടുപ്പാവ് കൃഷി. എന്നാൽ ഇന്ന് പലരും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിക്ക് വേണ്ടിയും വീട്ടിലെ ചൂട് കുറയ്ക്കാനുമൊക്കെ മട്ടുപ്പാവ് കൃഷി ചെയ്തു വരുന്നു. മട്ടുപ്പാവിൽ വൈവിധ്യമാർന്ന പഴം പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്ന വ്യത്യസ്തനായ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പൂങ്ങുമൂട്ടിലുള്ള ശ്രീ ജി പ്രസന്നന് കൃഷി ഒരു തപസ്യയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹം പൂർണമായും കൃഷിയിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ മികച്ച രീതിയിൽ വിളവെടുക്കുന്നു. ശ്രീ പ്രസന്നന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഷിബു ജോർജാണ് ശ്രീ പ്രസന്നനുമായി സംസാരിക്കുന്നത്.
4: പ്രസന്നൻ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സാർ.
4: സാർ, താങ്കള് കഴിഞ്ഞൊരു 15 വർഷം തൊട്ട് ഈ ഒരു മട്ടുപ്പാവിലും പിന്നെ വീടിന്റെ ചുറ്റും ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. താങ്കളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, ആഫ്റ്റർ റിട്ടയർമെന്റ് ആണോ ഈ കൃഷിയിലോട്ട് വന്നത്?
5: അതെ, ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ്. അതിനു മുമ്പും ഞാൻ ഈ ജൈവ പച്ചക്കറികളാണ് വാങ്ങാറുള്ളത്. അടുത്തുള്ള മാർക്കറ്റിൽ നിന്നും ജൈവ പച്ചക്കറി വാങ്ങുമായിരുന്നു. അപ്പൊ ആ ഒരു രുചിയാണ് എനിക്ക് ഓർഗാനിക് കൃഷി സ്വന്തമായി ചെയ്യണമെന്ന് താല്പര്യം വന്നത്. ഞാൻ പോങ്ങമ്മൂട് ബാബുജി നഗറിലാണ് താമസിക്കുന്നത്. 12 സെന്റ് സ്ഥലമുണ്ട്,
4: വീടും സ്ഥലവുമായിട്ടുണ്ട്.
5: അതിന്റെ മുകളിൽ 2 സെക്ഷനാണ്, എല്ലാം കൂടെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വരും.
4: അപ്പൊ ഈ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പം ആദ്യം തന്നെ നമുക്ക് മട്ടുപ്പാവ് ഒന്ന് പരിവപ്പെടുത്തണമല്ലോ കൃഷിക്ക് വേണ്ടി.
5: അതെ.
4: അപ്പൊ താങ്കൾ എന്തൊക്കെയാണ് ചെയ്തത്?
5: മട്ടുപ്പാവിനെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് അത് വാട്ടർ പ്രൂഫിൽ നമ്മൾ ചെയ്തു. അതുകൊണ്ട് ചോർച്ച ഉണ്ടാവില്ല. ഞങ്ങള് ജി ഐ പൈപ്പ് 2 എണ്ണം, എൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 20 അടി ആയിരിക്കണം. അത് 2 എണ്ണം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കും. അതിൽ ഉദ്ദേശം ഒരു 20 ഗ്രോ ബാഗ് നിൽക്കും. അപ്പോൾ ഈ 20 ഗ്രോ ബാഗ് നിൽക്കത്തക്ക സ്റ്റാൻഡ് ഒരു 10 എണ്ണം ഉണ്ട്.
4: അപ്പം ഗ്രോ ബാഗ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മട്ടുപ്പാവിൽ വെക്കുന്നില്ല, സ്റ്റാൻഡിലാണ്
5: വെക്കുന്നത്. അതായത് മട്ടുപ്പാവിലിൻ്റെ ഫേസിൽ നിന്നും ഉദ്ദേശം ഒരു 12-14 ഇഞ്ച് പൊക്കം വരും. അപ്പൊ ഇതിലാണ് വെക്കുന്നത്. അപ്പൊ നമുക്കിത് മണ്ണ് പരിപാലിക്കാനും വിത്തിടാനും എല്ലാത്തിനും സൗകര്യമുണ്ട്.
4: അപ്പൊ ഈ മട്ടുപ്പാവിൽ ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡായിട്ട് വെക്കുമ്പോൾ സ്റ്റാൻഡ് പടിപടിയായിട്ട് ചെയ്തിട്ടുണ്ടോ അതോ ഒരേ ലെവലാണോ?
5: ഒരേ ലെവലാണ്, പടിപടിയായിട്ടും ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ 2-3 റോ ആയിട്ട് വെക്കാം. പക്ഷെ അത്രയും വെയിറ്റ് താഴെ കൊടുക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് സിംഗിൾ ആയിട്ട് വെക്കുന്നത്.
4: അപ്പൊ ഇതില് എല്ലാം ചെടിച്ചട്ടികളാണോ വെച്ചിരിക്കുന്നത്, ഗ്രോ ബാഗ് ആണോ, എന്തൊക്കെയാണ് ഇതിൽ?
5: വീട്ടിലുള്ള പാഴ് വസ്തുക്കൾ എല്ലാം ഉണ്ട്. ടയറ്, ബക്കറ്റ്, പാത്രങ്ങളുണ്ടല്ലോ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്.
4: മണ്ണിടാൻ സാധ്യമുള്ള എല്ലാ
5: സാധനത്തിലും ഹോളി ചെയ്യും.
4: അപ്പം ഇതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മള് ഏത് കൃഷിയാണെങ്കിലും മണ്ണാണ് പ്രധാനം. അപ്പൊ നമ്മൾ മട്ടുപ്പാവിൽ ചെയ്യുമ്പോൾ നമ്മള് ഗ്രോ ബാഗിൽ ഇടുന്നു, അല്ലെങ്കിൽ സാർ പറഞ്ഞ മാതിരി ഏതെങ്കിലും പാത്രത്തിൽ ഇടുന്നു. അപ്പൊ അതിനുവേണ്ടി മണ്ണ് എങ്ങനെയാണ് സാർ തയ്യാറാക്കുന്നത്?
5: മണ്ണ് തയ്യാറാക്കുന്നത് ഞാൻ മിക്കവാറും 2 വർഷത്തിൽ ഒരിക്കലും മണ്ണ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മണ്ണ് ഒരു 15 ദിവസം കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ്,

0: ഇട്ട് മിക്സ് ചെയ്ത് ഇട്ടേക്കും. ആ മണ്ണിന പിന്നെ എടുത്ത് ചകിരിച്ചോറും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, വേപ്പം പിണ്ണാക്കും, ചാണകവും കൂടെ പുളിപ്പിക്കും. പുളിപ്പിച്ചിട്ട് ഈ മണ്ണിൽ മിക്സ് ചെയ്യും.
1: ഈ പുളിപ്പിക്കുന്ന രീതി സാറിൻ്റെ എങ്ങനെയാണ്?
0: പുളിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ കഞ്ഞിവെള്ളത്തിൽ ആദ്യം നമ്മൾ പച്ചച്ചാണകം എടുക്കും. പച്ചച്ചാണകം എടുക്കും, നല്ലവണ്ണം കലക്കും. കലക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വേപ്പം പിണ്ണാക്ക് 2 കിലോ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് എല്ലുപൊടിയും ഇട്ട് കൊടുക്കും. ഇതിന് എടുത്ത് ഈ 15 ദിവസം ഡോളോമേറ്റ് ഇട്ട് വയ്ക്കുമല്ലോ, അതിനകത്ത് ഒഴുകി മിക്സ് ചെയ്യും. ഇതാണ് ഞങ്ങൾ പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഗ്രോവേഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഏറ്റവും അടിയിൽ തൊണ്ട് പാകാറുണ്ട്. തൊണ്ട് പാകുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് വർഷങ്ങളോളം പഴക്കമുള്ള തൊണ്ടിനെ കൊണ്ടുവന്ന് മട്ടുപാവിലിടും. അത് മഴയും വെയിലും കൊണ്ട് നല്ലവണ്ണം ഉണങ്ങി അതിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെടും. അതായത് നല്ല ജെന്യൂൺ ആയിട്ടുള്ള സാധനം കിട്ടും. ഇതിന് 1 ഇഞ്ച് കനത്തിൽ കീറി ഏറ്റവും അടിയിൽ ഒന്ന് ലെവൽ ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ മാവും പ്ലാവും ഉണ്ട്. ഇത് കരിയില ഒന്നും കളയാറില്ല. ഈ കരിയില കെട്ടി വെച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇട്ട് വെച്ചിരുന്ന് ചാണകപ്പൊടിയും എല്ലാം കൂടെ അതിനകത്ത് ഇടും. അത് കഴിഞ്ഞ് ഇതിനെ കൊണ്ടൊന്ന് നിറയ്ക്കും. നിറച്ചതിന് ശേഷം നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം അല്ലാതെ കുമ്മായവും മണ്ണും കൂടെ ചേർന്ന മണ്ണുണ്ടല്ലോ, അതിനെ ഒരു ലെയർ ഇടും. അത് കഴിഞ്ഞിട്ട് മാത്രമേ പോട്ടിംഗ് മിശ്രിതം ഇടുള്ളൂ. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് പോട്ടിംഗ് മിശ്രിതം ആവശ്യമില്ലാതെ നഷ്ടപ്പെടില്ല. ഇതിന് ഈ ചെടികൾക്ക് വളരാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് നട്ടതിന് ശേഷം ഒരു 4 ഇല വരുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ വളമിടും. വളം ഇടുന്നതെന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ചതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ
1: എത്ര ദിവസം പുളിപ്പിക്കുന്നു?
0: അതൊരു 4-5 ദിവസം. 5 ദിവസം പിടിച്ചാൽ പിന്നെ കൊന്നയിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടാം. ശകലം ശർക്കര ഉണ്ടെങ്കിൽ ഇടാം. അപ്പം ഇതിൻ്റെ പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്റർ മിക്കവാറും ഒരു 10 ലിറ്റർ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ചേർത്തിട്ട് ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കും.
1: അതും സ്വന്തമായിട്ട്
0: തന്നെ ഉണ്ടാക്കുന്ന. അത് ഫിഷ് അമിനോ ഈസിയാണ്,
1: മറ്റേ
0: മത്തിയും ശർക്കര ആർക്കും ചെയ്യാന്നുള്ളതാണ്. അതിട്ട് കൊടുക്കും. അപ്പൊ ഇതിനെ രണ്ടിനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വളമാവും. വേറെ വളത്തിന്റെ ആവശ്യം വലുതായിട്ടില്ല.
1: ഇപ്പൊ ഈ ഗ്രോ ബാഗിലൊക്കെ നിങ്ങൾ മണ്ണ് നിറയ്ക്കുമ്പം അതെങ്ങനെ, ഒരു 3/4 ഭാഗം നിറയ്ക്കുവോ അതോ ഫുൾ നിറയ്ക്കുവോ എങ്ങനെയാണ്?
0: ഞാനൊരു 1/4 ഉം 3/4 ഉം ഇടയ്ക്ക് നിറയ്ക്കും. എന്നിട്ട് നമ്മൾ ചെടി നട്ടതിന് ശേഷം ആവശ്യത്തിന് പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുക്കും.
1: ചെടി വളരുന്നതനുസരിച്ച്
0: പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വെണ്ട മുളക് ഇതിനൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് വെച്ച് കെട്ടി കൊടുക്കാം,
1: വീഴാതിരിക്കാം.
0: വെണ്ടയൊക്കെ നല്ല പൊങ്ങും, 6-8 അടി പോക്കാന്നുള്ള വെണ്ടയുണ്ട്.
1: അപ്പൊ വളപ്രയോഗവും മണ്ണ് പരിപാലിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ
0: ചെയ്യുന്നത്.
1: പറഞ്ഞ മാതിരി രാസവളമൊന്നും ഉപയോഗിക്കാറില്ല.
0: രാസവളം ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കേണ്ടി വരില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൂക്കാറാകുമ്പോൾ ഞങ്ങൾ മുട്ട മിശ്രിതം ചെയ്ത് കൊടുക്കും. 3 ml 1 ലിറ്റർ വെള്ളത്തില് ഇതെല്ലാം വൈകുന്നേരത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ഇലയുടെ അടിയിലാണ്. അപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞാല് നല്ല വണ്ണം പൂവും വന്നു, കാ നിലനിൽക്കും. അപ്പോൾ ഈ പൂത്ത് വന്ന് കാവരെയാണ്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ വളപ്രയോഗം ചെയ്യും. ഇങ്ങനെ മാറി മാറി ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക്
1: എല്ലാ ആഴ്ചയും നിങ്ങൾ ഒന്ന് ഈ വേപ്പും പിണ്ണാക്കും, നമ്മുടെ കടല പിണ്ണാക്കും ഉള്ളത് അത് കൊടുക്കും.
0: അത് കൊടുക്കുക, അല്ലെങ്കിൽ
1: ഫിഷ് അമിനോ
0: കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഈ ഓർഗാനിക് മിക്സറായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കും.
1: അത് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫിഷ് അമിനോ അല്ലെങ്കിൽ എഗ് അമിനോ ഒക്കെ ഉണ്ടാക്കുമ്പം ഇത് നമ്മൾ കുറച്ച് നാൾ നമ്മുടെ കയ്യിൽ വെക്കാൻ സാധിക്കുമോ അതോ ഉണ്ടാക്കുമോ? അതേ സമയം അങ്ങ്
0: അല്ല, ഇതിന് അരിച്ചെടുത്ത് വെക്കും. അരിച്ചെടുത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. എനിക്കിതുവരേക്കും അങ്ങനെ കേടായിട്ട് വന്നിട്ടില്ല.
1: അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി
0: വെച്ചേക്കാം,
1: കുറച്ച് നാളെ നമുക്കത് ഉപയോഗിക്കാം.
0: പക്ഷെ എന്നെ സംബന്ധിച്ച് അധികം വരത്തില്ല. പ്രസന്റിൽ 400-500 ഇടയ്ക്ക് ബാഗുകൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും എനിക്ക് യൂസ് ചെയ്യാതിരിക്കാം.
1: അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ഒരു
0: ട്രിപ്പിനെ തീരുമാനം. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് 2-3 സ്റ്റെപ്പ് അതിനുള്ള സാധനം കിട്ടും.
1: 500 പോട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ ഉണ്ട് ഇതില്?
0: മിക്കവാറും എല്ലാ ഐറ്റം ഉണ്ട് സാർ. ഞാൻ വെളിയിൽ ഒരു സാധനവും വാങ്ങാറില്ല. പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചീരയിൽ തന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. സുന്ദരി ചീരയെന്ന് പറയും, പൊന്നാങ്കണ്ണി ചീരയെന്ന് പറയും, പാലക്ക് ചീര, ഇതെല്ലാം മറ്റ് ഓർഡിനറി ചീരയ്ക്ക് പുറകമേ ഉള്ളതാണ്. പിന്നെ മുളക്, സാധാ മുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, കാന്താരി, അങ്ങനെ ഓരോന്നിൻ്റെയും 4-5-6 വെറൈറ്റീസ് ഉണ്ട്. വെണ്ടയും അതേ കണക്കാണ്. വെണ്ട ഇപ്പോൾ ഒരു ഐറ്റംസ് വന്നിട്ടുള്ളത് മംഗലാപുരം ഊരുവെണ്ടയെന്നും പറഞ്ഞുണ്ട്. എനിക്ക് കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടി. അത് നല്ല വെറൈറ്റിയാണ്,
1: നല്ല പൊങ്ങി പോകുന്നതാണ്.
0: വളരെ പൊങ്ങില്ല, എന്നാലും നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പൊങ്ങിപ്പോകുന്നത് ചുവന്ന വെണ്ടയുണ്ട്. പിന്നെ ആനക്കൊമ്പം വെണ്ട, ഇതൊക്കെ നല്ല പൊങ്ങി

0: പത്തടി വരെയുള്ള ഉണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ഞാൻ സവാള, ഉള്ളി, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, കടുക് നട്ടിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ ബെറി, ഞൊട്ടാൽ ഞൊടിയനൊന്നും വേണ്ട ഉണ്ട്, പിന്നെ തക്കാളി തന്നെ, ചെറുത്തക്കാളി ഉണ്ട്, മുന്തിരിയുടെ കൊലയുള്ള മുന്തിരിത്തക്കാളി, മണിത്തക്കാളി, അങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അത് കണക്ക് കുമ്പളം എപ്പോഴും എൻ്റെ വീട്ടിൽ കാണും. എന്തോ അത് എനിക്ക് ആദ്യമേ ഉള്ളതാണ്. അത് ഈ ആൾക്കാർ വരുമ്പോൾ ലൈറ്റ് ഇട്ടേക്കുന്ന പോലെ നാല് വശത്തും, കാരണം താഴെ നട്ടിട്ട് വള്ളി മൂളിക്കയറ്റും. വള്ളി മൂളിക്കയറ്റുമ്പോൾ റൗണ്ടായിട്ട് കിടപ്പുണ്ട്, അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് അതേ കണക്ക് വരും, കോവയ്ക്ക് അതേ കണക്ക് വരും. കോവയ്ക്കെല്ലാം താഴെ നട്ടിട്ട് മൂളിക്കയറ്റാണ്. അങ്ങനെ ഉള്ള ഐറ്റംസ് ഉണ്ട്.
1: അപ്പൊ ഈ സവാള അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ആദ്യമായിട്ട് നടുവാണോ?
0: അല്ലല്ല, ഞാൻ സ്ഥിരമായിട്ട് നടുന്നുണ്ട്. ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പോണ്ട് ചെയ്ത്
1: വിളവ് കിട്ടുന്നുണ്ട്.
0: വിളവ് കിട്ടും. വിളവിനേക്കാളും അതിന്റെ തണ്ട് തീയല് വയ്ക്കാനാണ് ബെസ്റ്റ്. ആ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീയല് വയ്ക്കാം. അത് കഴിഞ്ഞ് വീണ്ടും വളർന്നു വരും
1: സവാളയുടെ.
0: സവാളയുടെയും വരും, ഉള്ളിയുടെയും വരും.
1: അങ്ങനെ ഇതിന്റെയൊക്കെ വിത്ത് എങ്ങനെ ഇവിടുന്നാ കിട്ടുന്നത്?
0: അത് വിത്ത് വീട്ടിൽ സാധനം വാങ്ങിക്കുമല്ല, ആദ്യം നല്ല വെറൈറ്റി നോക്കി മാറ്റും. അപ്പൊ ആദ്യം നല്ല സൈസ് നോക്കി ഞാൻ ഈ നടാൻ കണക്കാക്കി എടുക്കും. അപ്പൊ ഇത് തിരഞ്ഞെടുക്കുമ്പം തന്നെ ചെറിയതായിട്ട് മുളമുള അതിനകത്ത് കാണും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് നടാറുണ്ട്.
1: പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അത്ര അനുയോജ്യമല്ലല്ലോ.
0: നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കണം. നല്ല വെയിൽ കൊള്ളത്തക്ക കുറെ പച്ചക്കറികളുണ്ട്, മീഡിയം സൈസിലുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും പരുവപ്പെടുത്തി നമ്മൾ ചെയ്യണം.
1: നമ്മുടെ സ്ഥലം
0: എക്സ്പീരിയൻസ് കൊണ്ടേ വരത്തുള്ളൂ.
1: നമ്മുടെ സ്ഥലം അനുസരിച്ച് എവിടെ
0: ഏത് ക്ലാസ്സിന് പോയാലും നമുക്ക് നമ്മുടേതായ ഒരു ഇത് കിട്ടണമെങ്കിൽ, ഇപ്പൊ ഞാൻ തന്നെ പല ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ആത്മാ സ്കൂളിലാണ് പോണത്. അവിടെ നിന്ന് നമുക്ക് ഇതെങ്ങനെ നടാമെന്നുള്ള ഒരു പാഠം പഠിച്ചു. അതിനുശേഷം എല്ലാ ട്രെയിനിങ്ങിനും പോകും.
1: പിന്നെ സാർ, ഈ ചീരയൊക്കെ നടുമ്പോ ഒരു പോട്ടിലൊക്കെ എത്ര മൂടായിരുന്നു നടുന്നത് സാർ? സാധാരണ
0: ഞാൻ സാധാരണ ചീര ട്രെയിലല്ല നടാറുള്ളത്. ഞാൻ മൊത്തത്തില് ഒരു ഗ്രോ ബാഗിനകത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ എന്തെങ്കിലും ഒരു ബക്കറ്റോ എന്തെങ്കിലും എടുത്തിട്ട് മൊത്തത്തിൽ പാകും. മൊത്തത്തിൽ പാകിയിട്ട് അതിൽ നിന്ന് ഇളക്കി നടും. ഞാൻ ഇപ്പൊ 10 ഒരു ഗ്രോ ബാഗിനകത്ത് വെക്കാം, 2 വീതമെടുത്താണ്
1: ചെയ്യുന്നത്.
0: ഈ 10 വെച്ച് നമ്മൾ 5 ഗ്രോ ബാഗ് വെച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും ആയല്ലോ. ഒരെണ്ണത്തിന്റെ അതായത് ഒരു ദിവസത്തേക്ക് വരും
1: നമ്മുടെ
0: ആവശ്യത്തിന്. ഒരു ഗ്രോ ബാഗില് സാധനം കറി വെക്കാൻ ഈ 10 മതി.
1: പിന്നെ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം എല്ലാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്
0: രോഗങ്ങളും കീടങ്ങളാണ്.
1: അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുക?
0: സാർ, യഥാർത്ഥം പറഞ്ഞാല് നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കീടം വരാൻ സാധ്യതയില്ലെന്നാണ് എന്റെ അറിവ്. നമ്മൾ ആദ്യമേ 2-4 വരുമ്പോഴത്തേക്ക് സ്യൂഡോമോണസ് അടിക്കുമല്ലോ, അതേ കണക്ക് കഞ്ഞിവെള്ളവും ഗോമൂത്രവും ഉണ്ട്. ഈ ഗോമൂത്രവും കൂടെ പുളിപ്പിച്ചിട്ട് ഒരു 3-4 ഒഴിച്ചു വെച്ചിരുന്നിട്ട് അതും സ്പ്രേ ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഗോമൂത്രവും അതിന്റെ കൂട്ടത്തില് ചാരം, ശകലം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് അടിച്ചു കൊടുത്താൽ അങ്ങനെ പോകുന്നുണ്ട്.
1: അപ്പൊ ഇതൊക്കെ സാർ പറഞ്ഞ മാതിരി ഒരു 3-4 വരുമ്പം തൊട്ട് നമ്മൾ അടിച്ചു കൊടുത്തോണ്ടിരുന്നാല്
0: നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വന്നില്ല. കാണാനും ഭയങ്കര ഐശ്വര്യമാണ്. നമ്മുടെ ഒരു തോട്ടത്തില് വന്ന് നോക്കുമ്പോ ഒരു സ്റ്റെഡിനെസ് നമുക്ക് കാണാം.
1: നിരന്തരമായിട്ട് നമ്മളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം
0: സാറ്. 400 മുതൽ 500 വരെ ഗ്രോ വേഗ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഡെയിലി ഒരു 3 മണിക്കൂർ രാവിലെയും 2 വൈകുന്നേരത്തും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഇൻ കേസ് ഞാൻ ആ ദിവസം സ്ഥലത്തില്ലെങ്കിൽ രാത്രി വന്ന് 10 മുതൽ 12 വരെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് 10-15 കൊണ്ട് ഞാൻ ചെയ്യുകയാണ്.
1: ജലസേചനമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ജലസേചനം
0: മുകളിൽ ടാങ്ക് ഉണ്ട്, പക്ഷേ ഞാൻ ഇന്നും കോരി ഒഴിക്കുകയാണ്. പൈപ്പ് വെച്ച് അടിച്ചു കഴിഞ്ഞാലേ ശരിയാവത്തില്ല, അത്രയും വെളിയിൽ പോകും. മറ്റേ കണക്കുണ്ട്, 1 മഗ്ഗായിരിക്കും. അതുകൊണ്ടെങ്കിൽ ഒരു 3 ഗ്രോ ബാഗിൽ നിൽക്കും, 3-4 ഗ്രോ ബാഗിന് നിൽക്കാം.
1: ചൂടുള്ള സമയത്തും
0: നിൽക്കാം. അപ്പം അത് രാവിലെ തന്നെ ഒഴിക്കും. വൈകുന്നേരത്ത് നമ്മൾ കഴിയണതും 4 തന്നെ ഒഴിക്കാൻ നോക്കുക. 6 ആവാൻ നിൽക്കണ്ട. അപ്പം 4 ഇത് ഇതിൻ്റെ വെള്ളം തീർന്നു വരും. രാവിലെ ഒഴിക്കുന്നത് തീർന്നു വരും. അപ്പം അത് നമ്മൾ 4 മുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യാൻ പറ്റും.
1: പിന്നെ ഇതൊഴിച്ച് മട്ടുപാവ ഒഴിച്ച് വീടിന്റെ ചുറ്റും നിലവും ഉണ്ടല്ലോ.
0: ഉണ്ട്.
1: അവിടെ എന്തൊക്കെയാണ്?
0: വീട്ടിൻ്റെ മുൻ സൈഡിൽ ഞാൻ കാച്ചിലും മുക്കിഴങ്ങ്, വാഴ ഇതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞാൻ 2018 തോന്നുന്നു ആഫ്രിക്കൻ കാച്ചിൽ ഒരു മൂട് നട്ടു. അത് 118 ഉണ്ടായിരുന്നു.
1: ഒരു മൂടി
0: 118 ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ ചെയ്യുന്നത് ഇതിനെ താഴെ നട്ടിട്ട് മുകളിൽ കയറും. അപ്പൊ 3 നിലയിൽ കയറി. അപ്പൊ എത്രത്തോളം പടർന്ന് കയറുമോ അതനുസരിച്ച് ഈൽഡ് കൂടും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് ഈ ആഫ്രിക്കൻ കാച്ചിൽ, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഈ വർഷവും നട്ടിട്ടുണ്ട്. എനിക്കിതുവരെ ഒരു 50 കുറഞ്ഞ് കിട്ടിയിട്ടില്ല. 50 അപ്പുറമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മുക്കിഴങ്ങ് നമുക്ക് ഇവിടെ നടുവില്ല. മുക്കിഴങ്ങ് എനിക്ക് ആറ്റിങ്ങലത്തെ സ്ഥലമുണ്ട്. ആറ്റിങ്ങലാണ് ഞാൻ മുക്കിഴങ്ങ് നട്ടത്. അത് അവിടെ നടന്നു വെച്ചാൽ ഞാൻ ഒരുപാട് നാൾ ആ സ്ഥലത്തൊന്നും നട്ടിട്ടില്ല. അവിടെ

0: കുഴിച്ച് കരിയിലയും എല്ലാം കൂടെ ഇട്ട് നട്ട് എടുക്കാൻ ചെന്നപ്പോൾ മുന്തിരിക്കുല പോലെ ഇരിക്കുകയാണ്. ഈ മുൾക്കിഴങ്ങിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു അര മീറ്റർ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, മുള് ഇതൊക്കെ ഉണ്ട്. അപ്പം വൈകുന്നേരം എടുത്തപ്പോഴത്തേക്ക് തൊട്ടടുത്ത സ്ഥലത്തുകൊണ്ട് തൂക്കാൻ പറഞ്ഞു. 132 കിലോ ഉണ്ടായിരുന്നു.
1: അത്രയും കിട്ടിയായിരുന്നു. പിന്നെ ഈ വർഷം താങ്കളൊരു പ്രത്യേകമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ.
0: അതെ,
1: നെല്ല് നട്ടിട്ടുണ്ടല്ലോ മട്ടുപാവിൽ.
0: നെല്ല് എനിക്കൊരു ക്രൈസാണ്. ഈ നെല്ലിൻ്റെ വിത്തുകൾ എവിടെ കിട്ടിയാലും എടുക്കും. 2018 ഞാൻ ആദ്യമായിട്ട് രക്തശാലി എന്ന് പറയണത് ഒരു നെല്ല് നട്ടത്. അത് എനിക്ക് എൻ്റെ വിത്ത് കിട്ടിയത് പുത്തൂർ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കിട്ടി. ഞാൻ കൊട്ടാരക്കര പോയി പുത്തൂർ അന്വേഷിച്ച് പുള്ളിയെ തേടി പിടിച്ചാണ് ഈ വിത്ത് വാങ്ങിക്കുന്നത്. അത് ഞാൻ കൊണ്ടുവന്ന് അന്ന് 80 ചട്ടിയിൽ നട്ടു. അന്നേ കുറച്ച് കിട്ടി, ഞാൻ എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൃഷിഭവനെന്ന് ഉമയും പ്രത്യാശയും തന്നു. അത് ഞാൻ ഇത് കണക്ക് നട്ടു, അതിലും കിട്ടി. അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ ഒരു സുഹൃത്ത് പഞ്ചാബിൽ ബസ്മതി റൈസിൻ്റെ ഫാക്ടറി കാണാനായിട്ട് പോയി. ഞാൻ പുള്ളിയോട് പറഞ്ഞ് നിങ്ങളെ ബസ്മതി റൈസിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് എനിക്കിത് കൊണ്ട് തന്നു. ആദ്യം ഞാൻ സാധാരണ പാകും പോലെ പാകി, കിളുത്ത് വന്നിട്ട് അതങ്ങ് വാടിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നല്ല വളക്കൂറുള്ള മണ്ണുമൊക്കെ കൊണ്ടുവന്ന് ഈ ചെളി മണ്ണുമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് വന്നപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് കിട്ടി. ഞാൻ ഇത് കണക്ക് അതിന് ഏതാണ്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇളക്കി ഒരു 40 ചട്ടികളിൽ ഓരോ ചട്ടിയിലും 10-12 വീതം ലെവൽ ചെയ്ത് നട്ടു. നട്ടു ഇത് വെച്ച് നല്ല രീതിക്ക് വളം. പിന്നെ എനിക്ക് സന്തോഷമായി ഇത് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നല്ല രീതിക്ക് വളം ചെയ്തു. വളം ചെയ്തപ്പോൾ ഇന്നലെ വാച്ച് വന്നു, ഒരു 4-5 കിലോ കിട്ടി എനിക്ക്. പക്ഷേ അത് അരിയാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത് അരി പൊടിഞ്ഞു പോകും, മറ്റേ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ ഇതേണെങ്കിൽ എന്നെ ഒരുപാട് പേര് വിളിച്ചു ഈ ബസ്മതി റൈസ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരുപാട് പ്ലേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്തുകൂടെയെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് അരിയാക്കാനുള്ള പ്രോസസ്സിങ് ഇല്ല, ഇതിന് എന്തൊരു റബ്ബറൈസ്ഡ് മില്ലുണ്ട്, അത് തിരൂര എവിടെയാ ഉള്ളു, അപ്പോൾ അതുകൊണ്ട് നോർമൽ കേസിൽ അവർക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇതിനെ എന്തെങ്കിലും രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിരുന്നു.
1: പിന്നെ നിങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാറുണ്ടോ?
0: കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2-3 സംഘടനകളിലെ മെമ്പറാണ്. അതിലിപ്പോൾ അനന്തവിധി ജൈവകൃഷി പഠന കളരിയുണ്ട്, പിന്നെ പച്ചപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പൊ അതിൽ 3-4-5 പേര്
1: ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ
0: ആണെങ്കിൽ എന്റെ അറിവിൽ ഞാൻ ഈ പച്ചക്കറി ചെയ്തതിന് ശേഷം അന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഫീൽഡിൽ വരുവുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി പേര് ഈ മട്ടുപാവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കാനും പറ്റി.
1: ഇപ്പം പ്രസന്നൻജി താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സാർ. താങ്ക് യു സാർ.
2: മട്ടുപ്പാവിൽ വൈവിധ്യമാർന്ന പഴം പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം പോങ്ങുമുട്ടിലുള്ള ശ്രീ ജി പ്രസന്നന്റെ കൃഷിയിലെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്. ശ്രീ പ്രസന്നന്റെ ഫോൺ നമ്പർ 9744-281-159. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9744-281-159.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

അടുത്തതായി കമ്പോള വില നിലവാരം. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവര കണക്കുവകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്ത വ്യാപാര വില നിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 27,600 രൂപ വരെയും കൊപ്രയ്ക്ക് 16,200 മുതൽ 21,900 രൂപ വരെയും വിലയായിരുന്നു. നാളികേരത്തിന് 1,000 22,000 മുതൽ 26,000 രൂപ വരെയും തൊണ്ടില്ലാത്ത നാളികേരത്തിന് 21,000 മുതൽ 32,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. സുഗന്ധവിളകളിൽ ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും കുരുമുളകിന് ക്വിന്റലിന് 66,000 മുതൽ 71,500 രൂപ വരെയും വിലയായിരുന്നു. കാപ്പിക്കുരുവിന് ക്വിന്റലിന് 37,000 രൂപ, ചുക്കിന് 27,000 രൂപ മുതൽ 32,500 രൂപ, കശുവണ്ടി പരിപ്പിന് 81,400 രൂപ, അടയ്ക്കയ്ക്ക് 1,000 5,400 മുതൽ 5,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,000 മുതൽ 27,200 രൂപ വരെയും പച്ച നേന്ത്രക്കായ്ക്ക് 3,700 മുതൽ 18,000 രൂപ വരെയും കൈതച്ചക്കയ്ക്ക്

0: 300 മുതൽ 5500 രൂപ വരെയും മഞ്ഞളിന് 16500 മുതൽ 23500 രൂപ വരെയും വിലയായിരുന്നു. പച്ചക്കപ്പയ്ക്ക് ക്വിന്റലിന് 2300 മുതൽ 3200 രൂപ വരെയും ശർക്കരയ്ക്ക് 5500 മുതൽ 6500 രൂപ വരെയും വില രേഖപ്പെടുത്തി. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. നെല്ലിന്റെ പോളരോഗം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടാഫ് 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക.
1: ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലക്കൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോധോമിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കരയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക.
0: ഇഞ്ചിയുടെ മൂടുചീയൽ. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചുകൊടുക്കുക.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇന്നത്തെ പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ അനുയോജ്യം? ഉത്തരം, പാൽക്കൂണാണ് താരതമ്യേന ഉയർന്ന ചൂടിനെ അതിജീവിക്കാൻ അനുയോജ്യം. പാൽക്കൂൺ 28 മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ചിപ്പിക്കൂൺ കൃഷിക്കായുള്ള അനുയോജ്യമായ താപനില 24 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.
4: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകരെയും കൃഷിക്കൂട്ടങ്ങളെയും ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 11 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്.

നൽകുന്നത്. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെയും കരമടച്ച രസീതിന്റെയും പകർപ്പുകൾ സഹിതം ശ്രീകാര്യം കൃഷിഭവനിൽ ഓഗസ്റ്റ് 5-നകം നേരിട്ട് സമർപ്പിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൃഷിഭവനിൽ നിന്നും ആദരവ് ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9383470176 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 2026 ഓഗസ്റ്റ് 6-7 തീയതികളിലെ മുട്ടക്കോഴി വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9388464383 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2026-27 കർഷക പരിശീലന പരിപാടിയുടെ ഭാഗമായി ആനാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 5 കൃഷിഭവൻ ഹാളിൽ വെച്ച് കൂൺ കൃഷിയിൽ ഒരു ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 കർഷകർക്കാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. താൽപര്യമുള്ള കർഷകർ താഴെ പറയുന്ന നമ്പറിലോ കൃഷിഭവനിൽ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9383470151. മറ്റൊരു ഫോൺ നമ്പർ 9033770707. പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 7 ഏകദിന ഹ്രസ്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9567804551 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വടകര നഗരസഭാ കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. 13 വിഭാഗങ്ങളിലായാണ് കർഷകരെ ആദരിക്കുന്നത്. കർഷകർ നാളെ 5 മണിക്ക് മുൻപായി വടകര കൃഷിഭവൻ ഓഫീസിലോ അതത് വാർഡ് കൌൺസിലറുടെ കയ്യിലോ അപേക്ഷകൾ സമർപ്പിക്കണം. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,300, ചെങ്ങന്നൂർ 27,000, എറണാകുളം 25,900, വടക്കൻപറവൂർ 26,500 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,700, ആലപ്പുഴ തെളിവ് 21,900, എറണാകുളം 17,500 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,000 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. പിഎം സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടരുകയായിരുന്നു. ഇതിനിടെ ടാക്സേഷൻ ആന്റ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. കർഷകരുടെ വരുമാനവും കാർഷിക സുസ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. താങ്ങുവില ചട്ടക്കൂടിലൂടെ കരിമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കർഷകർക്ക് 6,000 രൂപയുടെ സാമ്പത്തിക സഹായവും മൃഗസംരക്ഷണ മത്സ്യബന്ധന മേഖലകളിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും ലഭ്യമാക്കി. PLI പദ്ധതി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചു. 16 ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: 16th Finance Commission has taken both municipalities and also the urban local bodies and the panchayats into their calculation and the allocation made to the urban local bodies and the municipalities higher than ever before.
0: മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 19 രാജ്യങ്ങളുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. ഇതിനു പുറമെ 27 രാജ്യങ്ങളുമായി ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസുമായി ഏകോപിപ്പിച്ച് NCB പ്രതിരോധ നടപടികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഊർജ്ജ സുരക്ഷിതമായ ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനോടൊപ്പം പൌരന്മാരെ ശാക്തീകരിക്കാനും പദ്ധതിയിലൂടെ സാധിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 25,000-ത്തിലധികം കെട്ടിടങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള 81,000-ത്തിലധികം കെട്ടിടങ്ങളിലും പുരപ്പുറ സൌരോർജ്ജം ഉപയോഗിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫ്യുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ 2 യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ലോക്സഭാ സ്പീക്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മ്യൂൾ അക്കൌണ്ടുകളും ബാങ്ക് അക്കൌണ്ടുകളും കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരം ശക്തിപ്പെടുത്താനും നഷ്ടമായ പണം വേഗത്തിൽ വീണ്ടെടുക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാങ്കുകൾക്കും കോടതി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസം, മേഘാലയ, പശ്ചിമബംഗാളിലെ ഉപഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്

0: വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഛത്തീസ്ഗഡ്, തീരദേശ കർണാടക, ഝാർഖണ്ഡ്, മാഹി, ദക്ഷിണ കർണാടകയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ ആഴ്ച അവസാനം വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉണ്ടായിരിക്കും.
0: കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലിന് അയവ് വന്നെങ്കിലും മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത, വിനോദസഞ്ചാര വിലക്കുകൾ തുടരുകയാണ്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഭൂമി കണ്ടെത്താൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറിലെയും നിലവിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെമ്പാടും അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമായി കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടാതെ വ്യാപക കൃഷിനാശവും വൈദ്യുതി ബന്ധത്തിലെ തകരാറുകളും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാറിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ വിദഗ്ധ സംഘം സംയുക്ത പരിശോധന നടത്തും.
0: മുൻ ബീഹാർ ഗവർണർ ഡിവൈ പാട്ടീലിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. സാമൂഹിക സേവനത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ഡിവൈ പാട്ടീലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പാട്ടീലിന്റെ വിയോഗത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ശ്രീ ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കളടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ധനത്തിൽ മായം ചേർക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഗുണനിലവാരം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ മായം ചേർക്കുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാകില്ല. പാക് സൈന്യത്തിന്റെ അടിച്ചമർത്തലിൽ ജൂൺ മുതൽ 90-ലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ വെടിയുണ്ടകളും ഇന്റർനെറ്റ് നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 210 പോയിന്റ് ഇടിഞ്ഞ് 78,428, നിഫ്റ്റി 159 പോയിന്റ് നഷ്ടത്തിൽ 24,614 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. പിഎം സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി.

വാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ നിന്ന് പറഞ്ഞും പാടിയും

0: യുവകലാകാരി കുമാരി കെ രാജലക്ഷ്മിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യുവാണിയിൽ ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് കെ രാജലക്ഷ്മിയാണ്. കാർമൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. രാജലക്ഷ്മിയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് വർഷങ്ങളായിട്ട് കർണാടക സംഗീതം അഭ്യസിക്കുന്ന കുട്ടിയാണ്. ഹായ് രാജലക്ഷ്മി.
2: ഹലോ.
1: എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്?
2: ഞാന് ഏകദേശം ഒരു 10 കൊല്ലമായി പഠിക്കാൻ തുടങ്ങി.
1: ആക്ച്വലി നമുക്കിങ്ങനെ ഓരോ കലയുടെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ചിലപ്പോ ആരെങ്കിലും കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ആരാണ്?
2: എന്റെ വീട്ടിലുള്ള എല്ലാവരും മ്യൂസിക് ലവേഴ്സ് ആണ്. കട്ട സപ്പോർട്ടാ. ഇപ്പൊ എന്റെ അമ്മ പാടും, അച്ഛന് പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.
1: പിന്നെ സംശയം വേണ്ട.
2: അതെ, ചേട്ടന് ഇഷ്ടമാ. പിന്നെ മാമിക്ക് ഇഷ്ടമാണ്. മാമിയാണ് എന്റെ ഗുരു, എനിക്ക് തുടങ്ങി വെച്ച മാമിയാണ്. പിന്നെ മാമിയുടെ ഹസ്ബൻഡ് മാമനും ആർട്ടിസ്റ്റ് ആണ്, ഹരികൃഷ്ണമൂർത്തി എന്നാണ് പേര്. പിന്നെ എന്റെ കസിൻ ചേട്ടനും എല്ലാരും
1: പാട്ടുകാരാ. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല.
2: പിന്നെ ആദ്യമൊക്കെ അവരായിട്ട് പറഞ്ഞു വിടുമായിരുന്നു, പിന്നെ പോയി പോയി എനിക്കൊരു താല്പര്യം വന്നു. ഞാന് പിന്നെ അങ്ങനെ
1: സ്ഥിരമായിട്ട് കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? ഏതൊരു ആളുടെ ജീവിതത്തിലും എനിക്ക് ആദ്യം പങ്കെടുക്കുന്ന കാര്യം കുറച്ചൊക്കെ ഓർത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. എക്സ്പ്രഷൻ കണ്ടിട്ട് അത് കാര്യമായി ഓർത്തി
2: നല്ല ഓർത്തിരിക്കുന്നുണ്ട്. ഞാന് 7th തൊട്ടാണ് ഇങ്ങനെ സ്കൂൾ ലെവലിന് ശേഷം കലോത്സവത്തിനൊക്കെ പോയി തുടങ്ങിയത്. ഞാൻ ICSE സ്കൂളിലാണ് മുമ്പ് പഠിച്ചത്. അപ്പം ASISE എന്ന് പറഞ്ഞിട്ട് ഈ ഇന്റർ ICSE സ്കൂൾസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ആദ്യം പോകുന്നത് മ്യൂസിക് ഇവന്റിന്. ഞാൻ അപ്പൊ ഗ്രൂപ്പ് സോങ്ങിനായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ ലൈറ്റ് മ്യൂസിക് മാത്രമേ ഒരു സോളോ മ്യൂസിക് ഇവന്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസിക്കൽ മ്യൂസിക് അപ്പം ഒരു ഇവന്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം അത് പതുക്കെ പതുക്കെയാ വരുന്നത്. അപ്പൊ അതുവരെ ഗ്രൂപ്പ് സോങ്ങിനാ പൊക്കോണ്ടിരുന്നത്. പിന്നെ ഗ്രൂപ്പ് സോങ്ങിനാണ് 2 വർഷം പോയത്. 9th വരെ ഗ്രൂപ്പ് സോങ്. 9th ആയപ്പോഴത്തേലും ഇംഗ്ലീഷ് ലൈറ്റ് മ്യൂസിക്കിലോട്ട് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.
1: നോക്കാനുണ്ടായ
2: സാഹചര്യം ചോദിച്ചാൽ എനിക്കിങ്ങനെ ഫിലിം സോങ്ങും ഈ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ, കെ പോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ താല്പര്യമുണ്ടെന്ന് എന്റെ മ്യൂസിക് ടീച്ചറിന് അറിയാം. അപ്പൊ ടീച്ചർ ഇങ്ങനെ ഇങ്ങനൊരു ഇവന്റ് ഉണ്ട്, ട്രൈ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു വൈ നോട്ട്. അങ്ങനെ ഗൈന ഗിറ്റാറൊക്കെ പഠിച്ച് കോഡൊക്കെ വായിക്കാൻ പഠിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ ചുമ്മാ ശ്രമിച്ചു നോക്കി ഫസ്റ്റ് ആയിരുന്നു.
1: കെ പോപ്പിൽ ഏതെങ്കിലും ഒരു ഇത് പാടാമോ?
2: ആ

0: സ്ഥിരമായിട്ട് നമ്മുടെ റീൽസിലൊക്കെ
1: അതെ,
0: കാണുന്നതാണല്ലേ.
1: ഉണ്ടായിരുന്നല്ലോ.
0: അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മള് നമ്മുടെ യൂത്തിന് പരിചിതമായിട്ടുള്ള ഒരു പാട്ടാണ്.
1: അതെ അതെ.
0: അതിനുശേഷം എങ്ങനെയായിരുന്നു?
1: അതിനുശേഷമാണ് ഇങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് എന്നൊരു ഇവന്റ് വന്നത്. അപ്പം ടീച്ചർ എന്നെ കണ്ണും പൂട്ടി പറഞ്ഞു, എന്നാ ക്ലാസിക്കലിലോട്ട് അങ്ങോട്ട് പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പോയി, ഫസ്റ്റ് ലെവൽ ഫസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ് ലെവലും ഫസ്റ്റ് ഉണ്ടായിരുന്നു.
0: ഈ ക്ലാസിക്കൽ മ്യൂസിക് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ ആദ്യത്തെ ഗുരു, അതായത് മാമിയാണ് ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞു. മാമിയുടെ പേരെന്താണ്?
1: മാമിയുടെ പേര് ശാന്തി ഈശ്വർ എന്നാണ് പേര്. പിന്നെ മാമിന്റെ കൂടെ ഞാൻ പഠിക്കുന്നതിനൊപ്പം തന്നെ പാർവതിപുരം പത്മനാഭയർ സാറിനോട് പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലെ രേഖ ടീച്ചർ, ഞാൻ പണ്ട് പഠിച്ച സ്കൂളിലെ ടീച്ചറിന്റെ പേരാണ് രേഖ ടീച്ചർ. പിന്നെ ഇപ്പോ പഠിക്കുന്ന സ്കൂളിലെ സാറിന്റെ പേര് സലീൽ സാർ എന്നാണ്. ഇവരെല്ലാരും
0: ഗുരുക്കന്മാരെന്നെ. നേരത്തെ നമ്മൾ കേട്ടു കെ പോപ്പിലെ ഒരു പാട്ട് കേട്ടു, അത് കഴിഞ്ഞ് കർണാടിക് പഠിക്കുന്നുണ്ട്.
1: അതെ അതെ.
0: ഇത് ഗ്രൂപ്പ് സോങ് എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ്.
1: അതെ.
0: അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്?
1: ഇതിലെനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നമ്മള് ഇംഗ്ലീഷ് പാടുമ്പോ നമ്മള് കുറച്ച് വാ ഒതുക്കിയാണ് പാടേണ്ടത്, സൗണ്ട് കൺട്രോളിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനുവേണ്ടി, ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മൊത്തത്തിൽ എല്ലാ പാട്ടും അങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ മാമിയുടെ ഒക്കെ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ മാമി പറയും, തുറന്ന് പാട്, ക്ലാസിക്കൽ മ്യൂസിക് കുറച്ച് പരത്തി തുറന്നാ പാടേണ്ടത്, അങ്ങനെ നമ്മളെല്ലാം ഒറ്റ ശ്വാസത്തിൽ പിടിക്കുമ്പോ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു.
0: പക്ഷെ ഏതായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് പാടിയപ്പോ അതിന്റെ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും തന്നെ കവർ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ അതുപോലെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരാൾക്ക് ഫിലിം സോങ്സ് ഒക്കെ കേൾക്കുമ്പോ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ കൂടുതലായിട്ട്, അങ്ങനെ കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ്?
1: ഞാൻ എല്ലാ സോങ്സും ഒരുപോലെയാണ് കേൾക്കാറ്. പക്ഷെ ഈ കർണാട്ടിക് എലമെന്റ് ഉള്ള സോങ് വരുമ്പം, ആ ഞാൻ പഠിക്കുന്നത് ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്, അങ്ങനെ അങ്ങനത്തെ ഒരു ലെവൽ ഹാപ്പിനെസ് ഉണ്ടാവും. ഇപ്പം തന്നെ അനിരുദ്ധ് സാറിന് തന്നെ കുറെ സോങ്സ് ഇറങ്ങിയല്ലോ ഇപ്പം കർണാട്ടിക് ബേസ്ഡ് തന്നെ. ഇത് കേൾക്കുമ്പോ ആ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനത്തെ സോങ്

0: മീൻസ് ഇഷ്ടവാ, അപ്പം നമ്മൾ വേറെ ലെവലാ, അങ്ങനെ ഒരു
1: ആ
0: ഒരു സംഭവം വരാറുണ്ട്. ഇഷ്ടവാ.
1: അതിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ?
0: അനിരുദ്ധ് സാറിന്റെ ഇപ്പൊ പറഞ്ഞിറങ്ങി ഡി സി എന്ന് പറഞ്ഞ മൂവിയിലെ രാഗ ഓഫ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു,

0: സരിനിസാ ഇങ്ങനെ വരുന്ന
1: ഇത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാരും ഇപ്പൊ
0: കേട്ടോണ്ടിരിക്കുന്ന
1: ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് എനിക്ക് തോന്നുന്നു അനിരുദ്ധ് സാറിനെ സംബന്ധിച്ച് പലരും എപ്പോഴും നമ്മൾ ഈ അടിച്ചുപൊളിപ്പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ട് മാത്രമേ ഇതാവുള്ളൂ എന്ന് പറയുന്നിടത്താണ് ക്ലാസിക്കൽ
0: ഭയങ്കര രസമായിരുന്നു. കാരണം അപ്പൊ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആയിരുന്നു. നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ ഒരു കുറച്ചുകൂടെ ഒരു പ്രൗഡി
1: പാട്ടിന്റെ കാര്യം വരുമ്പോ ഇപ്പൊ പല രീതിയിലുള്ള സോങ്സ് അല്ല ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇനി അങ്ങനെയുള്ള ആലോചനയിൽ വേറെ ഏതൊക്കെയാണ്, ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ സ്റ്റൈലാണോ ട്രൈ ചെയ്യാൻ ഇഷ്ടം, അങ്ങനെയൊക്കെ ആലോചന ഉണ്ടോ ഇതിന്റെ ഇടയ്ക്ക്?
0: ഉണ്ട്. പക്ഷേ എനിക്ക് എന്റെ ടോപ്പ് പ്രയോറിറ്റി കർണാടക തന്നെയാണ്. പക്ഷേ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇപ്പം ബാക്കി സ്റ്റൈൽസും മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റിയാൽ നമുക്ക് എല്ലാ സ്റ്റൈലും വഴങ്ങും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമല്ലോ. അത് അങ്ങനെ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇനി ചെയ്യണം.
1: എങ്ങനെ ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്?
0: ഞാൻ ലാംഗ്വേജും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പാടാൻ എനിക്ക് കുറച്ചുകൂടെ വരുന്നത് തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ആണ് ഞാൻ പാടാറ്. ഇനി പല ലാംഗ്വേജ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ ഡിസ്കവർ ചെയ്യാത്ത കുറെ സോങ്സ് ഉണ്ട്, അതൊക്കെ പതുക്കെ കേട്ട് പഴയ പാട്ടുകളായാലും കേട്ട് വരണം എന്നുള്ളൊരു ഇതുണ്ട്. പഴയ പാട്ട് ഞാൻ കേൾക്കല് കുറച്ച് കുറവാ.
1: അപ്പൊ അതും കേട്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ പഴയ പാട്ടുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു റീഡിസ്കവർ ചെയ്ത് പല രീതിയിൽ വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ.
0: ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ തന്നെ കുറെ പഴയ പാട്ടുകൾക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്.
1: കുറച്ച് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ആ ഒരു സോഷ്യൽ മീഡിയ ലാംഗ്വേജ് പറഞ്ഞ ഹുക്ക് ലൈൻസ് നോക്കിയിട്ട് ട്രെൻഡിങ്
0: അങ്ങനെ
1: അവസാനം നമ്മള് ആ ലൈൻ തപ്പി പോകുമ്പോഴേക്കും ഇത് ഓ ഈ പഴയ
0: പാട്ടാ അങ്ങനെ. പിന്നെ വീട്ടിലെ അച്ഛനൊക്കെ പഴയ പാട്ട് പാടുന്നതും കേൾക്കുന്നതും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇരുന്ന് കേൾക്കുകയും പാടുകയൊക്കെ ചെയ്യും.
1: അപ്പൊ ഈ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ?
0: സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഇപ്പം കച്ചേരി കേൾക്കാനായിട്ട് പോകും പുറത്ത്, അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അത് കേൾക്കും.
1: ഇതിനിടയിൽ പഠിത്തം എങ്ങനെയാണ്, പഠിത്തം മാനേജ് ചെയ്യുന്നത്?
0: അത് ആദ്യമൊക്കെ പാടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പൊ സ്കൂളിലൊക്കെ എല്ലാ ടീച്ചർമാരും നമുക്ക് ഫുൾ ടൈം അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളായാലും പണ്ടത്തെ സ്കൂളായാലും എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം നമ്മൾ പ്രാക്ടീസിനാണ് പോയത് മിസ്സേ, കുറെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ നമുക്ക് ഉടനെ ഫ്രീ ടൈം കിട്ടി അവരുടെ ടൈം സാക്രിഫൈസ് നമുക്ക് പറഞ്ഞു തരും.
1: അതുകൊണ്ട്
0: ടെൻഷനില്ല.
1: പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് മേഖലയിലോട്ട് പോകാനാണ് താല്പര്യം, ആലോചിച്ചിട്ടുണ്ടോ?
0: എനിക്കിങ്ങനെ ഓരോ ഇടയ്ക്ക് ഓരോന്നായിരുന്നു,
1: മാറി മാറി വരും.
0: ആ ഇടയ്ക്ക് മാറി മാറി വരും. പക്ഷേ
1: ഇപ്പൊ നിലവിൽ എന്താണ്?
0: ഇപ്പൊ നിലവില് എനിക്ക് സംഗീതം പഠിക്കണം എന്നാണ് താല്പര്യം. അതിപ്പോ ഇനി മാറുവാണെങ്കിലും സംഗീതം വിടാതെ കൊണ്ടുപോകണം, അതാണ് മെയിൻ. ഒരിക്കലും വിടാൻ പാടില്ല എന്നുള്ള ഒരിതാണ് മെയിൻ ആഗ്രഹം.
1: നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലും പേര് യുവജനങ്ങൾ അല്ലെങ്കിൽ യൂത്ത് കവർ സോങ്സ് ചെയ്ത് ഇൻസ്റ്റയിൽ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
0: ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചില ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. ഞാൻ ഇങ്ങനെ കവർ അപ്ലോഡ് ചെയ്ത് അങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ട്, ഞാൻ ചെയ്യും.
1: അങ്ങനെ ആഗ്രഹമുള്ള സോങ്സ് ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പാടാമോ?
0: ഞാൻ ചെയ്തിട്ടുള്ളത് പാടട്ടെ.
1: അതൊരു സീക്വൻസ് പോലെ പിടിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലതായിരിക്കും, ട്രൈ ചെയ്ത് നോക്കാം.
0: നോക്കട്ടെ.

അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നുവോ കൽവിള

എക്സോ മാനിയക്കിന്റെ ആ ഒരു സോങ്ങിലാണ് എൻഡ് ചെയ്തത്. വളരെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, വളരെ മനോഹരമായിട്ട് പാടി. ആ സീക്വൻസ് രസിച്ച് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായി പാടി. അപ്പൊ എന്താണ്, ഈ നമ്മള് ഫിലിം സോങ് കേട്ടു, ഈ പറഞ്ഞ പോലെ പലതരം പാട്ടുകൾ കേട്ടു, വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനി എന്തായാലും കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വരുമ്പോ നമുക്ക് രണ്ടു മൂന്ന് കീർത്തനങ്ങൾ കേൾക്കാം.

0: വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇത് കേട്ടിരിക്കുന്നവർക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, രാജലക്ഷ്മിക്ക് എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റൈൽസും വഴങ്ങും എന്നുള്ളത്.
1: താങ്ക് യു.
0: അപ്പൊ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: വെൽക്കം. താങ്ക് യു.
2: യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പറഞ്ഞും പാടിയും. യുവ കലാകാരിയായ കുമാരി കെ രാജലക്ഷ്മിയെ പരിചയപ്പെടുത്തിയത് സെവിൽ ജിഹാൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

0: ആകാശവാണി.
1: സർഗ കേരളം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ സുഗതകുമാരി അവതരിപ്പിച്ച കവിത മലയാള കഥകളിലെ കേരളീയത, ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണം എന്നിവ കേൾക്കാം. ആദ്യം സുഗതകുമാരി അവതരിപ്പിച്ച കവിത. നന്ദി.

0: നന്ദി. സുഗതകുമാരി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗകേരളത്തിൽ ഇനി ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണം മലയാള കഥകളിലെ കേരളീയത.
1: കേരളീയത എന്നത് ഇനിയും പൂർണാർത്ഥത്തിൽ നിർവചിക്കാനോ വിശദീകരിക്കാനോ കഴിയാത്ത ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ സാംസ്കാരിക സ്വത്വത്തെയാണ് ആ വാക്കുകൊണ്ട് പ്രാഥമികമായിട്ട് വിവക്ഷിക്കുന്നത്. പക്ഷേ അത് എന്താണ്? ഒരു കാലത്ത് കസവ് നേരിയത്, ഓണസദ്യ, വഞ്ചിപ്പാട്ട്, വള്ളംകളി, കഥകളി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കേരളീയതയുടെ സൂചകങ്ങളായിട്ട് പരാമർശിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ കാഴ്ചപ്പാടുകൾക്കൊക്കെ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളീയ ജീവിതത്തിൻ്റെ വൈവിധ്യം അതിൻ്റെ വിശദാംശങ്ങളോടെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ ഒന്നാണ്. ധാരാളം ആളുകൾ അധിവസിക്കുന്ന ജനസാന്ദ്രത മുറ്റിയ ഒരു പ്രദേശമാണ് കേരളം. കേരളത്തിൽ പല വിഭാഗങ്ങളിൽപ്പെട്ട പല സാംസ്കാരിക സത്വവിശേഷങ്ങളുള്ള ജനങ്ങൾ ഒരുമിച്ച് പാർക്കുന്നു. ഈ ഓരോ സമൂഹത്തിനും ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ സവിശേഷ സാംസ്കാരിക സ്വഭാവങ്ങളുണ്ട്. ഇതിനെ എല്ലാം കൂടി ഉൾക്കൊള്ളുകൊണ്ട് മാത്രമേ കേരളീയത എന്നൊരു സങ്കല്പത്തെ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കേരളീയതയെക്കുറിച്ചുള്ള പഴയ ധാരണകൾക്ക് ഇളക്കം തട്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നാം കഥയിലെ സാഹിത്യത്തിലെ കേരളീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ചെറുകഥ എന്ന സാഹിത്യരൂപം തന്നെ താരതമ്യേന പുതിയ ഒന്നാണ്. പഴയ രീതി

രീതിയിലുള്ള പാരമ്പര്യബദ്ധമായ കവിതയുടെ സ്വഭാവമല്ല അതിനുള്ളത്. ആധുനികമായ ഒരു ഗദ്യ ആഖ്യാന വിശേഷം എന്ന നിലയിലാണ് ചെറുകഥ വ്യക്തിത്വം പ്രാപിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ചെറുകഥ മലയാളത്തിൽ വ്യക്തിത്വം പ്രാപിച്ചു വന്നത് തന്നെ കൊളോണിയൽ മോഡേണിറ്റിയുടെ ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തെ ആകെ ഒന്നാക്കി തീർക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിലും പ്രചരിച്ചു തുടങ്ങിയ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ചെറുകഥ എന്ന സാഹിത്യരൂപം വ്യക്തിത്വമാർജിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയിൽ തന്നെ തീവണ്ടി യാത്രയെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ നാഗരികതയുടെ വരവറിയിക്കുന്ന സാഹിത്യരൂപമായിട്ടാണ് ചെറുകഥ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതേസമയത്ത് തന്നെ പഴയ നാടോടി കഥകളുടെയും മറ്റും പാരമ്പര്യം അതിലേക്ക് ലയിച്ചു ചേരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ താരതമ്യേന പുതിയ ജീവിതാവസ്ഥകളെ ചിത്രീകരിക്കുന്ന ഒരു സാഹിത്യരൂപമായിരിക്കെ തന്നെ അതിന് നമ്മുടെ നാടിൻ്റെ ഏതൊക്കെയോ ചില പാരമ്പര്യ വിശേഷങ്ങളെ ഓർമ്മകളായിട്ടും ചില സംസ്കാര സ്മൃതി വിശേഷങ്ങളായിട്ടും ഒക്കെ അതിൽ തെളിഞ്ഞു കാണാൻ കഴിയുകയും ചെയ്യും. ഈ ഒരു സവിശേഷത നോവലിനും ചെറുകഥയ്ക്കും ആ രൂപത്തിലുള്ള ആഖ്യാന വിശേഷങ്ങൾ എന്നുള്ള നിലയിലുള്ള സവിശേഷതയാണ്. ഒരർത്ഥത്തിൽ കേരളീയ ജീവിതത്തെ ആവിഷ്കരിച്ച എല്ലാ ചെറുകഥകൾക്കും എല്ലാ നോവലുകൾക്കും കേരളീയത എന്ന അടിസ്ഥാന ഗുണം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ കേരളീയ ജീവിതം കടന്നു വന്ന കഴിഞ്ഞ 10-125 വർഷത്തെ അനുഭവങ്ങളുടെ ചിതറിപ്പോയ ആഖ്യാനങ്ങളാണ് ചെറുകഥകൾ. അതിലാദ്യഘട്ടത്തിൽ പുതിയ ജീവിതാവസ്ഥകളോട് പ്രതികരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയിൽ തന്നെ അതിനു മുമ്പില്ലാതിരുന്ന വിധത്തിലുള്ള പോലീസ് സംവിധാനവും മറ്റും വന്നപ്പോൾ ഒരു കള്ളൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിൻ്റെ ചിത്രം കാണാൻ കഴിയും. ആ കഥയിൽ തന്നെ കേരളത്തിലെ അക്കാലത്തെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ ഉണ്ട്. അതിനെ ഒരു സാംസ്കാരിക സ്വത്വമെന്നുള്ള നിലയിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് കേരളീയതയുടെ ഒരു മുഖമാണെന്ന് പറയാൻ കഴിയും. മാത്രമല്ല ആ കഥയുടെ ആഖ്യാനത്തിലും അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. പഴയ കൂടിയാട്ടത്തിലെ വിദൂഷകൻ പറയുന്ന ഗദ്യത്തിലുള്ള നർമ്മകഥകളുടെ ഒരു ആഖ്യാന പാരമ്പര്യം ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരർത്ഥത്തിൽ മലയാളത്തിലെ ചെറുകഥയുടെ ആഖ്യാന പാരമ്പര്യത്തിലെ കേരളത്തനിമയായിട്ട് പറയാവുന്ന കാര്യമാണ്. പിന്നീട് മലയാളത്തിൽ ചെറുകഥ വ്യക്തിത്വമുള്ള ഒരു സാഹിത്യ വിഭാഗമായിട്ട് വളർന്നു വികസിച്ചത് 1930s തകഴിയും കേശവദേവും ബഷീറും ലളിതാംബികാന്തർജനവും കാരൂരുമൊക്കെ കഥ എഴുതിയ ഒരു കാലഘട്ടം. അന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആ ജീവിതത്തിൻ്റെ പലവിധ സവിശേഷതകളോടും കൂടി ആവിഷ്കരിക്കുകയായിരുന്നു ആ കഥാകൃത്തുക്കൾ ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ അന്ന് വരെ കേരളത്തിൽ കഥകളിലോ നോവലുകളിലോ കാര്യമായി വന്നു കണ്ടിട്ടില്ലാത്ത ചില ജീവിത ചിത്രങ്ങൾ അതിലേക്ക് വന്നു. ദലിതരുടെ ജീവിതം അതിൻ്റെ തനിമയോടുകൂടി അവിടെ വരുന്നു. തകഴിയുടെ പല കഥകളിലും നമുക്കത് കാണാൻ കഴിയും. അതുപോലെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകൾ അതിജീവനത്തിന് വേണ്ടി പാടുപെടുമ്പോഴും അവരിലെ ധാർമ്മികത ശക്തമായി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ കാരൂർ അവതരിപ്പിക്കുന്നു. നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകളുടെ ജീവിത ദുരന്തത്തിൻ്റെ ചിത്രത്തിലൂടെ ആ സമൂഹത്തിൻ്റെ സവിശേഷമായ ഒരു സാംസ്കാരിക സ്വത്വത്തെ ലളിതാംബികാന്തർജനം അവതരിപ്പിക്കുന്നു. അന്നോളം മലയാളത്തിൽ ഒരു പ്രകാശന സാധ്യതയും ലഭിക്കാതിരുന്ന മുസ്ലിം ജനജീവിതത്തിൻ്റെ വളരെ തനിമയിട്ട ചിത്രങ്ങൾ ബഷീർ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ മലയാള ചെറുകഥയിൽ ആ ഘട്ടമാകുമ്പോഴേക്കും ഇന്നതെന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന ജീവിതത്തിൻ്റെ പലവിധ രംഗങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ചെറുകഥകളിലൂടെ ഇത് കേരളീയമായ ഒരു അനുഭവമാണ് എന്ന് വായനക്കാരന് തോന്നുന്ന വിധത്തിലുള്ള ആഖ്യാനങ്ങൾ ലഭിച്ചു തുടങ്ങി. പിന്നീട് സാഹിത്യചരിത്രത്തിൻ്റെ പരിണാമത്തിനിടയിൽ പല മാറ്റങ്ങളും ഉണ്ടായി. ആധുനികതാ പ്രസ്ഥാനമുണ്ടായി. അതിനുശേഷം ആധുനികാനന്തര സാഹിത്യത്തിൻ്റെ കാലഘട്ടമായി. ഈ ഘട്ടത്തിലൊക്കെയും കണ്ടുവന്ന ഒരു പ്രത്യേകത, പ്രാദേശികമായ വ്യക്തിത്വം പലപ്പോഴും കഥകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമായി ഭവിക്കുന്നു. അതിൻ്റെ ഭാഷ, അതിൻ്റെ ആചാരമര്യാദകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഥയുടെ തനിമ രൂപപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് മാറുന്നു. ഒരുപക്ഷെ ആ തനിമ എന്ന് പറയുന്നത് തന്നെയാവാം കേരളത്തനിമ. പക്ഷേ അതിനെ നമുക്ക് അക്കമിട്ട് വേർതിരിച്ച് വിവേചിച്ച് പറയുക പ്രയാസമാണ്. ഒരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണ് അത് തരുന്നത്. അത് MT യുടെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ കഥകളിൽ അത് കാണാൻ കഴിയും. അതേസമയം തന്നെ ഈ കേരളീയ അനുഭവത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മലയാള ചെറുകഥ കുതിച്ച് മറുനാടൻ മഹാനഗരങ്ങളിലേക്ക് പോകുന്നു. പട്ടാള കഥകളിലും മറ്റും അതാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും അതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഒരുതരം ഗൃഹാതുരത്വത്തോടുകൂടി കേരളീയ അനുഭവത്തെ അവരുടെ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് ഏറ്റവും പുതിയ ഘട്ടത്തിൽ പ്രവാസ അനുഭവം നമ്മുടെ കഥാസാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുന്നു. പ്രവാസികളായി

0: നാടുകളിൽ കഴിയുമ്പോഴും അപരിചിതമായ സ്ഥലങ്ങളിൽ, അപരിചിതമായ പശ്ചാത്തലത്തിൽ, അപരിചിതമായ ഭാഷയും അപരിചിതമായ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലും ഒക്കെ ആയിട്ട് കഴിയുമ്പോഴും അതിലെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അതിലെ ആഖ്യാതാവിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ എഴുത്തുകാരൻ്റെ സ്വത്വത്തെ എല്ലാം നാം അറിയുന്നത് ഒരു കേരളീയൻ്റെ സവിശേഷമായ ഭാവത്തോടുകൂടിയാണ്. ഇതായിരിക്കാം ആ കഥകളിലൊക്കെ നാം അനുഭവിക്കുന്ന കേരളത്തനിമ. ഇങ്ങനെയുള്ള പരിവർത്തനങ്ങളിലൂടെ മലയാള ചെറുകഥ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ കഥകൾ വന്നു വന്ന് ഏത് സാമൂഹ്യ പശ്ചാത്തലത്തിലും അരങ്ങേറാവുന്ന തരത്തിലുള്ള ആഗോളവ്യാപ്തമായ പ്രമേയങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പല ഘട്ടത്തിലും നമ്മുടെ കഥകൾക്ക് ആശയപരമായ പശ്ചാത്തലമൊരുക്കി കൊടുത്തത് വൈദേശികമായ ചിന്തകളാണ്. മാർസിയൻ ആശയങ്ങളും അതുപോലെ അസ്തിത്വവാദത്തിൻ്റെ ചിന്തകളും അങ്ങനെയുള്ള പല ചിന്തകളും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ കേരളീയമായ അനുഭവവുമായി സാത്മീകരിച്ച് കേരളീയ അനുഭവത്തിൻ്റെ കഥാത്മക ഭാഷ്യങ്ങളായിട്ട് മാറ്റുകയാണ് നമ്മുടെ കഥാകൃത്തുക്കൾ ചെയ്തത്. ഈ രീതി ഇപ്പോഴും തുടരുകയാണ്. എസ് ഹരീഷൻ്റെ അപ്പൻ എന്ന കഥ, അത് വായനയിൽ പാടെ അഭിരമിച്ച് തന്നെ തന്നെ മറന്നുപോയ ഒരു അധ്യാപകൻ്റെ കഥയാണ്. പുസ്തകങ്ങൾ വാങ്ങാനും അത് സൂക്ഷിക്കാനും അത് വായിക്കാനും മാത്രമായിട്ട് ഉപയോഗിച്ച ഒരു ജന്മം. അത്തരമൊരു മനുഷ്യൻ്റെ കഥ ഏത് ഭാഷയുടെയും ഏത് സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കഥ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആ വായനക്കാരനെ പ്രചോദിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മലയാളത്തിലെ KP അപ്പൻ എന്ന സാഹിത്യ നിരൂപകൻ്റെ പുസ്തകങ്ങൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ബിംബമായിട്ട് മാറുന്നു. അതോടുകൂടി ആ കഥ അതിൻ്റെ സാർവലൗകികമായ പ്രമേയസാധ്യതയുടെ ലോകത്ത് നിന്ന് തനി കേരളീയമായ ഒരു ചെറുകഥയായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള രചനയുടെ സവിശേഷമായ ഒരു രാസവിദ്യയാണ് ഏത് സാർവലൗകിക പ്രമേയത്തിൻ്റെ സാധ്യതയ്ക്കുള്ളിൽ നിന്ന് ഓരോ കഥയ്ക്കും അതിൻ്റെ കേരളത്തനിമ നൽകുന്നത്.
1: മലയാള കഥകളിലെ കേരളീയത, ഡോക്ടർ KS രവികുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇപ്പോൾ കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൌകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൌൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ,
1: 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന
0: സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം.
1: ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽമോചിതരായ വനിതാ തടവുകാർ, ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന, ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണയില്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം.
0: സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും.
1: മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
0: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
1: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ.
0: പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. ഇതിനിടെ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. കർഷകരുടെ വരുമാനവും കാർഷിക സുസ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. 16-ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശ

ലക്ഷ്യരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ രണ്ടാമത്തെ യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18

0: കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. PWD ക്ക് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം നഷ്ടം ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലീകരിച്ച മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ആദ്യ വായ്പകളുടെ വിതരണവും മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും നിക്ഷേപ സൌഹൃദവുമാക്കുവാൻ ലക്ഷ്യമിട്ട് 4 സുപ്രധാന പരിഷ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുക, സർക്കാർ സ്ഥാപനങ്ങളുടെ സമഗ്ര രജിസ്ട്രി തയ്യാറാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7 രാവിലെ 11 മണിക്ക് തൊഴിൽ മേള സംഘടിപ്പിക്കും. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷന്റെ എംപ്ലോയബിലിറ്റി സെന്ററിലാണ് മേള. കേരള മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ഈ മാസം 10 വരെ ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾ cee.kerala.gov.in ലഭ്യമാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മാസം 9 നടത്താനിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പിയൂൺ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള OMR പരീക്ഷ മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ ആലപിച്ചത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസം എന്നത് വെറും പുസ്തകത്താളുകളിൽ ഒതുങ്ങുന്ന മാർക്കുകളും സർട്ടിഫിക്കറ്റുകളും വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയയല്ല. അത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനമാണ്. നെൽസൺ മണ്ടേലയുടെ വാക്കുകളിൽ, ലോകത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് വെറും അക്കാദമിക് തലത്തിലുള്ള ഒരു പാഠ്യരീതി മാത്രമല്ല, ഒരു വ്യക്തിയെ അവന്റെ വ്യക്തിത്വത്തിന്റെ പൂർണതയിലേക്ക് എത്തിക്കുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടിയാണ്. ഇന്ന് വിദ്യാഭ്യാസ

0: രംഗത്തിൽ വ്യക്തിത്വ വികാസത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കോലേഴി ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ബിനി എം.
1: ഇന്നത്തെ കുട്ടികളുടെ മൂല്യബോധത്തെക്കുറിച്ചും അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതികളെക്കുറിച്ചും ഏറെ ചർച്ചകൾ നടക്കുകയാണ്. ഈ വിഷയത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രണയനൈരാശ്യം കൊണ്ട് കാമുകിയെ കത്തിയെടുത്ത് കുത്തുന്ന നിലയിലെത്തുന്ന ഇന്നത്തെ തലമുറയെ എങ്ങനെ വഴികാട്ടാമെന്നത് ഒരു ചിന്താവിഷയം തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് മൂല്യബോധമില്ല. ഈ വാചകം നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട്. ഒരു കുടുംബ സംഗമത്തിലായാലും, ബസ്സിലിരുന്ന് സംസാരിക്കുമ്പോഴായാലും, അധ്യാപകരുടെ യോഗത്തിലായാലും, സോഷ്യൽ മീഡിയയിലെ കമന്റുകളിലായാലും ഒരേ അഭിപ്രായം. ഇപ്പോഴത്തെ കുട്ടികളൊന്നും പഴയ കുട്ടികളെ പോലെയല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് മൂല്യബോധം കുറഞ്ഞതാണോ? ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ കുട്ടികളായിരുന്ന കാലം എങ്ങനെയായിരുന്നു? സ്കൂൾ വിട്ടുവന്നാൽ കൂട്ടുകാരോടൊപ്പം കളി, സന്ധ്യയായാൽ വീട്ടിലേക്ക്, മുത്തശ്ശിയുടെ കഥ, അച്ഛന്റെ ശാസനം, അമ്മയുടെ സ്നേഹം, അയൽ വീട്ടിലെ ചേച്ചി പോലും നമ്മളെ വഴക്കു പറയും. അതായിരുന്നു നമ്മുടെ ലോകം. പക്ഷേ ഇന്നത്തെ കുട്ടിയുടെ ലോകം അതാണോ? അവന്റെ കയ്യിലുള്ള ഒരു ചെറിയ മൊബൈൽ ഫോണിൽ ലോകം മുഴുവനുണ്ട്. ജപ്പാനിലെ ഒരു കുട്ടി എന്തു ചെയ്യുന്നു എന്നവൻ കാണുന്നു. അമേരിക്കയിലെ ഒരു അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നും അവന് കാണാം. ഒരു ശാസ്ത്ര പരീക്ഷണം, സിനിമ, എല്ലാം അവന് നേരിൽ കാണാനുള്ള അവസരമുണ്ട്. ഒരു നല്ല കാര്യവും മോശം കാര്യവും അവന്റെ കൺമുന്നിൽ വരുന്നു. അപ്പോൾ അവന്റെ ചിന്ത മാറില്ലേ? മാറും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ മാറ്റത്തെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഉമ്മർപടിയിൽ ഇരിക്കരുത്, സന്ധ്യയ്ക്കുറങ്ങരുത്, ഇടതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. കുട്ടി ചോദിക്കും, എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൂടാ? ഈ എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പലപ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നോ? ഇല്ല, കാരണം ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടായിരുന്നില്ല. ഇന്നത്തെ കുട്ടി ചോദിക്കുന്നു. ചോദിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. ചോദിക്കുന്ന കുട്ടിയെ പേടിക്കേണ്ട, ചിന്തിക്കാത്ത കുട്ടിയെയാണ് പേടിക്കേണ്ടത്. കാരണം ചോദ്യങ്ങൾ ഇല്ലാത്തിടത്ത് പഠനവുമില്ല. പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കുട്ടി ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, അതനുസരിച്ചാൽ മതി എന്ന കാലം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വിശദീകരിക്കേണ്ട കാലമാണ് ഇന്ന്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ശരിയാണ്, നമ്മുടെ കാലത്ത് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു കുട്ടിക്ക് ഒരു സംശയം വന്നാൽ 5 മിനിറ്റിനുള്ളിൽ ഉത്തരമറിയാം. നമ്മൾ പറയുന്നതും ഗൂഗിൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവൻ വീണ്ടും ചോദിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷേ അത് അവന്റെ കുറ്റമല്ല, അവന്റെ ലോകം അങ്ങനെയാണ്. ഇന്നത്തെ കുട്ടികളെ ഇന്നലെയുടെ അളവുകോൽ വെച്ച് അളക്കാൻ പറ്റില്ല. മാറിയ ലോകത്തിന് അനുസരിച്ച് നമ്മുടെ സമീപനവും മാറണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. വീട്ടിൽ അതിഥികൾ വന്നിരിക്കുന്നു. അമ്മ ചായ കൊണ്ടുവന്നു, അച്ഛൻ മൊബൈലിൽ, മോൻ ടാബ്ലറ്റിൽ, മകൾ ഹെഡ്ഫോൺ വെച്ച് റീൽസ് കാണുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു, ആരും ആരോടും അധികം സംസാരിക്കുന്നില്ല. പിന്നീട് നമ്മൾ പറയും, ഇന്നത്തെ കുട്ടികൾക്ക് കുടുംബബന്ധത്തിന്റെ വിലയറിയില്ല. പക്ഷേ അതാരാണ് പഠിപ്പിക്കേണ്ടത്? കുടുംബം തന്നെയല്ലേ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പതിവ് പോലും പല വീടുകളിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ടിവിയുടെ മുന്നിൽ, മൊബൈൽ നോക്കിക്കൊണ്ട്. അപ്പോൾ സംഭാഷണം എവിടെ നടക്കും? അനുഭവങ്ങൾ എവിടെ പങ്കുവെക്കും? മൂല്യങ്ങൾ എവിടെ കൈമാറും? ഒരു ദിവസം ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരോടാണ് സംസാരിക്കുന്നത്? അവൻ പറഞ്ഞു, അലക്സയോട്. കേട്ട എല്ലാവരും ചിരിച്ചു. പക്ഷേ ആ ചിരിയുടെ പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ വീടുകളിൽ സംഭാഷണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ സംഭാഷണങ്ങളുണ്ടോ? രണ്ടും ഒരുപോലെയല്ല. ഉപദേശം കേൾക്കുമ്പോൾ കുട്ടി മിണ്ടാതിരിക്കും, സംഭാഷണം നടക്കുമ്പോൾ കുട്ടി മനസ്സ് തുറക്കും. അതാണ് വ്യത്യാസം. മൂല്യങ്ങൾ ഉപദേശത്തിലൂടെ വരില്ല, സംഭാഷണത്തിലൂടെയാണ് വരുന്നത്. ഇനി മറ്റൊരുദാഹരണം. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡരികിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നു. അച്ഛൻ അത് കണ്ടു, എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. ആ കുട്ടി അത് കണ്ടു. അന്ന് അച്ഛൻ ഒന്നും പറഞ്ഞില്ല, പരിസ്ഥിതി സംരക്ഷിക്കണം എന്നൊരു ക്ലാസ്സും എടുത്തില്ല. പക്ഷേ ആ കുട്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് പഠിച്ചു. അതാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. നമ്മൾ പറയാതെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. നമ്മൾ ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്.

ഭക്ഷണം കഴിച്ചു. മേശ മുഴുവൻ വൃത്തികേടാക്കി നമ്മൾ എഴുന്നേറ്റുപോയി. കുട്ടി അത് കാണുന്നു. മറ്റൊരു ദിവസം മറ്റൊരാൾ ഭക്ഷണം കഴിഞ്ഞ് ടിഷ്യൂ ഉപയോഗിച്ച് മേശ വൃത്തിയാക്കി ജീവനക്കാരന് ഒരു പുഞ്ചിരി സമ്മാനിച്ച് നന്ദി പറഞ്ഞു. അതും കുട്ടി കാണുന്നു. ഏത് കാഴ്ചയാണ് കുട്ടിയെ കൂടുതൽ സ്വാധീനിക്കുക? നമ്മൾ പറയുന്ന വാക്കുകളോ നമ്മൾ ജീവിക്കുന്ന ജീവിതമോ? ഉത്തരം എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് ഏറ്റവും വലിയ പാഠപുസ്തകം സ്കൂളല്ല, വീടുമല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കുട്ടി ആദ്യമായി കള്ളം പറയുന്നത് എവിടെ നിന്നാണ് പഠിക്കുന്നത്? സ്കൂളിൽ നിന്നാണോ? അല്ല. ഒരു ദിവസം വീട്ടിൽ ഒരു ഫോൺ വരുന്നു. അച്ഛൻ വീട്ടിലുണ്ടോ? അച്ഛൻ അടുത്തിരുന്ന് പതുക്കെ പറയും, പറഞ്ഞേക്കൂ അച്ഛൻ വീട്ടിലില്ലെന്ന്. കുട്ടി ഫോൺ എടുത്ത് പറയും, അച്ഛൻ വീട്ടിലില്ല. ആ ദിവസം അവൻ ഒരു കള്ളം പറഞ്ഞു. പക്ഷേ അതിലും വലിയ ഒരു കാര്യം അവൻ പഠിച്ചു, ആവശ്യമുണ്ടെങ്കിൽ കള്ളം പറയാം എന്ന പാഠം. പിന്നെ അതേ കുട്ടി പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ കള്ളം പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടും. എന്തുകൊണ്ട്? അവൻ പഠിച്ചത് നമ്മളിൽ നിന്നല്ലേ. അതുപോലെ നമ്മൾ കാറിൽ പോവുകയാണ്, റെഡ് സിഗ്നൽ, റോഡിൽ വാഹനങ്ങൾ തീരെ കുറവ്, ആരും കാണുന്നില്ല, ക്യാമറയുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സിഗ്നൽ തെറ്റിച്ച് മുന്നോട്ടു പോകുന്നു. പിന്നെ വീട്ടിലെത്തി കുട്ടിയോട് പറയുകയാണ്, നിയമം പാലിക്കണം. കുട്ടി കേൾക്കും, പക്ഷെ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾ ചെവി കൊണ്ടല്ല പഠിക്കുന്നത്, കണ്ണുകൊണ്ടാണ്. നേരിട്ട് കാണുന്നതിൽ നിന്നാണ് അവർ കൂടുതൽ പഠിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. ഒരു വീട്ടിൽ അതിഥികൾ വന്നിരിക്കുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ഡ്രസ്സ് കണ്ടോ, എന്തൊരു അഹങ്കാരമാണ്! കയ്യിൽ കാശ് വന്നപ്പോൾ ആളെ മനസ്സിലാകുന്നില്ല, ആകെ മാറിപ്പോയി. അരികിൽ കുട്ടിയുണ്ട്, അവനൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം പഠിക്കുന്നു. മറ്റുള്ളവരെ പിന്നിൽ നിന്ന് വിമർശിക്കുന്നത് സാധാരണ കാര്യമാണ്. പിന്നെ സ്കൂളിൽ പോയി കൂട്ടുകാരനെ കുറിച്ച് ഗോസിപ്പ് പറയരുത് എന്ന് പറയാൻ നമുക്കെന്താ അവകാശം? ഒരു വയസ്സായ അമ്മ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കയറി വന്നു, സീറ്റില്ല. ഒരു 10 വയസ്സുകാരൻ എഴുന്നേറ്റു സീറ്റ് കൊടുത്തു. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല, അവൻ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും നല്ല മനസ്സുകൾ, അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടു പഠിച്ചിട്ടുണ്ടാകും. അതാണ് മൂല്യം. അത് പുസ്തകത്തിൽ എഴുതി കൊടുക്കാൻ കഴിയില്ല. ജീവിതത്തിൽ കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, വിജയിക്കണമെന്ന് ഒരു ലക്ഷ്യബോധമുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. എല്ലാവർക്കും വിജയിക്കണം. പക്ഷേ വിജയിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? തോൽക്കാനും പഠിപ്പിക്കണ്ടേ? ഇന്ന് ചെറിയ മത്സരത്തിന് പോലും കുട്ടിയേക്കാൾ ടെൻഷൻ മാതാപിതാക്കൾക്കാണ്. ഡ്രോയിംഗ് മത്സരം, ഡാൻസ് മത്സരം, സ്പീച്ച്, ക്വിസ്, ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടം പോലെയാണ് രക്ഷിതാക്കൾക്ക്. കുട്ടി സന്തോഷത്തോടെ പോയതാണ്, തിരിച്ചു വരുമ്പോൾ കരയുന്നു, കാരണം എനിക്ക് സമ്മാനം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പറയും, അവർക്കൊന്നും അറിയില്ല, നീ തന്നെയായിരുന്നു ഫസ്റ്റ്. ഒരു നിമിഷം, കുട്ടി തോറ്റതാണോ പ്രശ്നം? അതോ തോൽവി അംഗീകരിക്കാൻ നമ്മൾ അവനെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണോ പ്രശ്നം? ജീവിതം മുഴുവൻ ഒന്നാം സ്ഥാനം കിട്ടുമോ? ജോലിയിൽ, ബിസിനസ്സിൽ, ബന്ധങ്ങളിൽ ഒരിക്കലുമില്ല. ഒരു തോൽവി മനുഷ്യനെ വിനയമുള്ളവനാക്കും. ഒരു തോൽവി ക്ഷമ പഠിപ്പിക്കും. ഒരു തോൽവി വീണ്ടും എഴുന്നേൽക്കാൻ പഠിപ്പിക്കും. അതുകൊണ്ട് കുട്ടികളെ ജയിക്കാൻ മാത്രം പഠിപ്പിക്കരുത്, വീണാൽ എഴുന്നേൽക്കാനും പഠിപ്പിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു കുട്ടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, 500 ലൈക്ക്, മറ്റൊരാൾക്ക് 50 ലൈക്ക്. അവിടെ നിന്നാണ് താരതമ്യം തുടങ്ങുന്നത്. എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ലേ എന്ന ചിന്ത വളരുന്നു. അതുകൊണ്ട് കുട്ടിയോട് ഇടയ്ക്കെങ്കിലും പറയണം, മോനെ, ലൈക്കുകളുടെ എണ്ണം കൊണ്ടല്ല മനുഷ്യന്റെ വില തീരുമാനിക്കുന്നത്, ഫോളോവേഴ്സിന്റെ എണ്ണം കൊണ്ടല്ല വ്യക്തിത്വം അളക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന 4 മനുഷ്യരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇതും മൂല്യ വിദ്യാഭ്യാസമാണ്. നമ്മൾ പലപ്പോഴും പറയും, ഇന്നത്തെ കുട്ടികൾക്ക് സഹാനുഭൂതിയില്ല. പക്ഷേ സഹാനുഭൂതി എങ്ങനെ വരും? ഒരു ദിവസം വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് പനി. അമ്മ പറഞ്ഞു, ക്ഷീണമല്ലേ, വയ്യല്ലേ, ഇന്ന് ജോലി ചെയ്യണ്ട, ആദ്യം ഡോക്ടറെ കാണൂ. കുട്ടി അത് കാണുന്നു. അന്നവൻ പഠിക്കുന്നത് ആളുകളുടെ ജോലിയുടെ നിലവാരമല്ല പ്രധാനം, അവരെ മനുഷ്യരായി കാണണം എന്നതാണ്. ഒരു സുരക്ഷാ ജീവനക്കാരനെ കാണുമ്പോൾ നമ്മൾ ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നുണ്ടോ? ഒരു ശുചീകരണ തൊഴിലാളിയോട് നന്ദി പറയുന്നുണ്ടോ? ഒരു ഓട്ടോ ഡ്രൈവറോട് മാന്യമായി സംസാരിക്കുന്നുണ്ടോ? കുട്ടി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മൂല്യങ്ങൾ വലിയ പ്രസംഗങ്ങളിൽ നിന്നല്ല, ഇത്തരം ചെറിയ നിമിഷങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കർക്കിടകമാസമാണ്. രാമായണം വായിക്കുന്നു, രാമനെ ആരാധിക്കുന്നു. പക്ഷേ രാമായണം വായിച്ചു കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ കോപത്തോടെ സംസാരിച്ചാൽ

0: എന്താണ് പഠിക്കുന്നത്? രാമായണം വായിക്കണമെന്നല്ല, രാമനെപ്പോലെ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് അവൻ പഠിക്കേണ്ടത്. ലക്ഷ്മണന്റെ സഹോദരസ്നേഹം, ഭരതന്റെ ത്യാഗം, ഹനുമാന്റെ വിനയം, ഇവ കഥകളല്ല, ജീവിത പാഠങ്ങളാണ്. മഹാഭാരതവും അങ്ങനെ തന്നെയാണ്. കർണന്റെ ദാനശീലം, വിദുരന്റെ ജ്ഞാനം, ഓരോ കഥാപാത്രവും ഓരോ മൂല്യമാണ്. കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുക്കുമ്പോൾ യുദ്ധം മാത്രം പറയരുത്, ആ കഥാപാത്രങ്ങളുടെ ജീവിതവും പറയണം. അവസാനമായി ഒരു കാര്യം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നത് ഒരു പാഠപുസ്തകമല്ല, അത് ഒരു സിലബസുമല്ല, പരീക്ഷയിൽ എഴുതി വാങ്ങുന്ന മാർക്കുമല്ല, അത് വീട്ടിൽ അച്ഛൻ അമ്മയോട് സംസാരിക്കുന്ന രീതിയാണ്, അമ്മ അച്ഛനോട് പെരുമാറുന്ന രീതിയാണ്, അധ്യാപകൻ കുട്ടിയോട് സംസാരിക്കുന്ന ഭാഷയാണ്, ഒരു അപരിചിതനെ സഹായിക്കാൻ തോന്നുന്ന മനസ്സാണ്, തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം എന്ന് പറയാനുള്ള വിനയമാണ്, നന്ദി പറയാനുള്ള സംസ്കാരമാണ്, മറ്റൊരാളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന മനസ്സാണ്, അതിലുപരി ആരും കാണാത്തപ്പോഴും ശരിയായ കാര്യം ചെയ്യാനുള്ള മനസാക്ഷിയാണ്. അതാണ് മൂല്യം, അതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് കുട്ടികളെ മാറ്റണമെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് മാറാൻ തയ്യാറാവാം. കാരണം കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ട് വളരുന്നില്ല, നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് വളരുന്നത്.
1: വ്യക്തിത്വ വികാസത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് കോളേജ് ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ബിനി എം സംസാരിച്ചതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായ ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് തലവടി ജയചന്ദ്രൻ. കഥ അടിയറ വച്ച ഉടവാൾ.
2: കഥ ആരംഭിക്കുന്നു. ഉടവാൾ അടിയറ വെച്ച് അരിയിട്ട് ഉണങ്ങി പെരുമാൾ കുലം ഭരിച്ചിരുന്നു തിരുവിതാംകൂർ രാജധാനി. ആ രാജചരിത്ര താളിന്റെ ആ പൊന്നേടുകളിൽ നിന്നും ചാലിച്ചെടുത്ത ഒരു അധ്യായത്തിന് കഥാപ്രസംഗത്തിന്റെ പരിവേഷം ചാർത്താൻ ഞങ്ങൾ പരിശ്രമിക്കട്ടെ. അടിയറ വെച്ച ഉടവാൾ.

കന്യാകുമാരിക്ക് ഇതാ തെക്ക് പടിഞ്ഞാറുമാറി പ്രസിദ്ധമായ ശുശീന്ദ്രം ക്ഷേത്രം. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, അവിടെ ഒത്തിരി ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ട്. 300 നങ്കയെ തൊഴുവാൻ വേണ്ടി മാത്രമല്ല ആ ഭക്തജനങ്ങൾ ഇന്നവിടെ കൂടിയിരിക്കുന്നത്. ഈ വേണാട് ഭരിക്കുന്ന ബലരാമവർമ്മ തമ്പുരാൻ ഇന്ന് കാര്യവിചാരം ചെയ്യാൻ ഈ ക്ഷേത്രാങ്കണത്തിലെത്തും. അതിനൊരു പ്രത്യേക മണ്ഡപമുണ്ട്. ഇന്നും പതിവ് പോലെ അദ്ദേഹം നേരത്തെ എത്തിക്കഴിഞ്ഞു. പക്ഷേ മണ്ഡപത്തിലല്ല, ആ തിരുനടയിൽ കൈകൂപ്പി നിൽക്കുന്നു. ദേവിയുടെ മുന്നിൽ നമ്രശിരസ്കനായി കൈകൂപ്പി നിൽക്കുന്ന ബലരാമവർമ്മ തമ്പുരാൻ അറിയാതെ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കി. കാരണം ആരോ പാടുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കൗതുകം ജനിപ്പിക്കുന്നൊരു പെൺകുട്ടി അവൾ നിന്ന് പാടുകയാണ്.

0: സ്വർണത്തിന് സുഗന്ധം ലഭിച്ചതുപോലെ അതിമനോഹരിയായ ഒരു പെൺകുട്ടി നിന്ന് പാടുന്നു. ഇതാ ഭഗവത് ദർശനത്തിന് വേണ്ടി കൈകോപ്പി കണ്ണടച്ച് നിൽക്കുമായിരുന്നു എങ്കിലും ബലരാമറമ തമ്പുരാന്റെ കണ്ണും മനസ്സും എല്ലാം ദേവിയിലല്ല, ആ പെൺകുട്ടിയിൽ തന്നെയാണ്. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി. രാമനാമടം. ഈ ശബ്ദം കേട്ട് രാമനാമടത്ത് പിള്ള ഓടി വന്നു. അടിയന് മനസ്സിലായി, ദേ വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരി.
1: മഹാരാജാവ് തിരിഞ്ഞു നോക്കുമ്പോൾ
0: തിട്ടോലുമക്ഷികൾ, നല്ല പ്രകാശമുള്ള കണ്ണുകൾ, തിട്ടോലുമക്ഷികൾ പരന്നു നെറ്റിത്തടം ജട

അജാനുബാഹുവായ ഒരു മധ്യവയസ്കൻ നിൽക്കുന്നു. തമ്പുരാ, ഞാൻ കൊച്ചപ്പൻ തമ്പി, സേലത്ത് നിന്ന് വരികയാണ്. എന്നോടൊപ്പം നിന്ന് താളത്തിനൊപ്പം പാടുന്നത് എന്റെ സഹോദരിയാണ് അഭിരാമി. ജാതകവശാൽ അവൾക്ക് ഒത്തിരി പാപമുണ്ട്. അത് തീർക്കാനായി ഞങ്ങൾ പുണ്യക്ഷേത്രങ്ങളെല്ലാം പാടി നടക്കുകയാണ്, പാടി തീർക്കുകയാണ്. തമ്പി, ഒത്തിരി വളച്ചുകെട്ടില്ലാതെ പറയാമല്ലോ, ഞാൻ ഈ വേണാടിന്റെ രാജാവാണ്, അറിയാമേ. എനിക്ക് നിങ്ങളുടെ സഹോദരി അഭിരാമിയെ എന്റെ ഭാര്യയെ സ്വീകരിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം. അടിയന് സന്തോഷമാണ്, അടിയന് തൃപ്തിയായി. കാരണം എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ നിമിഷവും ജീവിക്കുന്നത്. ആ എനിക്ക് എന്റെ സഹോദരിക്ക് ഇതിൽ കൂടുതൽ ഒരു മഹാഭാഗ്യം ലഭിക്കാനില്ല. അടിയന് സന്തോഷമായി. പിന്നെ മഹാരാജൻ വിവാഹമാണ്. ആ വിവാഹം ദേവീക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച് നടക്കുമ്പോൾ ചില തീരുമാനമൊക്കെ വേണമല്ലോ. മനസ്സിലായില്ല, എന്താണ് തീരുമാനം? മരുമക്കത്തായം നടക്കുന്ന ഈ വേണാട്ടിൽ എന്റെ സഹോദരി അങ്ങയുടെ ഭാര്യയായി വരികയാണ്. നാളെ അവളും അവളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഈ പെരുവഴിയിലേക്ക് വലിച്ചെറിയപ്പെടരുത്. മനസ്സിലായില്ല? അതെ, മരുമക്കത്തായം നടക്കുന്ന ഈ തിരുവിതാംകൂറിൽ അങ്ങയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു സ്ഥാനം കാണുകയില്ല. അതിന് അടിയന് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങ് അവളെ ഭാര്യയെ സ്വീകരിക്കുന്നെങ്കിൽ എനിക്കൊരു പ്രതിജ്ഞ ചെയ്യണം. പറയൂ, എന്താണ് വേണ്ടത്? ഇവളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നാളെ ഈ വേണാടിന്റെ സിംഹാസനവും കിരീടവും നൽകണം. രാമനാമഠം വീണ്ടും എട്ടുവീട്ടി പിള്ളമാരിൽ പ്രമാണിയായ രാമനാമഠത്തിൽ പിള്ളയെ മഹാരാജാവ് വിളിച്ചു. എന്നും എട്ടുവീട്ടി പിള്ളമാരുടെ സഹായത്തോടുകൂടി സംരക്ഷണയിലാണ് അദ്ദേഹം ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്നത്. എട്ടുവീട്ടി പിള്ളമാർ ഓടി വന്നു. എന്താണ്, നിങ്ങൾ കേട്ടില്ലേ? ശേലത്തെ തമ്പി പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഉണ്ട് മഹാരാജൻ. കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനും തെറ്റിക്കാനുമല്ല ഞങ്ങൾ പറയുന്നത്. അങ്ങയുടെ സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി, ഈ നാടിന്റെ നല്ലതിനു വേണ്ടി അതാണ് ആവശ്യമെങ്കിൽ മരുമക്കത്തായം ഇതോടുകൂടി അവസാനിക്കട്ടെ. അങ്ങക്ക് ജനിക്കുന്ന മക്കൾക്ക് ഈ തിരുവിതാംകൂറിന്റെ രാജാധികാരം നൽകാം. ആ കരാർ സമ്മതിച്ച് പള്ളിക്കെട്ട് ആർഭാടപൂർവം സമാപിച്ചു. പട്ടമഹിഷിയായി തന്റെ രാജ്ഞിയായി അഭിരാമിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം രാജകീയമായ ഒരു പേര് നൽകി, കൃഷ്ണത്തമ്മ.

0: കൃഷ്ണത്തമ്മയെ അന്തപുരത്തിലേക്ക് അനയിക്കുമ്പോൾ ഒരു 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ബാലൻ ഓടി വന്ന് അവരുടെ കെട്ടിപ്പിടിച്ചു. മാമാ, ഇതാരാണ്?
1: മകരജൻ.
0: ഈ ബാലൻ?
1: കൃഷ്ണത്തമ്മയെ,
0: ഇവൻ എന്റെ ശേഷകാരനാണ്. എനിക്ക് ഒരു സഹോദരിയേ ഉള്ളൂ, അംബിയ. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കിളിമാനൂർ കോയിക്കലെ തമ്പുരാനാണ്. അവരുടെ മകനാണിത്, മാർത്താണ്ഡൻ. അവൻ എന്റെ കൂടാണ്, കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. അവൻ വൃത്തിയാണ്. എന്റെ ഈ വിരസമായ ചില നിമിഷങ്ങളിൽ എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം ഇവന്റെ സാമീപ്യമാണ്. കൃഷ്ണത്തമ്മ ആ ബാലന്റെ നിറകെ തലോടി. സ്നേഹമുള്ളവരെ, കാലമാർക്ക് വേണ്ടിയും കാത്തുനിന്നില്ല. മകരപഞ്ചമികൾ അനവധി അനവധി കഴിഞ്ഞുപോയി. ഇതാ വേമ്പടി കോയിക്കൽ കൊട്ടാരം സനാതമായി. കൃഷ്ണത്തമ്മയ്ക്ക് ബലരാമവർമ്മ തമ്പുരാനിൽ 3 മക്കൾ ജനിച്ചു. മൂത്തവൻ

അമ്മയ്ക്ക് ബലരാമവർമ്മ തമ്പുരാനിൽ മൂന്ന് മക്കൾ ജനിച്ചു. മൂത്തവൻ പപ്പുത്തമ്പി, ഇളയവൻ രാമൻ തമ്പി. എല്ലാവരുടെയും ഓമനയായി, കണ്ണിലുണ്ണിയായി ഒരു പെൺകുഞ്ഞു ജനിച്ചു, ഉമ്മിണിത്തങ്ക. തങ്ക വേണാടിന്റെ സ്വപ്നമാണ്. ഇതാ തിരുമുറ്റത്ത് നോക്കൂ, മൂന്ന് രാജകുമാരന്മാരും ഒരു പെൺകുട്ടിയും ഓടിക്കളിക്കുന്നു. ആരുടെ കണ്ണിലും കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ച ഉമ്മിണി.

ചോദിക്കും. മാർത്താണ്ഡനും ഉമ്മിണിത്തങ്കയും എപ്പോഴും അവർ തന്നെ ഒന്നിച്ചൊന്നിച്ച് ആ പൂന്തോട്ടത്തിൽ കാണും. എന്താവശ്യം വന്നാലും പപ്പുത്തമ്പിയും രാമൻ തമ്പിയും പറയും, വേണ്ട വേണ്ട വേണ്ട, നീ ഞങ്ങളുടെ കൂടെ കൂടണ്ട, നീ അവൻ്റെ അടുക്കെ പോയാൽ മതി, നീ മാർത്താണ്ഡന്റെ പെണ്ണാണ്, മാർത്താണ്ഡന്റെ പെണ്ണാണ്. ശരിയാണ്, മാർത്താണ്ഡന്റെ പെണ്ണാണെന്നുള്ള ആ ഓർമ്മ ഇവർ പറഞ്ഞു പറഞ്ഞ് അവളുടെ മനസ്സിലും അങ്ങനെ നിറഞ്ഞു നിന്നു. ഒരു ദിവസം മാർത്താണ്ഡനും ഉമ്മിണിത്തങ്കയും കൂടെ ഇതാ ആ ചെമ്പകമരത്തിന്റെ ചുവട്ടിലെത്തി. മാർത്താണ്ഡ, ഞാനൊരു സമ്മാനമേകാം. എന്താ സമ്മാനം? ഏ, എന്ത് കിട്ടിയാലും ഞാൻ നിനക്കല്ലേ തരുന്നേ, നിന്റെ സമ്മാനം എന്തോ അത് എനിക്ക് തരുമോ? തരാം. അമരക്കൊമ്പിന്റെ തണ്ടിന്ന

എന്താ സമ്മാനം? ഒരു ചക്കരയുമ്പ. ദേ ആ ചമ്പകമരത്തിലെ പൂ കണ്ടോ, ആ പൂ എനിക്ക് പറിച്ചു കൊണ്ടു തന്നാൽ ഒരു ചക്കരയുമ്പ തരാം. ചക്കരയുമ്പ എന്ന് കേട്ടപ്പോൾ കൊതിയോടുകൂടി അവൻ ഓടിച്ചെന്ന് ഉത്തരീയ മടത്ത് കെട്ടി ചമ്പകമരത്തിൽ ചാടിക്കേറി. മരം കയറാൻ അറിയാൻ മേലാത്ത മാർത്താണ്ഡൻ ആ ചമ്പകപ്പൂവിന് അരികിൽ ചെന്നപ്പോൾ ആ പൂ ഞെട്ടറ്റ് നിലത്ത് വീണു. കൂടെ ചാടി മാർത്താണ്ഡൻ ആ പൂ എടുക്കുമ്പോൾ തൊട്ടുപോകരുത്. ഏ നിൽക്കുന്നു പപ്പു തമ്പി, ഡാ ഞാൻ എഴുതിട്ട പൂവാണത്. അല്ല, അത് ഞാൻ ഈ മരത്തിൽ കയറി പറിച്ചതാണ്. എന്തിനും അറിയുമോ? തങ്കയ്ക്ക് കൊടുക്കാൻ. അത് കൊടുത്താൽ തങ്ക എനിക്കൊരു സമ്മാനം തരും. നിന്റെ സമ്മാനം, എന്ത് സമ്മാനം കിട്ടിയാലും എന്ത് കിട്ടിയാലും ഈ കൊട്ടാര മുറ്റത്ത് ഒരേ ഒരു ശബ്ദം മാത്രം, മാർത്താണ്ഡൻ യുവരാജാവ് മാർത്താണ്ഡൻ അല്ല, നീയല്ല, ഞങ്ങളാണ്. ഞങ്ങളാണ് ഈ രാജ്യത്ത് വരുത്. നിനക്കറിയുമോ, നീ അങ്ങ് കിളിമാനൂരുകാരനാണ്. ഈ വേമ്പടിക്കോട്ട കൊട്ടാരം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ. ആ പൂ താഴെ ഇടാൻ മാർത്താണ്ഡൻ പൂ ഇട്ടില്ല. ടപ്പുത്തമ്പിയും രാമൻ തമ്പിയും കൂടെ മാർത്താണ്ഡ ഉറമയാതെ കഠിനമായി മർദ്ദിക്കുന്നു. മർദ്ദനം പറ്റി സഹിക്കറിയാതെ അയ്യോ ഒന്ന് നിലവിളിക്കുന്ന മാർത്താണ്ഡന്റെ ശബ്ദം കേട്ട് ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു, അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു എന്ന് കേട്ടപ്പോൾ പൂ നിലത്തിട്ട് മാർത്താണ്ഡൻ ഓടി, പപ്പു തമ്പി രാമൻ തമ്പി ഓടി, ആ പെണ്ണ് നിന്ന് ചിരിച്ചു കൊള്ളാ. രണ്ട് സഹോദരന്മാരെയും ഇതാ വീരനായ ഒരു രാജകുമാരനെ ഞാൻ വിട്ടിയാക്കിയിരിക്കുന്നു. ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആ മനസ്സിൽ സ്പർദ്ധ വലുതാക്കി, അധികാരത്തിന്റെ ദുർമോഹം മനസ്സിൽ വലുതാക്കിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടും കാലം മുന്നോട്ട് നീങ്ങി. അധികാരം കഴിഞ്ഞില്ല. ഇതാ ആ തെരുവീതി വിജനമാണ്. കലപിലെ ശബ്ദം കൂട്ടുന്ന അഗ്രഹാര തെരുവ് പോലും മൂകമാണ്. കാരണം ആ സത്യം വിളിച്ചു പറഞ്ഞു. വേണാട് ഭരിച്ചിരുന്ന ബലരാമവർമ്മ തമ്പുരാൻ നാടുനീങ്ങി. അവിടെ ഇരുന്ന കിരീടം എടുത്ത തലയെ വെച്ചുകൊണ്ട് ഞാനാണ് ഈ രാജ്യത്തിന്റെ യുവരാജാവെന്ന് പറഞ്ഞ് മാർത്താണ്ഡവർമ്മ 6.5 യോഗക്കാരോടൊപ്പം അധികാരത്തിലേറി. പപ്പു തമ്പിയും രാമൻ തമ്പിയും എട്ടുവീട്ടി പിള്ളമാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതാ വേണാടിന്റെ തെരുവീതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾ നീണ്ടു നിന്നു. എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. സ്നേഹമുള്ളവരെ പകൽ

മാർത്താണ്ഡവർമ്മയും ആറര യോഗക്കാരും രാജസൈന്യവും സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നെങ്കിലും ഇല്ല ഇല്ല ഇല്ല. നേരം പുലരുമ്പോഴൊക്കെ അനേകം അനേകം കബന്ധങ്ങളും രക്തപ്പുഴയും ആ രാജവീതിയുടെ ഇരുവശങ്ങളിൽ ഒഴുകി. എങ്ങും ദീനരോധനം മാത്രം. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരുടെ ദുഃഖത്തിന്റെ കഥ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഇഞ്ചു കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ എല്ലാം കൊണ്ടും ആ രാജവീതി ഭീഭത്സമായി തീരുന്ന ആ നിമിഷത്തിൽ സ്നേഹമുള്ളവരെ എട്ടുവിട്ടി വിട്ടുള്ളവരുടെ ചതിയെ ഭയന്ന്, പപ്പുത്തമ്മിന്റെയും രാമൻ തമ്പിയുടെയും വാളിന്റെ മൂർച്ഛയെ ഭയന്ന് തിരുവിതാംകൂറിന്റെ യുവരാജാവ് മാർത്താണ്ഡവർമ്മ വേഷപ്രച്ഛന്നനായി ഓടിമറിഞ്ഞു. ദിവസങ്ങൾ നീങ്ങി. തങ്ങളുടെ രാജാവിനെ കാണാനില്ല, തങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകാനുള്ള യുവരാജാവിനെ കാണാനില്ല. നാട്ടുകാരെല്ലാം തിരക്കുന്നു. അവസാനം പപ്പുത്തമ്പിയും രാമൻ തമ്പിയും വേണാടിന്റെ രാജാധികാരം പിടിച്ചെടുത്തുകൊണ്ട് വേമ്പടിക്കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ രാജാവിന് ഞങ്ങൾ കൊന്നു നെയ്യാറിലെറിഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ അങ്ങ് അന്തപുരത്തിൻ്റെ ഇരുന്നൊരു പെണ്ണ് തേങ്ങിക്കരഞ്ഞു. മണിത്തങ്ക, തന്റെ കളിത്തോഴൻ, തന്റെ കളിക്കൂട്ടുകാരൻ, ഒരു പൂ കിട്ടിയാൽ എനിക്ക് നൽകുന്ന ആ ബാല്യത്തിൽ നിന്നും വളർന്നു വന്ന് ഇന്ന് ജീവിതത്തിൽ എന്റെ പങ്കാളിയായി ആരുടെ മടി തലവെച്ച് ജീവിതാവസാനം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ മനുഷ്യന് എന്റെ സഹോദരന്മാർ തന്നെ എന്നിൽ നിന്നും അകറ്റിയിരിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാകരുത്. എന്റെ കൈക്കുമ്പിൾ നീട്ടിക്കൊണ്ട് ഇരണിയിൽ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഉമ്മിണിത്തങ്ക. ഉമ്മിണിത്തങ്ക നീട്ടിയ കൈക്കുമ്പിളിലേക്ക് പൂജാരി ഒരു ഇലക്കീറിൽ പ്രസാദം നൽകി. ആ പ്രസാദം കൈ കിട്ടിയ ഉമ്മിണിത്തങ്ക ഒരു നിമിഷം നോക്കി, അവൾ അറിയാതെ ഞെട്ടി. കാരണം ആ പ്രസാദത്തിനുള്ളിൽ ഒരു കത്തിരിക്കുന്നു. ആ പ്രസാദവും മാറോടടുക്കി പിടിച്ച പെണ്ണ് ഓടിച്ചെന്ന് അന്തപുരത്തിൽ കയറി വാതടച്ചു. ആ കത്ത് തുറന്നു. കരളിന്റെ കരളായി ഞാൻ കാത്തുപോരും കനകക്കിനാവിന്റെ

വേവിടിച്ച രാത്രി. വേണാടിന്റെ തെരുവീതിയിൽ പപ്പുത്തമ്പിയുടെയും രാമൻ തമ്പിയുടെയും നേതൃത്വത്തിൽ ആഭാസന്മാർ അഴിഞ്ഞാടി. ഇതാ സാമൂഹ്യ ദ്രോഹികൾ കുംഭകോണം നടത്തുന്ന ആ തെരുവീഥികളിൽ കൊലപാതകവും കൊള്ളയും കൊള്ളിവയ്പ്പും നടത്തി ഒരു അരാജകത്വം തന്നെ സൃഷ്ടിക്കുന്നു.

ഞാൻ ഒരു കൈനോട്ടക്കാരന്റെ വേഷത്തിൽ നാളെ ഈ ക്ഷേത്രത്തിൽ വരും. തങ്കേ, ഞാൻ മരിച്ചിട്ടില്ല, എന്നെ അവർ കൊന്നിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു. കാരണം എനിക്ക് നിന്നെ കാണാനുള്ള മോഹം എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ മരണം മുന്നിൽ കണ്ടിട്ടും വേഷപ്രച്ഛന്നനായി ഈ ക്ഷേത്രത്തിന്റെ ജീവൻ തിരിക്കാം. നീ നാളെ വരണം. അത് കേട്ട് പിറ്റേ ദിവസം തന്നെ അച്ഛൻ തന്റെ പിറന്നാളിനൊടുക്കാൻ വാങ്ങിത്തന്ന പച്ചോല പട്ടും ധരിച്ച് അഞ്ജനും കൊണ്ട് കണ്ണെഴുതിയ പെണ്ണ് ക്ഷേത്രത്തിലെത്തി. കോടാങ്കിട വേഷം കെട്ടി നീന്താ മാർത്താന്റെ ഓർമ്മയും കൂട്ടി അന്തപുരത്തിൽ വന്ന് വാതറച്ചു. മാർത്താന്റെ ഓർമ്മേ, ഇത് നിങ്ങളുടെ ശത്രുക്കളുടെ വീടാണ്. ഇത് അപ്പുത്തമ്പിയുടെയും രാമന്തമ്പിയുടെയും വീടാണ്. മരണം ഏത് സമയത്തും നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഈ ഇത്രയും ദുർഘടമുണ്ടായിട്ട് നിങ്ങൾ എന്തിന് ഈ വീട്ടിൽ വന്നു? ഈ മരണത്തിന്റെ ഗൃഹത്തിലേക്ക് എന്തിനു നിങ്ങൾ വന്നു? നിന്നെ കാണാൻ, എന്റെ തങ്കയെ കാണാൻ. തങ്കേ, എനിക്ക് സമാധാനം മതി. എനിക്ക് രാജ്യം വേണ്ട, ചെങ്കോല് വേണ്ട, കിരീടം വേണ്ട, ഉടവാള് വേണ്ട. എനിക്ക് നിന്റെ മനസ്സ്, നിന്റെ ജീവിതം, അതിന്റെ സിംഹാസനം, ആ കിരീടവും മതി. നീ മാത്രം മതി, വരൂ, നമുക്ക് എന്തെങ്കിലും പോയി ജീവിക്കാം. ഉന്മാദ ഹർഷത്തിന് ഒത്തിരി ഒത്തിരി നിമിഷങ്ങൾ കിന്നാരം പലവരും ചൊല്ലി ചൊല്ലി കടന്നു പോകുമ്പോൾ ആ വാതിലൊരു തട്ടി വിളിച്ചു, തങ്കേ, തങ്കേ, ഈ വാതിൽ തുറക്കാൻ, ഈ വാതിൽ തുറക്കാൻ. പപ്പുത്തമ്പിയും രാമൻ തമ്പിയും ഇതാ അന്തപുരത്തിലെത്തിയിരിക്കുന്നു. രാജകിങ്കരന്മാർ ചാരന്മാർ അറിയിച്ചു, അങ്ങയുടെ സഹോദരിയുടെ പടപ്പറയിൽ നിങ്ങളുടെ ശത്രു മാർത്താണ്ഡനുണ്ട്. പപ്പുത്തമ്പിയും രാമൻ തമ്പിയും സൈന്യങ്ങളെയും കൂട്ടി കൊട്ടാരം വളഞ്ഞു കഴിഞ്ഞു. ഇല്ല, അവൾ ആ വാതിൽ തുറന്നില്ല. തുറക്കില്ലടാ, എടാ നമ്മുടെ സഹോദരിയാണെങ്കിലും അവളീ വാതിൽ തുറക്കില്ലടാ. രാമ, തുറക്കണോ വാതിൽ? ചേട്ടന്റെ വാക്ക് കേട്ട് രാമൻ തമ്പി രണ്ടു ചുവട് പുറകോട്ട് മാറി ആ വാതിൽ മലർക്ക തുറന്നു. ആ തുറന്ന വാതിലിലൂടെ നോക്കി ഇപ്പം പപ്പുത്തമ്പി അറിയാതെ ഞെട്ടി. ഏ, അതെ, ഊരിയ വാൾ, ഉടവാൾ ഊരി ഉയർത്തി പിടിച്ച് മാർത്താണ്ഡനെ പിന്നിലാക്കി നിൽക്കുന്നു. ഉമ്മണിത്തങ്ക, നീ ആരാണ്?

0: ആരാണ്? ഞാൻ ആരാണെന്നല്ലേ? എന്റെ സഹോദരന്മാർ എന്നോട് ചോദിക്കുന്നു. എന്റെ കാലിൽ ഒരു മുള്ള് കൊണ്ടാൽ എന്നേക്കാൾ നോവുന്ന, ഒരു പനി വന്നാൽ എന്നോടൊപ്പം ഇരുന്ന് ശുശ്രൂഷിക്കുന്ന, മുഖമെന്ന് വാടിയാൽ കാരണം തിരക്കുന്ന എന്റെ അണ്ണന്മാര്, ഞാൻ ആരാണെന്ന് തിരക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ് ഉമ്മിണിത്തങ്ക. നിനക്ക് ഈ രാജ്യകാര്യങ്ങളിൽ, ഈ കൊട്ടാര കാര്യങ്ങളിൽ നിനക്കെന്താ?
1: അത് ശരി ഉണ്ട്. ഈ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ?
0: അറിയാം. നമ്മുടെ ശത്രു. ഇവൻ നമ്മുടെ ശത്രുവാണ്,
1: മരിക്കേണ്ടവനാണ്.
0: അല്ല,
1: ഓരോരോ കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ, നീ മാർത്താണ്ഡന്റെ പെണ്ണാണ് മാറി അവന്റെ അടുക്കൽ പോടി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളിയും, മാർത്താണ്ഡന്റെ പെണ്ണാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച എന്റെ അണ്ണന്മാരെ, ശത്രുവല്ല ഇതെന്റെ ഭർത്താവാണ്. ഞാൻ വിളിച്ചിട്ടാണ് എന്റെ ഭർത്താവ് ഈ മുറിയിൽ വന്നത്. ആരും ഒന്നും പറയില്ല.
0: നിങ്ങളെ അധികാര ദാഹം, സാമ്രാജ്യ മോഹം ഭ്രാന്തന്മാരാക്കിയിരിക്കുന്നു, അന്ധന്മാരാക്കിയിരിക്കുന്നു. പക്ഷെ ഞാനതല്ല. ഒരു കാര്യം ഞാൻ പറയാം. വേമ്പടി കോയിക്കലിന്റെ തിരുമുറ്റത്ത് ആയുധമെടുത്ത് ആടിയത്, അടലാടി പഠിച്ചത് ഞാനും നിങ്ങൾ മൂവരും ഒന്നിച്ചാണ്. ഈ കയ്യിൽ കാണുന്നത് അഴമ്പ് ഉറുമി പിടിച്ചതാണ്, ഒലക്ക പിടിച്ചതല്ല. എന്റെ വാക്കുകളെ നിഖരിച്ചുകൊണ്ട് എന്റെ മാർത്താണ്ഡന്റെ നേരെ ആയുധമെടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഒരടി മുന്നോട്ട് വരരുത്. മുന്നോട്ട് വന്നാൽ സഹോദരനാണെന്ന് കാണുന്നില്ല, ആ കഴുത്തറുത്ത് ഞാൻ പുറത്തെറിയും.
1: രാമാ, ഒരു സഹോദരിയല്ലടാ, ശത്രുവിന് നമ്മെ ഒറ്റെടുക്കാമെന്ന വിഷപ്പാമ്പാണ്. ഒരു വിഷമാണ്, കൊല്ലടാ അവളെ,
0: കൊല്ലുക. പപ്പുത്തമ്പിൾ ആജ്ഞ ലഭിച്ച രാമൻ തമ്പി ഉറയിൽ നിന്നും വാൾ വലിച്ചൂരി ഓങ്ങുമ്പോൾ, മക്കളെ കൊല്ലരുത്,
1: കൊല്ലരുത്, അവളെ കൊല്ലരുത്.
0: പിന്നോക്കുമ്പോൾ ദേ നിൽക്കുന്നു കൃഷ്ണത്തമ്മ, വേമ്പടിക്കൊയക്കിലെ രാജ്ഞി കൃഷ്ണത്തമ്മ,
1: ബലരാമർമ്മ തമ്പുരാന്റെ ഭാര്യ, പപ്പുത്തമ്പിയുടെ രാമൻ തമ്പിയുടെയും ഉമ്മിണിത്തങ്കയുടെയും അമ്മ.
0: കുനിഞ്ഞ ശിരസുമായി രാമൻ തമ്പിയുടെ വാളിന് കീഴിൽ നിൽക്കുന്നു മോനെ, ഈ കഴുത്ത് വെട്ടിക്കള. കാരണം നിങ്ങളുടെ മൂന്ന് പേരെയും പ്രസവിച്ചുള്ള ആ പാപത്തിന് ശിക്ഷ എന്നെ കൊല്ലേ. ഇവനെ, മാർത്താണ്ഡനെ, എന്റെ മകനെ പോലെ, എന്റെ മകനെക്കാൾ തിരിച്ചു സ്നേഹിച്ചവൻ ഞാൻ, ആ തെറ്റിന് എന്നെ കൊല്ലടാ, എന്നെ കൊല്ല്. എന്തിനു നിരപരാധിയായി ആ പെണ്ണിനെ കൊല്ലുന്നു? എന്തിനവളെ കൊല്ലുന്നത്?
2: ഈ സമയം രാമൻ തമ്പിയുടെ കയ്യിൽ നിന്നും ഉമ്മിണിത്തങ്കയെ കൊല്ലാൻ ഉയർത്തിയ വാളിന്റെ കീഴിൽ അമ്മ കുനിഞ്ഞ ശിരസുമായി നിൽക്കുന്ന കണ്ടപ്പോൾ ആ വാള് നിലത്തു വീണു.

കുനിഞ്ഞ ശിരസ്സുമായി പപ്പത്തമ്പി രാമത്തമ്പി സേവകരുമായി പോയി കൃഷ്ണത്തമ്പി വന്ന് രാമൻ തമ്പിയുടെ കയ്യിൽ നിന്ന് വീണ വാൾ കയ്യിലെടുത്തു. മാർത്താണ്ട, നീ എന്റെ മകൻ തന്നെയാടാ. നിങ്ങളുടെ ശരീരം ആരുടെ ശരീരം വേദനിച്ചാലും ഈ അമ്മയുടെ ഹൃദയത്തിനാണെന്ന് രേക്കുന്നത്. സാർ വിളിപ്പിക്കോളൂ. എടാ മാർത്താണ്ട, ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട്, ഒരു പെണ്ണിനെ കാണാനുള്ള കൊതിയോട് ശത്രുത്തിന്റെ പാളയത്തിലേക്ക് ഒരായുധം പോയി ഇല്ലാതെ കടന്നു വന്ന നീ ഒരു വിഡ്ഢിയാണ്. വിഡ്ഢി, ഇതോ ഇത് പിടിക്കൂ, പോകൂ, പൊയ്ക്കോളൂ. എന്റെ മക്കളുടെ കണ്ണിൽ പെടാതെ എവിടെങ്കിലും പോയി രക്ഷപ്പെടൂ. മാർത്താണ്ഡ കുനിഞ്ഞ ശിരസ്സുമായി ആ വാളുമേന്തി ഒരു നിമിഷം തിരിഞ്ഞു നോക്കി ചേന്നിക്കുന്ന ഉമ്മിനി തങ്ക. തങ്കേ, ഞാൻ വരും. മാർത്താണ്ഡ പറമേം എവിടെയോ പോയി മറഞ്ഞു. ദിവസങ്ങൾ മാസങ്ങൾ അനവധി നീങ്ങി. ഒരറിവുമില്ലാരെക്കുറിച്ചും എങ്ങും. പക്ഷേ മാങ്കോയിക്കൽ കുറുപ്പിന്റെ കുടുംബത്തിലെത്തിയ മാർത്താണ്ഡവർമ്മയെ മാങ്കോയിക്കൽ കുറുപ്പ് ഒരു ബ്രാഹ്മണന് പരിചയപ്പെടുത്തി കൊടുത്തു. രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ പാണ്ഡിപ്പടയും മാങ്കോയിക്കൽ കുറുപ്പിന്റെ സൈന്യവും എല്ലാമായി ഒത്തുചേർന്ന് തിരുവിതാംകൂറിൽ ഇതാ കളിപ്പാങ്കുളത്ത് വന്ന് ഒരു സംഖേതം സൃഷ്ടിച്ചു. ആ പഴപ്പാളയത്തിലിരുന്നു കൊണ്ട് തിരുവിതാംകൂറിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഭരണം നടത്തുന്നു. ദിവസങ്ങളും മാസങ്ങളും നീങ്ങിയ ഒരു പേപിടിച്ച രാത്രി, ഒരു നിശബ്ദ രാത്രി, ഒരു നീല രാത്രി, ഒരു നിശബ്ദ രാ

രാമയ്യൻ ദളവയുടെ ചതി മനസ്സിലാക്കാതെ മാർത്താണ്ഡവർമ്മയെ കൊല്ലാനുള്ള ആഗ്രഹത്തോടുകൂടി ഓടി പഞ്ചവങ്കാട്ടിലെത്തിയ രാമൻ തമ്പി പിന്നിൽ നിന്നുള്ള ചതിപ്രയോഗത്തിൽ വെട്ടേറ്റ് നിലത്ത് വീണു. ഇഴഞ്ഞ കുതിരപ്പുറത്ത് കയറിയ രാമൻ തമ്പിയെ വഹിച്ചുകൊണ്ട് നന്ദിയുള്ള അമൃഗം വേമ്പടി കൊയ്ക്കൽ കൊട്ടാരത്തിന്റെ തിരുമുറ്റത്തെത്തി. പപ്പുത്തമ്പി ഓടിച്ചുണ്ടെ തന്റെ അനിയൻ വെട്ടേറ്റ് കിടക്കുന്നു. ചതിച്ചു ചതിച്ചു ചേട്ടാ, നമ്മളെ ചതിച്ചു, മറ്റാരുമല്ല അവൾ, നമ്മുടെ നേർപ്പങ്ങൾ, അവളാണ് തന്നെ ചതിച്ചത്. ഇവിടുത്തെ രഹസ്യങ്ങൾ മുഴുവൻ ശത്രുപാളയത്തിലേക്ക് പറഞ്ഞുവിട്ട ഇവളാണ് ഞങ്ങളെ ചതിച്ചത്. ആ ശരീരത്തിന്റെ ചലനം നിലച്ചപ്പോൾ കൃഷ്ണത്തമ്മ ഒഴിവൻ, എന്റെ മോനെ രാവാ, അമ്മ തൊട്ടു പോരുത്, നിങ്ങൾ ഞങ്ങൾ അമ്മയല്ല, നിങ്ങളാണ് ഞങ്ങളെ പ്രസവിച്ചെന്ന് പറയുന്നത് പോലും എനിക്ക് അപമാനമായി തോന്നുന്നു. കാരണം ശത്രുവിന് സ്വന്തം മക്കളെ ഒറ്റുകൊടുത്ത സ്ത്രീയാണ് നിങ്ങൾ. മകൾക്ക് രാജപദവി മഹാറാണി പട്ടത്തിനും വേണ്ടി സ്വന്തം ആ മക്കളെ കൊലക്കി കൊടുത്ത പാപിയാണ്. മാറിനിക്കേ, എന്റെ അനുജന്റെ ശരീരത്തെ പോലും തൊട്ട അശുദ്ധമാക്കരുത്, മാറിനിക്കേ. സഹോദരന്റെ ശരീരം അടക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് നില്ലാതെ പപ്പുത്തമ്പി പോയി. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയം വേമ്പടി കോയിക്കൽ കൊട്ടാരത്തിന്റെ ആ ആടുന്ന മഞ്ചത്തിൽ ഉച്ച ഉറക്കത്തിന് ശേഷം അല്പം മയക്കത്തിലാണ് മാർത്താണ്ഡവർമ്മ. ആരും കാണാതെ പപ്പുത്തമ്പി ആ മണിയറയിൽ പ്രവേശിച്ചു. ആടുന്ന മഞ്ചത്തിൽ മാർത്താണ്ഡൻ നല്ലുറക്കമാണ്, മറ്റൊന്നും ആലോചിച്ചില്ല. അരയിൽ നിന്നും വാളൂരി ഉറങ്ങിക്കിടന്ന് മഞ്ചത്തിൽ ആടുന്ന മാർത്താണ്ഡന്റെ ശിരസിനെ ലക്ഷ്യമാക്കി ആഞ്ഞു വെട്ടി. പക്ഷേ ആ വെട്ട് മാർത്താണ്ഡനേറ്റില്ല, മഞ്ചത്തിൽ വാളുടക്കി ശ്രീപത്മനാഭൻ രക്ഷിച്ചു. ശബ്ദം കേട്ടുണർന്ന മാർത്താണ്ഡവർമ്മ കഠാര വലിച്ചൂരി പപ്പുത്തമ്മയുടെ വയറ്റിൽ ആഞ്ഞു കുത്തി. ഇടഞ്ഞു വീണ് പപ്പുത്തമ്പി മരിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ ഒരു നിമിഷം നോക്കി. പപ്പുത്തമ്പി അച്ഛന്റെ അവകാശം പറഞ്ഞ് തിരുവിതാംകൂർ ഭരിക്കാൻ വന്ന യോഗ്യൻ. ആ ചവിട്ടുകൊണ്ട് തെറിച്ചു വീണ പപ്പുത്തമ്പിയുടെ ശരീരം അറിയാതെ അറിയാതെ ഉരുണ്ടി എന്ന് ആ സിംഹാസനത്തിന്റെ മുന്നിൽ നിശ്ചലമായി. പടിവാതുക്കൽ പള്ളി

0: വേമ്പിളിക്കോയ്ക്കൽ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ മരിച്ചു മരവിച്ചു കിടക്കുന്നു കൃഷ്ണത്തമ്മ. മക്കളുടെ സഹാരം കേട്ട് എല്ലാം തന്റെ മുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്നത് കണ്ട് തന്റെ മക്കളുടെ മരണവും അശവസരങ്ങളും കേട്ട് ഹൃദയം പൊട്ടി മരിച്ച് മരവിച്ചു കിടക്കുന്നു കൃഷ്ണത്തമ്മ. അരികിലിരുന്ന് കണ്ണീർ വറ്റുവോളം കരഞ്ഞു തീർക്കുന്നു ഉമ്മിണിത്തങ്ക. ഈ സമയത്ത് ഇതാ പടിവാതുക്കൽ ഒരു പല്ലക്ക് വന്ന് നിന്നു. ആ പല്ലക്കിൽ നിന്നും ഇറങ്ങി വരുന്നു സർവാഡംബര വിഭൂഷിതനായി ചെങ്കോലും കിരീടും ധരിച്ച് ആഡംബരപൂർവ്വം ഇറങ്ങി വരുന്നു ആ പഴജനങ്ങളോടൊപ്പം മാർത്താണ്ഡവർമ്മ, രാജാതിരാജ മാർത്താണ്ഡവർമ്മ. തങ്കേ, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വരുമെന്ന് പറഞ്ഞു ഞാൻ ഇതാ വന്നു നിന്നെ കൊണ്ടുപോകാൻ. വരൂ, നിനക്ക് പകമ്പടി സേവിക്കാനാണ് ഈ സേവകരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം.
1: എന്തിന്?
0: എന്റെ റാണിയായി ഇല്ല, ഈ കിടക്കുന്ന സ്ത്രീയെ നീ അറിയുമോ? എന്റെ അമ്മ സഹോദരന്മാരെ കൊന്ന ദുഃഖത്തിന് ഹൃദയം പൊട്ടി മരിച്ച അമ്മ. ആ അമ്മയും എന്റെ സഹോദരന്മാരും മരിച്ചു മരവിച്ചു വീണ കറുത്ത ചോര പിടിച്ച് കട്ട പിടിച്ച ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാനില്ല, ഞാൻ വരുന്നില്ല. ഇല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അല്ല, പണ്ട് നീ എന്റെ മുന്നിൽ വരുമ്പോ കലപ്പക്കൂട്ടും ചന്ദനവും പറക്കുമായിരുന്നു. ഇന്ന് നീ അടുക്ക വരുമ്പോ കശാപ്പ് കടക്കാരന്റെ ഗന്ധമാണ്. നിനക്ക് അധികാരത്തിന് വേണ്ടി നാളെ നീ എന്നെയും കൊല്ലും. പോകൂ, എന്റെ മുന്നീട് പോകൂ, ഞാൻ നിന്നെ ശപിക്കുകയാണ്. നിന്നോടൊപ്പം ഈ സിംഹാസനവും കിരീടവും ഈ വംശവും അന്യം നിന്ന് പോട്ടെ. എന്നെ ശപിച്ചോ? എന്നെ ശപിച്ചത് എന്തിന്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ല, ഉമ്മിണിത്തങ്ക ഓടിച്ചെന്ന ചുമരുകളിലൊക്കെ തലയിട്ട് അടിക്കുന്നു, അമ്മയുടെ എരിയിച്ചെന്ന തറയിൽ തലയടിക്കുന്നു. ഇല്ല, തങ്കയ്ക്ക് നീ ജീവിതം വേണ്ട. ഈ തങ്കയാണ് ഇതിനെല്ലാം കാരണം.

എന്റെ ചേട്ടന്മാരെ കൊന്നതമ്മയെ കൊന്നതെല്ലാം ഞാനാണെങ്കിൽ എനിക്ക് ജീവിതം വേണ്ട. നാക്ക് വലിച്ചു പിഴുത് കടിച്ചു മുറിച്ച് മാർത്താണ്ഡന്റെ നേരെ വലിച്ചെറിഞ്ഞു മാർത്താണ്ഡ നിന്നെ ശവിച്ചതാക്കാണു. മാർത്താണ്ഡ വർമ്മ ഓടി വന്ന് മണിത്തങ്കെ തങ്ങിയെടുത്തു. തങ്കെ, എന്ത് അവിവേകമാണ് നീ കാണിച്ചത്? മാർത്താണ്ഡ വർമ്മ ആ മുഖം തന്റെ ശരീരത്തോടടുപ്പിക്കുമ്പോൾ നാവ് പിഴുത ഒരു രക്തയക്ഷീരൂപം

0: ഒരു യക്ഷിയുടെ രൂപം കണ്ടു. മാർത്താണ്ഡവർമ്മ ഇതാ കുനിഞ്ഞ ശിരസ്സുമായി ആ കൊട്ടാരത്തോട് യാത്ര പറഞ്ഞു. മാർത്താണ്ഡവർമ്മ കൈകളിൽ ഉടവാൾ ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. മറ്റെങ്ങുമല്ല ഇങ്ങൊത്തിരി മാറി വേണാടിന്റെ എല്ലാമെല്ലാമായ കാവൽ ദൈവമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുന്നിൽ ഉയർത്തിയ കൈകളിൽ ഉടവാളുമായി നിൽക്കുന്നു. മാർത്താണ്ഡവർമ്മ തമ്പുരാനെ ഭഗവാനെ മതിയായി, ഒന്നും വേണ്ട, ഒന്നുമായില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അവസാനം എൻ്റെതായി തരുമെന്ന് വിചാരിച്ചു. ഉമ്മിണിത്തങ്കെങ്കിലും എൻ്റെതാകുമെന്ന് വിചാരിച്ചു. അച്ഛനില്ല, അമ്മയില്ല, വളർത്തമ്മയില്ല, ആരുമില്ല, സ്വന്തമില്ല. ഞാൻ മാത്രം, ഞാൻ മഹാരാജാവിന് കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, സിംഹാസനമുണ്ട്, എല്ലാമുണ്ട്. ഈ ഉടവാള് വെച്ച് ഞാൻ ആരെ ഭരിക്കാനാണ്? ഇതും കൊണ്ട് വിധവകളെ ഭരിക്കാനോ? ഇല്ല, ഇല്ല. എന്റെ അണിവിരൽ തുമ്പിൽ തൂങ്ങുന്ന പാവകളെ പോലുള്ള ഇവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് ഉടവാള് വേണ്ട, ഉടവാള് വേണ്ട. അവിടുത്തെ അനുഗ്രഹം മതി. ഇതായി ഉടവാള് ഞാൻ അങ്ങയുടെ തിരുമുന്നിൽ വെച്ച് അരിയിട്ട് മണങ്ങുന്നു. ഇന്ന് മുതൽ പെരുമാൾ കുലം ഭരിക്കുന്ന പത്മനാഭദാസന്മാരായിരിക്കും എന്റെ വംശം. ഭഗവാനെ, ഭഗവാനെ, നന്ദി, നമസ്കാരം.
1: അടിയറ വച്ച ഉടവാൾ, തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. കൂടെ പങ്കെടുത്തവർ ബെനഡിക്റ്റ്, ജെയ്സൺ, ജാസ്പർ, രാധാകൃഷ്ണൻ, രവി.

ആകാശവാണി കഥകളി പദങ്ങൾ പാലനാട് ദിവാകരനും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് പത്തിയൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം വാരണാസി നാരായണൻ നമ്പൂതിരി ചെണ്ട, കലാമണ്ഡലം അച്യുത വാര്യർ മദ്ദളം. ഇരേമിൻ തമ്പി രചിച്ച കീചകവധം ആട്ടക്കഥയിൽ നിന്നുള്ള പദങ്ങൾ. പാണ്ഡവരുടെ അജ്ഞാതവാസം, അവർ പാഞ്ചാലിക്കൊപ്പം വേഷപ്രച്ഛന്നരായി വിരാട രാജാവിന്റെ ആശ്രിതരായി കഴിയുകയാണ്. മാലിനി എന്ന പേരിൽ രാജ്ഞിയുടെ അന്തപുരദാസിയായ പാഞ്ചാലിയുടെ സൗന്ദര്യം സേനാനായകൻ കീചകനെ ഭ്രമിപ്പിക്കുന്നു. മാലിനിയാകട്ടെ ആ വിടനിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കീചകൻ സ്വസഹോദരി രാജ്ഞിയെ കാണുകയും ലജ്ജയേതും കൂടാതെ തന്റെ താല്പര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. തന്റെ മാത്രം കരുത്തിനെ ആശ്രയിച്ചാണ് വിരാടത്തിന്റെ നിലനിൽപ്പ് എന്നത് കീചകന്റെ നിർബന്ധത്തിന് ആക്കം കൂട്ടി. ഗത്യന്തരമില്ലാതെ കരുത്തനായ കീചകന്റെ ആഗ്രഹപ്രകാരം മാലിനിയെ അയാളുടെ കൊട്ടാരത്തിലേക്ക് അയക്കാമെന്ന് രാജ്ഞി സുദേഷ്ണയ്ക്ക് സമ്മതിക്കേണ്ടി വരുന്നു. തുടർന്ന് മദ്യവും മറ്റും കീചകന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ രാജ്ഞി മാലിനിയെ നിയോഗിക്കുകയാണ്. രാജാജ്ഞ ധിക്കരിക്കാനാവാതെ കീചകഗൃഹത്തിലേക്ക് പോകുവാൻ നിർബന്ധിതയായ മാലിനിയുടെ അവസ്ഥ വിവരിക്കുന്ന ദണ്ഡകം. തുടർന്ന് കൊട്ടാരത്തിലെത്തുന്ന മാലിനിയെ കാമാന്ധനായ കീചകൻ സ്വീകരിക്കുകയും അന്തപുരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഹരിണാക്ഷി എന്നു തുടങ്ങുന്ന പദം രാഗം കാംബോജി.

തൻ്റെ കൊട്ടാരത്തിലെത്തിയ മാലിനിയെ കീചകൻ അന്തപുരത്തിലേക്ക് ക്ഷണിക്കുന്നയിടത്ത് ഇരയമ്മൻ തമ്പി രചിച്ച കീചകവധം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് പാലനാട് ദിവാകരൻ, പത്തിയൂർ ശങ്കരൻകുട്ടി. കലാമണ്ഡലം വാരണാസി നാരായണൻ നമ്പൂതിരി ചെണ്ട, കലാമണ്ഡലം അച്യുതവാര്യർ,

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത് രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ, രാധിക തിലക് എന്നിവർ ആലപിച്ചത്. രചന പി കെ ഗോപി, സംഗീതം ശരത്.